ഒരു ഗ്രാമത്തിൽ രാഹുൽ എന്ന യുവാവ് ഉണ്ടായിരുന്നു. എന്ത് ജോലി തുടങ്ങിയാലും പാതിപണിയിൽ ഉപേക്ഷിക്കുന്ന സ്വഭാവം കാരണം എല്ലാവരും അവനെ ഒന്നും പൂർത്തിയാക്കാൻ കഴിയാത്തവനെന്ന് വിളിക്കുമായിരുന്നു. ഒരിക്കൽ ഗ്രാമത്തിലെ ഒരു വയോധികൻ അവനോട് ഒരു ചെറു ചെടി നട്ട് ദിവസവും വെള്ളം ഒഴിക്കാൻ പറഞ്ഞു. ആദ്യം ആവശ്യത്തോടെ തുടങ്ങിയ രാഹുൽ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അത് ഉപേക്ഷിക്കാനായിരുന്നു തീരുമാനിച്ചത്. പക്ഷെ ഓരോ ദിവസവും ചെടിയിൽ ചെറിയ മാറ്റങ്ങൾ കാണുമ്പോൾ അവൻ വീണ്ടും ശ്രമിച്ചുകൊണ്ടിരുന്നു. മാസങ്ങൾക്ക് ശേഷം ആ ചെറിയ ചെടി വലിയ തണൽ മരമായി വളർന്നു. അന്ന് വയോധികൻ അവനോട് പറഞ്ഞു, നീ മരത്തെ വളർത്തിയതല്ല, ദിവസവും കൈവിടാതെ നിന്ന നിന്റെ ക്ഷമയും ആത്മവിശ്വാസത്തെയുമാണ് നീ വളർത്തിയത്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് മെയ് 21 കൊല്ലവർഷം 1201, ഇടവം 7, വ്യാഴാഴ്ച. ഇന്ന് ദേശീയ ഭീകരവിരുദ്ധ ദിനം. ഇന്ത്യയിൽ എല്ലാ വർഷവും മെയ് 21 ദേശീയ ഭീകരവിരുദ്ധ ദിനമായി ആചരിക്കുന്നത്. 1991 മെയ് 21 മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി ഭീകരാക്രമണത്തിൽ ദാരുണമായി കൊല്ലപ്പെട്ടതിനെ ഓർമ്മപ്പെടുത്തലായാണ് ഈ ദിവസം ദേശീയ ഭീകരവിരുദ്ധ ദിനമായി ആചരിക്കുന്നത്. സമൂഹത്തിൽ സമാധാനവും സാഹോദര്യവും ഐക്യവും വളർത്തുക, ഭീകരവാദത്തിന്റെ ദൂഷ്യഫലങ്ങളെക്കുറിച്ച് ജനങ്ങളിൽ, പ്രത്യേകിച്ച് യുവാക്കളിൽ അവബോധം സൃഷ്ടിക്കുക എന്നിവയാണ് ഈ ദിനത്തിന്റെ പ്രധാന ലക്ഷ്യം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. എടിയെ, നീ ഇന്നത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞ?
1: അത് പറഞ്ഞാലല്ലേ അറിയുള്ളൂ.
0: നീ ആശ്രയ എഫ് എം 90 എന്ന് വെച്ച് കാര്യങ്ങളൊക്കെ അവര് പറഞ്ഞോളൂ.
2: അതെ, ഒരു ദിവസത്തെ കംപ്ലീറ്റ് അപ്ഡേറ്റും ചൂടോടെ കൂടി രാവിലെ തന്നെ കേട്ടറിയാം മോർണിംഗ് മോജോയിലൂടെ. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 7 മണി മുതൽ 10 മണി വരെ നമ്മുടെ സ്വന്തം ആശ്രയ എഫ് എം 90.
3: മോർണിംഗ് മോജോ.

Agadani da gadani da basani da bada, agadani da gadani da

0: மார்னிங் போஜோ.
1: Hi, hello, very good morning. Welcome to Morning Mojo with me, RJ Sultana, on Astraya FM 90. Nadinopam, Natarkopam, and Studio Klokalipol Samayam Krithiyam. 7 mani kazhinju 1 minute aayirikkanalle. Ini adutha 10 mani vare ningalodoppam oro updates um kaaryangalum share cheyyanum ningalkku kayund. Kittilam paattukal play cheythu tharan povunnathum njan thanneyanu. Appo raavile thanne ellavarum nalla madiyodu koodi thanne nalla thanuppundalle. Ee oru kaalavasthayil jolikku povunnavarku jolikku poganayittum വീട്ടുജോലി തീർക്കേണ്ടവർക്ക് വീട്ടുജോലി ചെയ്യാനായിട്ടും പഠിക്കാൻ പോകേണ്ടവർക്ക് പഠിക്കാൻ പോകാനായിട്ടും ഒക്കെ അങ്ങ് എണീറ്റ് വളരെ മടിയോടുകൂടി എണീക്കുന്ന ഒരു സമയമാണല്ലോ. ഈ ചെയ്യുന്ന കാര്യമൊക്കെ മടിയോടുകൂടി ചെയ്യാറേ, ഒരല്പം ഇൻട്രസ്റ്റോട് കൂടി ചെയ്യാനാണെങ്കിൽ ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഭയങ്കര സ്മൂത്തായിട്ട് കൊണ്ടുപോകാൻ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വ്യാഴാഴ്ച ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നിൽക്കല്ല കിട്ടില്ല പാട്ട് കേൾക്കാം മോർണിംഗ് മോജോയിലൂടെ ഫ്രം ദ മൂവി അഴകിയ തമിഴ് മകൻ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം
1: പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വളകം. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.

0: மார்னிங் மோஜோ.
1: Once again, we are back on Morning Mojo with me, RJ Sultana, on Ashriya FM 90. Nadinopam, Natarkovam and Studio Clock Lippol Samyam Krithi Made Money Kadinyu. 13 minute ayirikkanalle. Appa innathe divasam or alpam special aayittulla divasam. Endanu parayam innu May 21 aanu. Aarku special aayillelum chaya premigale sambandhiche. Innathe divasathine iratti madhuram verum. Adhe innu antharashtra chaya dinamaanu. Lokadisthanathil chayayude സാംസ്കാരികവും സാമ്പത്തികവുമായിട്ടുള്ള പ്രാധാന്യത്തെ ഓർമ്മിപ്പിക്കുന്ന ദിവസമാണ് അന്താരാഷ്ട്ര ചായ ദിനം അല്ലെങ്കിൽ ഇന്റർനാഷണൽ ടീ ഡേ. ഇതിന്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ചായയുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക, അതുപോലെ തന്നെ തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക, സുസ്ഥിര വികസനം ഉറപ്പാക്കുക എന്നുള്ളതാണ് ഈ ഒരു ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നതിന്റെ മെയിൻ ഇന്റൻഷൻ. ഐക്യരാഷ്ട്രസഭ 2019 May 21 അന്താരാഷ്ട്ര ചായ ദിനമായിട്ട് പ്രഖ്യാപിച്ചത്. ആദ്യകാലങ്ങളിൽ ഇന്ത്യ, ശ്രീലങ്ക, കെനിയ തുടങ്ങിയ പ്രമുഖ ചായ ഉൽപ്പാദന രാജ്യങ്ങൾ December 15 ഈ ദിനം ആഘോഷിച്ചിരുന്നത്. എന്നാൽ 2019 December യുണൈറ്റഡ് നേഷൻ ജനറൽ അസംബ്ലി May 21 ഔദ്യോഗിക ചായ ദിനമായിട്ട് അംഗീകരിച്ചു. ചായ ചെടികളുടെ വിളവെടുപ്പ് കാലം കണക്കിലെടുത്താണ് മെയ് മാസം തിരഞ്ഞെടുത്തത്. അപ്പൊ എന്തായാലും ഇന്നത്തെ ചായക്ക് ഒരു അല്പം മധുരമേറാം അല്ലേ. അപ്പൊ എല്ലാവർക്കും ഒരു നല്ലൊരു ചായ ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നല്ലൊരു കിടിലം പാട്ട് കേൾക്കാം. അതും നല്ലൊരു മൂവിയിൽ നിന്ന്, സിലിനു ഒരു കാതൽ എന്ന മൂവിയിലെ മനോഹരമായിട്ടുള്ള ഒരു പാട്ട് കേട്ടിട്ട് വരാം. സൊ കീപ് ഓൺ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

അരിതരി കളയരു തരിതരി കളയരു തരുതരി കളയുകിൽ അരിതരിയും നിന്നിരുപത് പട്ടിണി വരുമത് പഴമൊഴി കരുതണമിടിച്ചിരുതേ. അരിതരി കളയരു തരിതരി കളയരു തരുതരി കളയുകിൽ അരിതരിയും നിന്നിരുപത് പട്ടിണി വരുമത് പഴമൊഴി കരുതണമിടിച്ചിരുതേ. പലനര കയറിയ വഴിയവരുടിയ മൊഴികളിലൊട്ടും പതിരുകളില്ല വെറുമൊരു വിരുതിനു തരുതല പറയരു കടലിനു മുതിരരുതേ. പലനര കയറിയ വഴിയവരുടിയ മൊഴികളിലൊട്ടും പതിരുകളില്ല വെറുമൊരു വിരുതിനു തരുതല പറയരു കടലിനു മുതിരരുതേ. അരിതരി കളയരു തരിതരി കളയരു തരുതരി കളയുകിൽ അരിതരി

നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. 16-ാം കേരള നിയമസഭയിലെ എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞ ഇന്ന്. പ്രോടേം സ്പീക്കർ ജി സുധാകരൻ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. സ്പീക്കർ തെരഞ്ഞെടുപ്പ് നാളെ. ഇറ്റലി സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിക്ക് മടങ്ങി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം തന്ത്രപരമായ പ്രത്യേക പങ്കാളിത്തത്തിലേക്ക് ഉയർത്താൻ ധാരണ. നീറ്റ് യുജി പുനഃപരീക്ഷയുടെ കുറ്റമറ്റ നടത്തിപ്പ് ഉറപ്പാക്കാനായി സമൂഹ മാധ്യമ പ്രതിനിധികളുമായും സുരക്ഷാ ഇന്റലിജൻസ് ഏജൻസികളുമായും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ചർച്ച നടത്തി. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയുമായി ചേർന്ന് അമേരിക്കയുടെ 250-ാം ജന്മദിനം ആഘോഷിക്കാൻ ആഗ്രഹിക്കുന്നതായി യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ. കേരളത്തിൽ മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐപിഎൽ ക്രിക്കറ്റിൽ മുംബൈ ഇന്ത്യൻസിനെതിരെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് ജയം.

0: വാർത്തകൾ വിശദമായി. കേരളത്തിൽ 16-ാം നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകും. അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയും സ്പീക്കർ തെരഞ്ഞെടുപ്പുമാണ് സമ്മേളനത്തിന്റെ ആദ്യ രണ്ട് ദിവസങ്ങളിലെ കാര്യപരിപാടികൾ. മുൻമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് യുഡിഎഫിന്റെ സ്പീക്കർ സ്ഥാനാർത്ഥി. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: 16-ാം നിയമസഭയുടെ ആദ്യ സമ്മേളനമാണ് ഇന്ന് മുതൽ ജൂൺ 3 വരെ നടക്കുന്നത്. ഇന്ന് രാവിലെ 9 മണി മുതൽ പ്രോടേം സ്പീക്കർക്ക് മുന്നിൽ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ നടക്കും. നാളെ രാവിലെ 9 മണിക്ക് സ്പീക്കർ തെരഞ്ഞെടുപ്പും നടക്കും. പിന്നീട് ജൂൺ 29-നാകും സഭ ചേരുക. അന്ന് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗമായിരിക്കും. ജൂൺ 3 വരെ സഭ ചേരാനാണ് നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത്.
0: ഐക്യരാഷ്ട്രസഭയുടെ ഭക്ഷ്യ കാർഷിക സംഘടന നൽകുന്ന അഗ്രികോള പുരസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക്. പുരസ്കാര ലബ്ധിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രധാനമന്ത്രിയെ അഭിനന്ദിച്ചു. രാജ്യത്തെ ദശലക്ഷക്കണക്കിന് കർഷകർക്കും കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കുമുള്ള ആദരമാണ് ഈ ബഹുമതിയെന്ന് സമൂഹമാധ്യമ പോസ്റ്റിൽ അദ്ദേഹം കുറിച്ചു. ഇറ്റലി സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിലേക്ക് മടങ്ങി. 5 രാഷ്ട്രങ്ങളിലേക്കുള്ള ഔദ്യോഗിക പര്യടനത്തിന്റെ അവസാനഘട്ടത്തിലാണ് അദ്ദേഹം ഇറ്റലിയിലെത്തിയത്. സന്ദർശനവേളയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം പ്രത്യേക തന്ത്രപരമായ പങ്കാളിത്തത്തിലേക്ക് ഉയർത്താൻ ധാരണയായി. നിർണായക ധാതുക്കൾ, പ്രതിരോധം, കൃഷി തുടങ്ങിയ മേഖലകളിൽ ഉഭയകക്ഷി സഹകരണം ശക്തമാക്കുന്നത് ലക്ഷ്യമിട്ട് 15 കരാറുകളിലും ഒപ്പുവച്ചു. വിശദാംശങ്ങളിലേക്ക്.
2: ആയുർവേദം, ശാസ്ത്ര സാങ്കേതിക വിദ്യ, ഇന്ത്യയിൽ നിന്ന് ഇറ്റലിയിലേക്ക് നഴ്സിംഗ് ജോലിക്കായുള്ള സഞ്ചാരം സുഗമമാക്കൽ തുടങ്ങിയ നിരവധി കരാറുകൾക്കാണ് ധാരണയായത്. നികുതി കുറ്റകൃത്യങ്ങൾ, കള്ളപ്പണം വെളുപ്പിക്കൽ, ഭീകരവാദ ധനസഹായം എന്നിവ തടയുന്നതിനുള്ള ധാരണാപത്രങ്ങളിലും ഒപ്പുവച്ചു. ഇന്ത്യ ഇറ്റലി പ്രതിരോധ വ്യാവസായിക റോഡ്മാപ്പ്, വികസന ഉൽപാദന സഹകരണത്തിന് വഴിയൊരുക്കിയതായി ഇറ്റലി പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുമായി റോമിൽ നടത്തിയ സംയുക്ത പ്രസ്താവനയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഷിപ്പിംഗ്, തുറമുഖ നവീകരണം, ലോജിസ്റ്റിക്സ്, നീല സമ്പദ് വ്യവസ്ഥ എന്നിവയിൽ ഇരു രാജ്യങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഭീകരവാദ ധനസഹായത്തിനെതിരായ ഇന്ത്യ ഇറ്റലി സംയുക്ത സംരംഭം ലോകത്തിനാകെ മാതൃകയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ത്യയും ഇറ്റലിയും തമ്മിലുള്ള സാംസ്കാരിക വിനിമയങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി 2027 സാംസ്കാരിക രംഗത്തിന്റെയും വിനോദസഞ്ചാരത്തിന്റെയും വർഷമായി ആഘോഷിക്കുമെന്ന് ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി പ്രഖ്യാപിച്ചു. ഇന്ത്യ മധ്യേഷ്യ യൂറോപ്പ് സാമ്പത്തിക ഇടനാഴി വികസിപ്പിക്കുന്നതിനായി ഇന്ത്യയും ഇറ്റലിയും ചേർന്ന് പ്രവർത്തിക്കുമെന്നും അവർ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഒരു തരത്തിലുള്ള ആണവ ഭീഷണിയും ഇന്ത്യ വച്ചുപൊറുപ്പിക്കില്ലെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഭീകരതയോട് രാജ്യം സന്ധി ചെയ്യില്ലെന്നും റിപ്പബ്ലിക് ഓഫ് കൊറിയയിലെ ഇന്ത്യൻ പ്രവാസികളുമായി സംവദിക്കവേ മന്ത്രി പറഞ്ഞു. അതിനുള്ള ഉദാഹരണമാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് അദ്ദേഹം വ്യക്തമാക്കി. അടുത്ത 2 വർഷത്തിനുള്ളിൽ പ്രതിരോധ കയറ്റുമതി 50,000 കോടി രൂപയിലെത്തുമെന്നും അടുത്ത 2 മാസത്തിനുള്ളിൽ പ്രതിരോധ ഉൽപാദനം 1.75 ലക്ഷം കോടി രൂപയായി ഉയരുമെന്നും അദ്ദേഹം അറിയിച്ചു. സോളിൽ നടന്ന ഇന്ത്യ കൊറിയ പ്രതിരോധ വ്യവസായ സമ്മേളനത്തിൽ ശ്രീ രാജ്നാഥ് സിംഗ് അധ്യക്ഷത വഹിച്ചു. മെറ്റ, ഗൂഗിൾ, ടെലിഗ്രാം തുടങ്ങിയ സാമൂഹ്യ മാധ്യമങ്ങളുടെ പ്രതിനിധികളുമായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ കൂടിക്കാഴ്ച നടത്തി. ടെലിഗ്രാം ഉൾപ്പെടെയുള്ള പ്ലാറ്റ്ഫോമുകളിലൂടെ മത്സര പരീക്ഷയുമായി ബന്ധപ്പെട്ട തെറ്റായ വിവരങ്ങൾ പ്രചരിക്കുന്നത് സംബന്ധിച്ച് ഗുരുതരമായ ആശങ്കയുണ്ടെന്ന് അദ്ദേഹം അറിയിച്ചു. ജൂൺ 21 നടക്കാനിരിക്കുന്ന നീറ്റ് യുജി പുനഃപരീക്ഷയ്ക്ക് മുന്നോടിയായാണ് യോഗം വിളിച്ചത്. നീറ്റ് യുജി പുനഃപരീക്ഷയുടെ കുറ്റമറ്റ നടത്തിപ്പ് ഉറപ്പാക്കാനായി വിളിച്ചു ചേർത്ത കേന്ദ്ര സുരക്ഷാ ഇന്റലിജൻസ് ഏജൻസികളുടെ യോഗത്തിലും അദ്ദേഹം അധ്യക്ഷത വഹിച്ചു. പശ്ചിമബംഗാളിലെ ഫാൾട്ട നിയമസഭാ മണ്ഡലത്തിൽ ഇന്ന് റീപോളിംഗ്. രാവിലെ 7 മണിക്ക് ആരംഭിച്ച വോട്ടെടുപ്പ് വൈകുന്നേരം 6 മണിക്ക് അവസാനിക്കും. 2 സ്വതന്ത്രർ ഉൾപ്പെടെ 6 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത്. തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ജഹാംഗീർ ഖാൻ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുന്നതായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പിൻവലിക്കാനുള്ള അവസാന തീയതി കഴിഞ്ഞതിനാൽ അദ്ദേഹത്തിന്റെ പേരും ബാലറ്റിലുണ്ടാകും. ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ മുള്ളുവേലി കെട്ടുന്നതിനായി അതിർത്തി സുരക്ഷാ സേനയ്ക്ക് ഭൂമി കൈമാറുന്ന നടപടിക്ക് തുടക്കമായി. നവന്നയിൽ BSF ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരി പ്രക്രിയയ്ക്ക് ഔദ്യോഗികമായി തുടക്കം കുറിച്ചു. നുഴഞ്ഞുകയറ്റം, കള്ളക്കടത്ത്, അനധികൃത കുടിയേറ്റം തുടങ്ങിയ പ്രശ്നങ്ങൾ തടയുകയാണ് ലക്ഷ്യമെന്ന് അദ്ദേഹം പറഞ്ഞു. 4,000 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയുടെ ഏകദേശം 2,200 കിലോമീറ്ററാണ് പശ്ചിമബംഗാൾ പങ്കിടുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഈ മാസം 31-ന്. പരിപാടിയുടെ 134-ാം പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1-800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ MyGOV ഓപ്പൺ ഫോറത്തിലൂടെയോ സമർപ്പിക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 29 വരെ സ്വീകരിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ലോകത്തിൽ ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ തുടരുന്നുവെന്ന് ഐക്യരാഷ്ട്രസഭയുടെ സാമ്പത്തിക റിപ്പോർട്ട്. പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾക്കിടയിലെ ആഗോള പ്രതിസന്ധിയിലും രാജ്യം ഈ വർഷം 6.4% വളർച്ചാ നിരക്ക് നേടി. വൈവിധ്യമാർന്ന ഊർജ്ജ സ്രോതസ്സുകൾ, വിദേശ നാണയ കരുതൽ ശേഖരം, പൊതുനിക്ഷേപം, സേവന കയറ്റുമതി, ഉപഭോക്തൃ ആവശ്യകത എന്നിവ ഇന്ത്യയുടെ സമ്പദ്വ്യവസ്ഥയെ പിന്തുണയ്ക്കുന്നുവെന്ന് യുഎനിലെ സാമ്പത്തിക വിദഗ്ധൻ ഇങ്കോ പിറ്റർലെയും സാമ്പത്തിക വിശകലന നയവിഭാഗം ഡയറക്ടർ ശന്തനു മുഖർജിയും മാധ്യമങ്ങളോട് പറഞ്ഞു. 4 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി സൈപ്രസ് പ്രസിഡന്റ് നിക്കോസ് ക്രിസ്റ്റോ ഡൌലിറ്റ്സ് ഇന്നലെ മുംബൈയിലെത്തി. മുംബൈ വിമാനത്താവളത്തിൽ അദ്ദേഹത്തെ മഹാരാഷ്ട്ര ഗവർണർ ജിഷ്ണു ദേവ് വർമ്മയും മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസും സ്വീകരിച്ചു. ഇന്ന് ഡൽഹിയിലേക്ക് പോകുന്ന സൈപ്രസ് പ്രസിഡന്റ് നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തും. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയുമായി ചേർന്ന് അമേരിക്കയുടെ 250th ജന്മദിനം ആഘോഷിക്കാൻ ആഗ്രഹിക്കുന്നതായി യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ. ഇന്ത്യ സന്ദർശനത്തിന് മുന്നോടിയായി പങ്കിട്ട വീഡിയോ സന്ദേശത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. ജൂലൈ 4 സ്വാതന്ത്ര്യ പ്രഖ്യാപനം ഒപ്പുവച്ചതിന്റെ 250th വാർഷികം അമേരിക്ക ആഘോഷിക്കുന്നത്.
4: As America gets ready to celebrate our 250th birthday, we look forward to doing it with our partners in India. India is the world's largest democracy, and we are the world's oldest. So we look forward to celebrating together.
0: റൂബിയോയുടെ ഇന്ത്യ സന്ദർശനം മറ്റന്നാൾ ആരംഭിക്കും. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറിന്റെ അധ്യക്ഷതയിൽ ഈ മാസം 26 നടക്കുന്ന ക്വാഡ് യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കും. കേരളത്തിൽ ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം എന്നീ ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. എറണാകുളത്ത് തടിയിട്ടുപറമ്പ് പാരിയത്തുകാവ് ഉന്നതിയിലെ 7 കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കാനുള്ള നടപടികൾ നിർത്തിവയ്ക്കാൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഡിജിപിക്ക് നിർദ്ദേശം നൽകി. സുപ്രീംകോടതി വിധിപ്രകാരം നടന്ന കുടിയൊഴിപ്പിക്കൽ സംഘർഷത്തിലേക്ക് വഴിമാറിയതിനെ തുടർന്നാണ് തീരുമാനം. അതിനിടെ സംസ്ഥാനത്തെ SP റാങ്ക് മുതൽ മുകളിലോട്ടുള്ള മുഴുവൻ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെയും യോഗം ശനിയാഴ്ച പോലീസ് ആസ്ഥാനത്ത് നടക്കും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അധ്യക്ഷത വഹിക്കും. IPL ക്രിക്കറ്റിൽ മുംബൈ ഇന്ത്യൻസിനെതിരെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് ജയം. ഇന്നലെ കൊൽക്കത്തയിൽ നടന്ന മത്സരത്തിൽ 4 വിക്കറ്റിനാണ് മുംബൈ പരാജയപ്പെട്ടത്. 148 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് 4 വിക്കറ്റ് ബാക്കി നിൽക്കെ ലക്ഷ്യം മറികടന്നു. ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. രാത്രി 7:30 അഹമ്മദാബാദിലാണ് മത്സരം. ചാൻസലറുടെ ഉത്തരവുകൾ ചോദ്യം ചെയ്യാൻ സർവകലാശാല സിൻഡിക്കേറ്റിന് അധികാരമില്ലെന്ന് കേരള ഹൈക്കോടതി. അച്ചടക്ക നടപടികളിൽ അപ്പീൽ അധികാരിയായ ചാൻസലർ പുറപ്പെടുവിക്കുന്ന ഉത്തരവുകൾ നടപ്പാക്കാൻ സിൻഡിക്കേറ്റിന് ബാധ്യതയുണ്ടെന്ന് ജസ്റ്റിസ് AI സിയാദ് റഹ്മാൻ വ്യക്തമാക്കി. 16th കേരള നിയമസഭയിലെ MLA മാരുടെ സത്യപ്രതിജ്ഞ ഇന്ന്. പ്രോടേം സ്പീക്കർ ജി സുധാകരൻ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. സ്പീക്കർ തെരഞ്ഞെടുപ്പ് നാളെ. ഇറ്റലി സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിക്ക് മടങ്ങി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം തന്ത്രപരമായ പ്രത്യേക പങ്കാളിത്തത്തിലേക്ക് ഉയർത്താൻ ധാരണ. നീറ്റ് UG പുനഃപരീക്ഷയുടെ കുറ്റമറ്റ നടത്തിപ്പ് ഉറപ്പാക്കാനായി സാമൂഹ്യ മാധ്യമ പ്രതിനിധികളുമായും സുരക്ഷാ ഇന്റലിജൻസ് ഏജൻസികളുമായും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ചർച്ച നടത്തി. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയുമായി ചേർന്ന് അമേരിക്കയുടെ 250th ജന്മദിനം ആഘോഷിക്കാൻ ആഗ്രഹിക്കുന്നതായി യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ. കേരളത്തിൽ മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ മുംബൈ ഇന്ത്യൻസിനെതിരെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
5: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: மார்னிங் மோஜோ.
1: Once again, we are back on Morning Mojo with me, RJ Sultana, on Australia FM 90. Nadinopam, Natargopam. Studio clock ipol samayam krithyam 7 mani kazhinju 40 minute aayirikkanalle. Appo nammal ini Milmayumayi bendhappetta oru update aanu kelkkuvan pogunnathu. Milma paal literinu 4 rupa koodikkiyaanu, athum June maasam 1 mudhalaanu ee vila vardhanavu. Kshirakarshakarkku ulpadana chelavu vardhikkunna saahajeeryathil June 1 mudhal Milma paal vila liter 4 രൂപ കൂട്ടും. ഹോമോജനൈറ്റ് സ്റ്റോൺഡ് മിൽക്കിന്റെ 1.5 ലിറ്റർ പാക്കറ്റിന് പുതുക്കിയ വില 28 രൂപയാണ്. മൊത്തം വർധനയുടെ 83.75%. കർഷകനും പാൽ സൊസൈറ്റിക്ക് 6.25%. ഡീലർക്ക് 6.25%. മിൽമയ്ക്ക് 2.5% ലഭിക്കും. കടുത്ത വരൾച്ചയും അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പാലിന്റെ വിലവർദ്ധനയും മേഖലാ യൂണിറ്റുകൾക്ക് നഷ്ടമുണ്ടാക്കിയിട്ടുണ്ട്. വർധനയോടെ കർഷകർക്ക് ലിറ്ററിന് 43.39 രൂപയാണ് കേട്ടോ ലഭിക്കുന്നത്. അപ്പോൾ ആരും മറക്കേണ്ട, ജൂൺ മാസം 1 മുതലാണ് ഈ ഒരു വിലവർദ്ധനവ്. അപ്പോൾ ഇനിയും ഒരുപാട് അപ്ഡേറ്റ്സും കാര്യങ്ങളും കേട്ടറിയുവാനുണ്ട് മോർണിംഗ് മോജോയിലൂടെ. അതിനു മുന്നായി ഒരു ഷോർട്ട് ബ്രേക്കിന് ശേഷം വീണ്ടും കേൾക്കാം. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രേലിയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര. ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണാവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ്എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്. Yeah.

0: morning, Mojo.
1: Yes, we are back on Morning Mojo with me, RJ Sultana, on Ashraya FM 90, Nadinoppam, Nattarkoppam. അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത് കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. 7 ജില്ലയിലാണ് ഇന്ന് മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുകയാണ്. വ്യാഴാഴ്ച ദിവസം തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ മഞ്ഞ അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇടിമിന്നലിനും കാറ്റിനും സാധ്യതയുണ്ട്. മീൻ പിടിക്കാൻ ആരും പോകരുത്. അപ്പോൾ എല്ലാവരും ഈ നിർദ്ദേശം കൃത്യമായിട്ട് ഫോളോ ചെയ്യുമായിരിക്കും. അപ്പൊ ഇനിയും ഒരുപാട് കാര്യങ്ങൾ കേട്ടറിയുവാനുണ്ട് മോർണിംഗ് മോജോയിലൂടെ. അതിനു മുന്നായി ഒരു ഷോർട്ട് ബ്രേക്കിന് ശേഷം വീണ്ടും കേൾക്കാം. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: morning, Mojo.
1: Yes, we are back on Morning Mojo with me, RJ Sultana, on Astria FM 90. നാടിനൊപ്പം നാട്ടാർക്കൊപ്പം സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 8 മണി കഴിഞ്ഞു. 1 മിനിറ്റ് ആയിരിക്കുകയാണല്ലേ. അപ്പം നമ്മളിനി കേൾക്കാൻ പോകുന്നത് കിഡ്സിലെ MBA ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടായ കിഡ്സിൽ MBA ട്രാവൽ ആൻഡ് ടൂറിസം 2026-28 ബാച്ചിലേക്ക് സംവരണ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കുള്ള സീറ്റിൽ ഏതാനും ഒഴിവുകൾ ഉണ്ട്. 23-ന് മുൻപായിട്ട് അപേക്ഷിക്കാം. സംവരണ വിഭാഗത്തിൽപ്പെട്ട SC ST വിഭാഗം വിദ്യാർത്ഥികൾക്ക് സർക്കാർ അനുവദിച്ചിട്ടുള്ള സംവരണ ആനുകൂല്യങ്ങളും ലഭിക്കും. 50% മാർക്കിൽ കുറയാതെ ബിരുദമാണ് അടിസ്ഥാന യോഗ്യത. അവസാന വർഷ ബിരുദ വിദ്യാർത്ഥികൾക്കും KMAT, CMAT, CAT പ്രവേശന പരീക്ഷാ സ്റ്റോർ കാർഡ് ഉള്ളവർക്കും തയ്യാറെടുക്കുന്നവർക്കും അപേക്ഷിക്കാം. വിവരങ്ങൾക്കായി അവർ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യാം. വെബ്സൈറ്റ് ഇതാണ് www.kidsedu.org എന്ന വെബ്സൈറ്റോ 9645176828 എന്ന നമ്പറിലോ കോൺടാക്ട് ചെയ്യാം. ആ വെബ്സൈറ്റ് ഒന്നും കൂടി പറയുകയാണ്, www.kidsedu.org എന്ന വെബ്സൈറ്റോ 9645176828 എന്ന നമ്പറിലോ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനിയും നമുക്ക് ഒരുപാട് അപ്ഡേറ്റ്സും കാര്യങ്ങളും കേട്ടറിയുവാനുണ്ട് മോർണിംഗ് മോജോയിലൂടെ. അതിന് മുന്നായി ഒരു ഷോർട്ട് ബ്രേക്കിന് ശേഷം വീണ്ടും കേൾക്കാം. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രിയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: യു ആർ ലിസണിംഗ് ടു ആസ്ട്രിയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വളകം.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
3: കെട്ടിട നിർമ്മാണം ഇനി ഒരു പ്രശ്നമേ അല്ല. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS മെറ്റൽസ് ഉള്ളപ്പോൾ YS മെറ്റൽസ് ലോകോത്തര നിലവാരമുള്ള സിമന്റ്, സ്റ്റീൽ, GI പൈപ്പ്, റൂഫിംഗ് മെറ്റീരിയൽസ് എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. YS മെറ്റൽസ്, ട്രിവാൻഡ്രം റോഡ്, പുലമൺ, കൊട്ടാരക്കര. ഫോൺ 9446322151.

0: morning, Mojo.
1: Yes, we are back on Morning Mojo with me, RJ Sultana, on Astria FM 90, Nadinopam, Natargopam. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 8 മണി കഴിഞ്ഞു 15 മിനിറ്റ് ആയിരിക്കാണല്ലേ. ഇനി കോടതികളിലെ നിയമനവുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് ഇനി കേൾക്കുവാൻ പോകുന്നത്. പരവൂർ കുടുംബ കോടതിയിൽ ഡഫോദാർ അറ്റൻഡർ, കൊട്ടാരക്കര ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതിയിൽ ഓഫീസർ അറ്റൻഡർ എന്നീ തസ്തികളിൽ നിയമനം നടക്കുന്നുണ്ട്. സിവിൽ അല്ലെങ്കിൽ ക്രിമിനൽ കോടതികളിൽ നിന്ന് വിരമിച്ചവർക്ക് അപേക്ഷിക്കാം. ഫോട്ടോ സഹിതമുള്ള ബയോഡേറ്റയും വയസ്സ്, യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതമുള്ള അപേക്ഷ ജില്ലാ ജഡ്ജ്, ജില്ലാ കോടതി, കൊല്ലം എന്ന വിലാസത്തിൽ June 5 സമർപ്പിക്കണം. അപ്പോൾ ഡേറ്റ് മറക്കേണ്ട, June 5 സമർപ്പിക്കേണ്ടത്. അപ്പോൾ അയക്കേണ്ട വിലാസം ഒന്നുകൂടി പറയുകയാണ്, ജില്ലാ ജഡ്ജ്, ജില്ലാ കോടതി, കൊല്ലം എന്ന വിലാസത്തിലാണ് അയക്കേണ്ടത്. അപ്പോൾ ഇനിയും ഒരുപാട് അപ്ഡേറ്റ്സും കാര്യങ്ങളും കേട്ടറിയുവാനുണ്ട് മോർണിംഗ് മോജോയിലൂടെ. അതുപോലെ തന്നെ മോർണിംഗ് മോജോയുടെ ലിസണേഴ്സിന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, 8:30 മുതൽ 9 മണി വരെ നമ്മുടെ മോർണിംഗ് മോജോയിൽ വിഷിംഗ് സെഗ്മെൻറ്റാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി എന്തെങ്കിലും വിഷസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ വിളിച്ചും മെസ്സേജും ഒക്കെ തന്നെ അറിയിക്കാവുന്നതാണ്. വിളിക്കാം ടു ദി നമ്പർ 0474291900 0474-279-0 വിളിച്ചു മാത്രമല്ല മെസ്സേജും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളും ഒക്കെ അറിയിക്കാവുന്നതാണ്. ടു ദി നമ്പർ 9526490900 9526690900 So keep on listening to Astria FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: റോബോട്ടിക്സ്, ജർമ്മൻ ലാംഗ്വേജ്, സ്വിമ്മിംഗ് തുടങ്ങി നിരവധി പാഠ്യേതര പരിശീലനങ്ങളും. കൂടാതെ ആധുനിക ലാബുകൾ, മികച്ച ഹോസ്റ്റൽ, സുരക്ഷിത വാഹന സൗകര്യം, ഒപ്പം പ്ലസ് വൺ വിദ്യാർത്ഥികൾക്കായ എൻട്രൻസ് കോച്ചിങ്ങോട് കൂടിയ ഇന്റഗ്രേറ്റഡ് ക്ലാസുകളും ഇവിടെ ലഭ്യമാണ്.
1: MGM റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂൾ, കൊട്ടാരക്കര.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
3: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.

0: morning, Mojo.
1: Yes, we are back on Morning Mojo with me, RJ Sultana, on Astraya FM 90, Nadinopam, Natarkopam. Studio clockile pol samayam krithyamittu mani kazhinju 31 minute aayirikkanalle. Appo 8:30 mudal 9 mani vare nammude Morning Mojo il wishing segment aanu ningale priyappettavarkkayi. Endengilum wishesso karyangalo arikkanundengil vilikkukayum message cheyyukayum cheyyanulla oru time aanidu. Are innathe divasam Astraya FM 90 eyum Astraya sangeethathayum sambandhichidathollam valare special ായിട്ടുള്ള ഒരു ദിവസമാണ്. ആശ്രയ സംഗീതം എന്ന വലിയ സ്വർഗ വീടിന് താങ്ങും തണലുമായി നിൽക്കുന്ന നമ്മുടെ എല്ലാമെല്ലാമായി ജോസാറിന്റെ ബർത്ത്ഡേ ആണിന്ന്. ജോസാറിന് ആശ്രയ എഫ്എം 90 പേരിൽ ഏറ്റവും സ്നേഹത്തോടെ 1000 ജന്മദിനാശംസകൾ നേരുകയാണ് കേട്ടോ. അതുപോലെ തന്നെ ഇന്നത്തെ ദിവസത്തിന് മറ്റൊരു സ്പെഷ്യാലിറ്റി കൂടിയുണ്ട്. ചിരികൊണ്ടാണോ മിഴികൊണ്ടാണോ അതോ ആ തോൾ ചെരുവ് കൊണ്ടാണോ നമ്മൾ ഈ മനുഷ്യനെ ഇത്രയധികം സ്നേഹിച്ചതല്ലേ. ചില രാത്രികളിൽ ദാസനായി നമ്മളെ ചിരിപ്പിച്ചും മറ്റു ചിലപ്പോൾ മംഗളശ്ശേരി നീലകണ്ഠനായി നമ്മെ രോമാഞ്ചം കൊള്ളിപ്പിച്ചും മലയാളികളുടെ പ്രണയത്തിനും വിരഹത്തിനും ഇന്നും ഒരേ ഒരു മുഖമേ ഉള്ളൂ. അത് നമ്മുടെ ലാലേട്ടനാണ്. ഹാപ്പി ബർത്ത്ഡേ ലാലേട്ട എന്ന് പറഞ്ഞുകൊണ്ട് ആശ്രയ എഫ്എം 90 പേരിൽ നല്ലൊരു ബർത്ത്ഡേ വിഷസ് അറിയിക്കുകയാണ്. അപ്പോൾ നമുക്ക് കേൾക്കാം നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാട്ട്. നമ്മുടെ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റിലൂടെ ആശ്രയ എഫ്എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വാളകം.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
3: നല്ലൊരു ജോലി സ്വപ്നമാണോ? എങ്കിൽ നേടാം മികച്ച കരിയർ. 10th പ്ലസ് 2 ഡിഗ്രി കഴിഞ്ഞവർക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ ഷോർട്ട് ടേം കോഴ്സുകൾ. റവോക്സ് പ്രൊഫഷണൽ അക്കാദമി, റാഫ അരോമ ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.
4: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
5: പിറന്നേ കോടി പറന്നേ, ഹേ ആണ്ടവനെ ആണ്ടി മനസ്സേ, ഹേ തൈ പിറന്നേ കോടി പറന്നേ, എമ്മാരിയപ്പ ഏ തെര ഇഴുക്ക് എന്നാച്ചിമുത്ത് ഏ മത്തളം കൊട്ടേ.

0: Morning Mojo.
1: Yes, we are back on Morning Mojo with me, RJ Sultana, on Astria FM 90, Nadinuppam, Natarkoppa. Appo nammada Morning Mojo ile wishing segment il namukku oru message aanu vannirikkunnathu. Aadithane message aichirikkunnathu Thangamani Chechi aanu. Thangamani Chechi message aichirikkunnathu inganeyanu. Namaskaram Astria and Sultana, evarkkum sukhamalle. Cheriya kannu kondu valiya manushare kaanan, pakshe valiya manasundengile cheriya manushare kaananavu. Shubhadinam Chechi parnathu ethra correct aayittulla kaaryamaanalle. Nammal cheriya kannu കൊണ്ട് നമുക്ക് കാണാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ ചെറിയ മനുഷ്യരെ കാണണമെങ്കിൽ നമ്മുടെ വലിയ മനസ്സുണ്ടായിരിക്കണം. എല്ലാവർക്കും വലിയൊരു മനസ്സുണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ ഇങ്ങനൊരു നല്ലൊരു കോട്ടയച്ച് തങ്കമണി ചേച്ചിക്കും നല്ലൊരു വ്യാഴാഴ്ച ദിവസം ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ നമുക്ക് മറ്റൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് അബേൽ ചേട്ടനാണ്. അബേൽ ചേട്ടൻ മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: മലയാള സിനിമയുടെ രാജാവിന് കോടിക്കണക്കിന് പ്രേക്ഷകരുടെ ഹൃദയം കീഴടക്കിയ നമ്മുടെ സ്വന്തം ലാലേട്ടിന് ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ. വെള്ളിത്തിരയിൽ ആ മാസ് ലുക്കും വിസ്മയിപ്പിക്കുന്ന അഭിനയവും എന്നും ഞങ്ങളുടെ ആവേശമാണ്. ലവ് യു ലാലേട്ട എന്നും പറഞ്ഞ് നല്ലൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് അബേൽ ചേട്ടനാണ്. അപ്പോൾ ഈ ഒരു വേളയിൽ മെസ്സേജ് അയച്ചിരിക്കുന്ന അബേൽ ചേട്ടനും തങ്കമണി ചേച്ചിക്കും നല്ലൊരു വ്യാഴാഴ്ച ദിവസം ആശംസിക്കുകയാണ്. ഇതുപോലെ തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി വിശ്വസം കാര്യങ്ങൾ അറിയിക്കാനുണ്ടെങ്കിൽ വിളിക്കാം ടു ദ നമ്പർ 0474291904 2919 0 0 വിളിച്ച് മാത്രമല്ല മെസ്സേജ് അയച്ചും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള വിശ്വസം കാര്യങ്ങളും ഒക്കെ തന്നെ അറിയിക്കാവുന്നതാണ്. ടു ദി നമ്പർ 9526490909 5266499 0 So keep on listening to Astria FM 90, Nadinoppam, Natarkoppam.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണാവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ്എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: morning, Mojo.
1: Yes, we are back on Morning Mojo with me, RJ Sultana, on Astria FM 90, Nadinoppam, Nattarkoppam. Studio clock-il ippol samayam krithyam 9 mani kazhinju 1 minute aayirikkanalle. Appo nammude Morning Mojo-il wishing segment namukku ingane wind up-ilotte pokenda samayamayirikkana adinu munayi. Namukku korchum koodi wishes vaayikkanundu adinu munayi oru listener koodi ingane join cheyanayittu wait cheythu nikkana. Namukku aaranu nokkam. Hello.
2: Hello.
1: Hello, good morning.
2: ഹലോ, ഗുഡ് മോർണിംഗ് സുൽത്താന.
1: ഗുഡ് മോർണിംഗ്, ആരാ സംസാരിക്കുന്നേ?
2: ഇത് കൊല്ലത്തുനിന്ന് സുധർമ്മ ചേച്ചിയാണേ.
1: സുധർമ്മ ചേച്ചി, സുഖമാണോ?
2: ഓ, വലിയ കുഴപ്പമില്ല മോളെ.
1: വലിയ കുഴപ്പമില്ല. അവിടെ മഴയൊക്കെ ഉണ്ടോ?
2: ആ, ചെറുതായിട്ട് മഴ വരുന്നുണ്ട്.
1: ചെറുതായിട്ട് മഴയുണ്ട്. അപ്പൊ രാവിലെ എന്താണ് വിശേഷം?
2: രാവിലെ വിശേഷം എന്റെ സഹോദരിയുടെ മകന്റെ 25-ാം പിറന്നാളാണിന്ന്.
1: സഹോദരിയുടെ മകന്റെ 25-ാം പിറന്നാളുണ്ട്. സഹോദരിയുടെ മകന് വേണ്ടിട്ട് വിഷസ് അറിയിക്കാൻ വേണ്ടി വിളിച്ചതാണോ? ആകർഷ സി എം അല്ലേ? ഓക്കെ ചേച്ചി, അപ്പൊ പിന്നെ വേറെന്തുണ്ട്? ഭക്ഷണമൊക്കെ കഴിച്ചോ?
2: രാവിലെ ചായയും പഴവും കഴിച്ചു മോളെ.
1: ആണല്ലേ? ഓക്കെ, അപ്പൊ ഉറപ്പായിട്ട് എന്താണ്?
2: ജോസാറിനും മോഹൻലാലിനും
1: എല്ലാവർക്കും വേണ്ടി ഒന്നിച്ചങ്ങ് വിഷസ് പറയാ. ഓക്കെ ചേച്ചി, താങ്ക് യു, താങ്ക് യു ഫോർ കോളിംഗ്. അപ്പോൾ നമ്മളിപ്പോൾ വിളിച്ച സുഗർ സുധർമ്മ ചേച്ചിയാണ്. ചേച്ചിയുടെ ജേഷ്ഠയുടെയും മകനായിട്ടുള്ള ആദർശിന്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ആകർഷിന്റെ നല്ലൊരു ജന്മദിനം ആസ്ട്രേ എഫ് എം 90 പേരിലും എൻ്റെ പേരിലും അറിയിക്കുകയാണ്. അതുപോലെ നമുക്ക് മറ്റൊരു മെസ്സേജ് കൂടി നമുക്ക് വാട്സപ്പിൽ വന്നിട്ടുണ്ട്. വാട്സപ്പിൽ അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: പഞ്ചസാരയുമായി ചേരുമ്പോൾ പാൽ മധുരമുള്ളതാകുന്നു, എന്നാൽ പുളിയുമായി ചേരുമ്പോൾ പാൽ പിരിഞ്ഞു പോകുന്നു. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതവും. നല്ലവരുമായി കൂട്ടുകൂടിയാൽ ജീവിതം സന്തോഷകരമാവും. സുലെ അയനിക്കോട്. ശരിയാ ചേട്ടൻ പറഞ്ഞത്, വളരെ കറക്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. ശരിക്കും പറഞ്ഞാൽ നല്ലവരെ ചെയ്തവരെ എന്നൊന്നുമില്ല. നമ്മൾ കൂട്ടുകൂടുന്നത് എവിടെയാണോ അതാണൊരു നല്ലയിടം. അപ്പോൾ നല്ലവരുമായി നമ്മൾ കൂട്ടുകൂടിയാൽ നമ്മുടെ ജീവിതം കുറച്ചും കൂടി സന്തോഷമുള്ളതാവും എന്നാണ് ചേട്ടൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ചേട്ടന് നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. അതുപോലെ മറ്റൊരു മെസ്സേജ് കൂടി നമുക്ക് വാട്സപ്പിൽ വന്നിട്ടുണ്ട്. അരുൺ പ്രേം പരംകോട് നിന്നാണ് ചേട്ടൻ മെസ്സേജ് അയച്ചിരിക്കുന്നത്. നമസ്കാരം ആസ്ട്രിയ എഫ് എം 90. ലോകത്തിലെ സുന്ദരമായ കാഴ്ചകളിൽ ഒന്ന് പ്രഭാതമാണ്. അതിലും മനോഹരമാണ് സൗഹൃദങ്ങൾ. എല്ലാവർക്കും സ്നേഹത്തോടെ നല്ലൊരു ശുഭദിനം നേരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ചേട്ടൻ മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ ഈ മെസ്സേജ് അയച്ചിരിക്കുന്ന അരുൺ ചേട്ടനും അതുപോലെ തന്നെ സുലേ ചേട്ടനും വിളിച്ചിരിക്കുന്ന സുധർമ്മ ചേച്ചിക്കും നല്ലൊരു വ്യാഴാഴ്ച ദിവസം ആശംസിക്കുകയാണ്. ഇതോടുകൂടി തന്നെ നമ്മുടെ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റ് ഇവിടെ അവസാനിക്കുകയാണ്. ഇനി ബാക്ക് ടു ബാക്ക് ആയിട്ട് പ്രോഗ്രാംസും കാര്യങ്ങളും അതുപോലെ തന്നെ അപ്ഡേറ്റ്സും കാര്യങ്ങളും നമുക്ക് അറിയിക്കാനുണ്ട്. സോ കേൾക്കാൻ നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പാട്ട്. സോ കീപ് ഓൺ ലിസണിങ് ടു ആസ്ട്രിയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: You are listening to Ashraya FM 90, Nadinuppam. നാട്ടാർക്കൊപ്പം പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വളകം. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
1: വിലക്കുറവും ഗുണമേന്മയും ഞങ്ങൾ നൽകുന്ന ഉറപ്പ്.
2: എല്ലാ വീട്ടാവശ്യങ്ങൾക്കും അൽജോ ഒപ്പമുണ്ട്.
3: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മ.

0: morning, Mojo.
1: Yes, we are back on Morning Mojo with me, RJ Sultana, on Austria FM 90. Nadinopam, Natarkopam. Studio clock level, Samyam Krithya Monbadu Mani Karinu Pati Nale Minute Irikanale. Upin number Vaiti Mudokomai Bendapeto Uru update and Kilko and Poganother. Kotarakara KCB Kotarakara West Section Paradil Pulamala Girls High Schoolum. Vadakedi ട്രാൻസ്ഫോമർ പ്രദേശങ്ങളിൽ വ്യാഴാഴ്ച 9 മുതൽ 5 വരെയും ഗവൺമെന്റ് ആശുപത്രിയിൽ വൈകിട്ട് 4:30 മുതൽ 5:30 വരെയും മുക്കോണിമുക്ക് ട്രാൻസ്ഫോമർ പ്രദേശത്ത് വൈകിട്ട് 3 മുതൽ 5:30 വരെയും വൈദ്യുതി മുടക്കമായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ കടയ്ക്കൽ കിളിമാനൂർ 110 KV സബ്സ്റ്റേഷനിൽ K4 നെറ്റ്വർക്കുമായി ബന്ധപ്പെട്ട് പണികൾ നടക്കുന്നതിനാൽ വെള്ളിയാഴ്ച രാവിലെ 10 മുതൽ 2 വരെയും കടയ്ക്കൽ ചിതറ കല്ലറ കിളിമാനൂർ വാമനപുരം മടവൂർ കല്ലമ്പലം നഗരൂർ സെക്ഷനുകളുടെ പരിധിയിൽ സബ്സ്റ്റേഷനിൽ നിന്ന് വൈദ്യുതി വിതരണം ഉണ്ടായിരിക്കില്ലെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. അപ്പൊ ചെയ്യേണ്ട കാര്യങ്ങൾ നേരത്തെ ചെയ്തു വെച്ചാൽ വൈദ്യുതി ഇല്ലാത്തതിന്റെ പേരിൽ വലുതായിട്ട് ബുദ്ധിമുട്ടേണ്ട ആവശ്യങ്ങളൊന്നും വരില്ല കേട്ടോ. അപ്പൊ ഇനിയും ഒരുപാട് അപ്ഡേറ്റ്സും കാര്യങ്ങളും കേട്ടറിയുവാനുണ്ട് ഇന്നത്തെ മോർണിംഗ് മോജയിലൂടെ. അതിനു മുന്നായി ഒരു ഷോർട്ട് ബ്രേക്കിന് ശേഷം വീണ്ടും കേൾക്കാം. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രിയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: മക്കൾ നല്ലവരും വലിയവരുമാകാൻ 48 വർഷത്തെ പാരമ്പര്യമുള്ള കൊല്ലം ജില്ലയിലെ ആദ്യത്തെ CBSE സ്കൂളായ അഞ്ചൽ ശബരിഗിരി ഇംഗ്ലീഷ് സ്കൂളിൽ ഡേ കെയർ മുതൽ പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ബോർഡിംഗ് സൗകര്യം ലഭ്യമാണ്. കോൺടാക്ട് 9746655440.
1: നമ്മുടെ ദിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ദിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷവാർത്ത ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: morning mojo.
1: Yes, we are back on Morning Mojo with me, RJ Sultana, on Astria FM 90. നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പോൾ നമ്മൾ ഇനി കേൾക്കുവാൻ പോകുന്നത് ഡെങ്കിപ്പനി ബാധിതരുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. കൊല്ലം ജില്ലയിൽ ഡെങ്കിപ്പനി ബാധിതരുടെ എണ്ണം 296 ഉയർന്നിരിക്കുകയാണ്. ഇത്തവണ ഡെങ്കിപ്പനി അപകടകരമായി പടർന്നേക്കാമെന്ന് മുന്നറിയിപ്പും ആരോഗ്യവകുപ്പ് നൽകിയിട്ടുണ്ട്. ഒരിക്കൽ ഡെങ്കിപ്പനി പിടിപെട്ടവർക്ക് വീണ്ടും വരാതെ സൂക്ഷിക്കണമെന്ന് ജാഗ്രതാ നിർദ്ദേശവും ഉണ്ട് കേട്ടോ. അപ്പോൾ അപകടകാരി ഈഡിസ് കൊതുകുകളാണ്. പ്രധാനമായിട്ടും പകൽ സമയത്താണ് ഇവ കടിക്കുന്നത്. കെട്ടിക്കിടക്കുന്ന ശുദ്ധജലത്തിലാണ് മുട്ടയിടുന്നത്. ചിരട്ട, ടയർ, പ്ലാസ്റ്റിക് പാത്രങ്ങൾ, പൂച്ചട്ടി തുടങ്ങിയവയിൽ വീഴുന്ന ചെറിയ അളവിലെ വെള്ളത്തിൽ പോലും മുട്ടയിടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കേട്ടോ. അപ്പോൾ ഇതിനെതിരായിട്ടുള്ള പ്രതിരോധ മാർഗ്ഗങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ, ഈഡിസ് കൊതുക് പെരുകുന്നത് തടയുകയാണ് പ്രധാന മാർഗം. വീടിന് ചുറ്റും വെള്ളം കെട്ടിക്കിടക്കുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കുക. ചിരട്ട ഉപയോഗശൂന്യമായി കിടക്കുന്ന ഉൾപ്പെടെയുള്ള പാത്രങ്ങൾ, അലക്ഷ്യമായി കിടക്കുന്ന ടയർ തുടങ്ങിയവയിൽ വെള്ളം കെട്ടി നിൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. കൊതുകിൻ്റെ പ്രജനന കേന്ദ്രങ്ങൾ നശിപ്പിക്കുന്നതിനായി ആഴ്ചയിൽ ഒരിക്കൽ ഡ്രൈ ഡേ ആചരിക്കണം. പെട്ടെന്ന് രോഗനിർണയം നടത്തി ചികിത്സ തുടങ്ങുന്നതാണ് പ്രധാനമായിട്ടുള്ളൊരു കാര്യം. സ്വയം ചികിത്സ നടത്താതെ ആശുപത്രിയിൽ തന്നെ ചികിത്സ തേടുക കേട്ടോ. അപ്പോൾ ഇനിയും ഒരുപാട് അപ്ഡേറ്റ്സും കാര്യങ്ങളും കേട്ടറിയുവാനുണ്ട് മോർണിംഗ് മോജോയിലൂടെ. അതിന് മുന്നായി ഒരു ഷോർട്ട് ബ്രേക്കിന് ശേഷം വീണ്ടും കേൾക്കാം. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രിയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: Hollywood Yöllä.
1: ആശ്രയഎഫ്എം 90
2: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം
3: പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വളകം.
4: ചേട്ടാ, വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങണ്ടേ?
5: ശനിയാഴ്ച വാങ്ങാനേ. അൽജോ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ടല്ലോ.
4: അതേനേ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട് നമ്മുടെ അൽജോയിൽ.
5: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
6: അൽജോ ഹൈപ്പർ മാർക്കറ്റ്, നെല്ലിക്കുന്നം. അൽജോ സൂപ്പർ മാർക്കറ്റ്, പായങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ.
3: നല്ലൊരു ജോലി സ്വപ്നമാണോ? എങ്കിൽ നേടാം മികച്ച കരിയർ. 10th പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ ഷോർട്ട് ടേം കോഴ്സുകൾ. റവോക്സ് പ്രൊഫഷണൽ അക്കാദമി, റാഫ അരോമ ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.
7: നമ്മുടെ ഡിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ഡിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷവാർത്ത, ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

0: மார்னிங் மோஜோ.
1: Yes, we are back on Morning Mojo with me, RG Sultana, on Astria FM 90, Nadinoppam, Nattargavam. അപ്പോൾ നമ്മൾ ഈ മോർണിംഗ് മോജോയിലൂടെ കേൾക്കുവാൻ പോകുന്നത് മൂവിയുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. ഇന്ന് മോഹൻലാലിൻ്റെ പിറന്നാൾ ദിവസമാണ്. ഈ ദിവസം തന്നെയാണ് ദൃശ്യം 3 തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. അപ്പോൾ എല്ലാവരും ഒരുപാട് എക്സൈറ്റോടുകൂടി തന്നെ കാത്തിരിക്കുന്ന ഒരു മൂവിയാണല്ലേ ഈ ഒരു സിനിമ. മോഹൻലാലിൻ്റെ ഈ ഒരു സിനിമ ഇതിനോടൊപ്പം തന്നെ ഏകദേശം 500,000 ടിക്കറ്റുകളാണ് വിറ്റഴിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ മോഹൻലാൽ ചിത്രത്തിന് വിദേശ വിപണികളിൽ നിന്നും മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത്. ഗൾഫ് രാജ്യങ്ങൾ, വടക്കേ അമേരിക്ക, UK, ഓസ്ട്രേലിയ തുടങ്ങിയ മേഖലകളിൽ മികച്ച പ്രീ സെയിൽസ് റെക്കോർഡാണ് രേഖപ്പെടുത്തുന്നത്. അതേസമയം കേരളത്തിൽ ഇതിനകം തന്നെ ഏകദേശം 6.75 കോടി രൂപയോടെ ശക്തമായ അഡ്വാൻസ് ബുക്കിംഗ് നടന്നിട്ടുണ്ട്. ഇതിനു പുറമെ റിലീസ് ദിനത്തിൽ വൻതോതിലുള്ള സ്പോട്ട് ബുക്കിംഗും ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ദൃശ്യം 2 സംഭവങ്ങൾക്ക് ശേഷം അവർ കാത്തുസൂക്ഷിച്ച രഹസ്യം പുറത്താക്കുമെന്ന അവസ്ഥയിൽ നിന്ന് തൽനാഴിയിരിക്കെ രക്ഷപ്പെട്ട ജോർജ് കുട്ടിയുടെയും കുടുംബത്തിന്റെയും ഏതാനും വർഷങ്ങൾക്ക് ശേഷമുള്ള ജീവിതമാണ് ദൃശ്യം 3 ദൃശ്യവൽക്കരിക്കപ്പെടുന്നത്. അബദ്ധത്തിൽ ഒരു കൊലപാതകം ചെയ്യേണ്ടി വന്ന ഒരു ഇടത്തരം കുടുംബത്തെയും ആ കുറ്റകൃത്യം എന്ന നീക്കമായി ഒളിപ്പിക്കാൻ അവർ നടത്തുന്ന ശ്രമങ്ങളെയുമാണ് ഈ ഫ്രാഞ്ചൈസി പിന്തുടരുന്നത്. ദൃശ്യം 3 ട്രെയിലർ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ സമാധാനപരമായിട്ടുള്ള ഒരു ജീവിതം അവർക്ക് ഇപ്പോഴും ഒരു വിദൂര സ്വപ്നമായി തുടരുകയാണ്. കാരണം മരിച്ചയാൾക്ക് നീതി ഉറപ്പാക്കാനും ഇവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനും ഇന്നും ചിലർ ഉറച്ചു തന്നെ രംഗത്തുണ്ട് അല്ലേ. അപ്പോൾ ഈ ഒരു സിനിമ എങ്ങനെയാവുന്ന എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും അല്ലേ. അപ്പോൾ എല്ലാവരും പോയി കാണുക എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും ഒരുപാട് അപ്ഡേറ്റ്സും കാര്യങ്ങളും കേട്ടറിയുവാനുണ്ട്. മോർണിംഗ് മോജോയിലൂടെ അതിന് മുന്നായി ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാട്ട് കേട്ടിട്ട് വീണ്ടും കേൾക്കാം. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രിയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
1: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, ഈ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
0: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
1: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ് എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
2: വസിയോ.

0: Mojo.
1: Yes, we are back on Morning Mojo with me, Archie Sultana, on Astria FM 90. നാടിനൊപ്പം നാട്ടാർക്കൊപ്പം ആൻഡ് സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 9 മണി കഴിഞ്ഞു 51 മിനിറ്റ് ആയിരിക്കാണല്ലേ. അപ്പോൾ എനിക്ക് എന്തായാലും ഇന്നത്തെ മോർണിംഗ് മോജോ വൈൻഡ് അപ്പ് ചെയ്ത് ടാറ്റാ ബൈ ബൈ പറഞ്ഞു പോകേണ്ട സമയമായിരിക്കാണ്. അതിന് മുന്നേ ഇത്രയും നേരം കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒരു ഇൻ്റർനാഷണൽ ചായ ഡേ ടീ ഡേ ആശംസിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ചായ കുടിച്ച് വൈബ് പിടിച്ചിരിക്കുക കേട്ടോ. അപ്പോൾ ഇനിയും പ്രോഗ്രാംസും കാര്യങ്ങളും ബാക്ക് ടു ബാക്ക് ആയിട്ട് വരുന്നുണ്ട്. സോ ആരും എങ്ങും പോകരുത്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രിയ എഫ്എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ആൻഡ് ഇറ്റ്സ് മീ ആർജി സുൽത്താന സൈനിങ് ഓഫ്.

0: ആശ്രയ എഫ്എം സ്റ്റേഷനിൽ നിന്നും 10 മണിക്ക് പുറപ്പെടേണ്ട റേഡിയോ വണ്ടി സ്റ്റേഷൻ വിട്ടു പോകേണ്ടതാണ്.
1: ഹേ ഹലോ, ഗുഡ് മോർണിംഗ്, നമസ്കാരം, വെൽക്കം ടു റേഡിയോ വണ്ടി വിത്ത് മീ ആർജെ ശ്രീശാന്ത്, ഓണാശ്രയ എഫ്എം 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം. യെസ്, റേഡിയോയുടെ സമയമാണ്. റേഡിയോ വണ്ടി നിങ്ങളുടെ പ്രോഗ്രാമാണ്, നിങ്ങളാകുന്ന നല്ല രചനകളുടെ ശബ്ദമാണ്. അപ്പോൾ നമ്മുടെ റേഡിയോ വണ്ടി എന്ന് പറയുന്നത് ആശ്രയ എഫ്എം 90 ഒരു പബ്ലിക് ഇന്ററാക്റ്റീവ് പ്രോഗ്രാമാണ്. അങ്ങനെ റേഡിയോ വണ്ടി എത്തി നിൽക്കുന്നത് നമ്മുടെ സ്വന്തം കൊട്ടാരക്കര റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടരികിലാണ് കേട്ടോ. അപ്പോൾ ഇന്നും ഇതിലൂടെ ഒരുപാട് മനുഷ്യരെയും അവരുടെ അനുഭവങ്ങളും അഭിപ്രായങ്ങളും നമ്മൾ കേൾക്കാറുണ്ടല്ലേ. അപ്പോൾ ഇന്ന് വ്യത്യസ്തമായിട്ട് ആരൊക്കെയാണ് സംസാരിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് കേട്ടറിയാം. സോ ആരും എങ്ങു പോകണ്ട, കേട്ടുകൊണ്ടിരിക്കൂ റേഡിയോ വണ്ടി വിത്ത് ആർജെ ശ്രീശാന്ത്, ഓണാശ്രയ എഫ്എം 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നമ്മുടെ ഡിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ഡിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷ വാർത്ത, ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: Yes, once again we are back on Radio 1D with me RJ Srishant on Ashraya FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം. അപ്പൊ നമ്മൾ അങ്ങനെ നമ്മുടെ സ്വന്തം കൊട്ടാരക്കര റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടരികിലെത്തി നിന്ന് ഒരുപാട് പേരെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. തൊട്ടടുത്തൊരു ചേട്ടനോട് ചേട്ടൻ ഒന്ന് പരിചയപ്പെടാം. ചേട്ടൻ കാക്കിലൊക്കെ നിൽക്കുകയാണ്. ചേട്ടാ പേരെങ്ങനെയാണ്?
1: പേര് ഉണ്ണി.
0: ഉണ്ണി, ഉണ്ണി ചേട്ടാ വീടടുത്തന്നെയാണോ?
1: അടുത്ത്.
0: വീട്ടിൽ ആരൊക്കെയുണ്ട്?
1: വീട്ടിൽ അച്ഛൻ, അമ്മ, അനിയനുണ്ട്, പെങ്ങളുണ്ട്, ഭാര്യയുണ്ട്.
0: ഓക്കെ, എല്ലാവരും ഹാപ്പിയായിട്ട് പോകുന്നു.
1: ഹാപ്പിയായിട്ട്.
0: ചേട്ടൻ അപ്പൊ എന്താ ചെയ്യുന്നത്?
1: ഞാൻ ഡ്രൈവർ, ഓട്ടോ ഡ്രൈവറാണ്.
0: ഓട്ടോ ഡ്രൈവറാണ്. പാവങ്ങളുടെ ബെൻസിനെ മെതുക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്.
1: അതെ അതെ.
0: ശരി, അപ്പൊ എത്ര നാട് ഓട്ടോ മേഖലയിലുണ്ട്?
1: ഒരു വർഷം. ഒരു വർഷമായി.
0: ഒരു വർഷമായതേ ഉള്ളൂ. തുടക്കക്കാരനാണല്ലോ.
1: അതെ, തുടക്കക്കാരനാണ്.
0: ശരി, എന്തുകൊണ്ട് ഈ ഓട്ടോ മേഖലയിലേക്ക് ജീവിതം മാറ്റാൻ തീരുമാനിച്ചത്?
1: ഓട്ടോ മേഖല നല്ല ഫീൽഡായിട്ട് തോന്നി, അതുകൊണ്ട് മാറ്റി.
0: ഡ്രൈവിംഗ് ഇഷ്ടമായിരുന്നോ?
1: ഡ്രൈവിംഗ് ഇഷ്ടമാണ്.
0: അതുകൊണ്ട് നമ്മൾ ഈ ഒരു നമുക്ക് പറ്റുന്ന ഈ മേഖല ആയതുകൊണ്ട് തിരഞ്ഞെടുത്തു അല്ലേ?
1: അതെ അതെ അതെ.
0: ശരി, ഇപ്പൊ എങ്ങനെയുണ്ട് ഈ ഓട്ടോ? ഓട്ടോ കിട്ടുന്നുണ്ടോ?
1: ഇപ്പം ഓട്ടം വളരെ മോശമാണ്, പഴയതുപോലെ ഒന്നും അല്ല.
0: പഴയതുപോലെ ഇടുന്നില്ല.
1: എല്ലാവർക്കും വണ്ടിയൊക്കെ ആയി, ബൈക്കും കാറും ഒക്കെ ഉണ്ട്, അതുകൊണ്ട് അതിന്റേതായ ബുദ്ധിമുട്ടുണ്ട്.
0: തീർച്ചയായിട്ടും. ഞാൻ ഓട്ടോ ചേട്ടന്മാരൊക്കെ പരിചയപ്പെടുമ്പോൾ എല്ലാവരും പറഞ്ഞൊരു ഒരു വിഷമമാണ്, കാരണം എല്ലാവർക്കും പ്രസന്റ് വണ്ടിയുണ്ട്, വീടുകളിൽ ഒന്നും രണ്ടും വാഹനങ്ങളുണ്ട്. ഓട്ടോയെ ആശ്രയിക്കുന്ന ഒരു തോത് കുറഞ്ഞിരിക്കുകയാണല്ലേ?
1: അതെ അതെ അതെ.
0: ശരി, അപ്പം എന്നിരുന്നാലും തട്ടിമുട്ടി അങ്ങ് പോകുന്നു.
1: ആ, കുഴപ്പമില്ലാതെ പോകുന്നു, മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. അല്ലാതെ അധികം ഒന്നുമില്ല, ഉണ്ടാക്കാനൊന്നും പറ്റത്തില്ല, ചെലവ് കഴിഞ്ഞു പോകും.
0: ഓക്കെ, അപ്പോഴേ ഈ ഓട്ടോ മേഖലയിൽ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് തോന്നിയിട്ടുള്ളത്?
1: ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ജോലി എടുക്കാം. അത് രാവിലെ എത്ര മണിക്ക് ഇറങ്ങുന്നാലും എത്ര മണിക്ക് കയറുന്നതാണെങ്കിലും ആരോടും നമ്മൾ ബോധിപ്പിക്കേണ്ട കാര്യമില്ല. നമ്മൾ തന്നെ മുതലാളിയും നമ്മൾ തന്നെ തൊഴിലാളിയും. നമ്മള് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പൈസ ഉണ്ടാക്കാം. അതേപോലെ തന്നെ വേറെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് ആവശ്യങ്ങൾക്കും പോവാം. മറ്റുള്ള പ്രൈവറ്റ് ജോലിയെ വെച്ച് ഉപേക്ഷിച്ച് കുറച്ച് മെച്ചമാണ് എന്ന് തോന്നുന്നു.
0: തീർച്ചയായിട്ടും. ഇപ്പൊ നോക്കുവാണെങ്കിൽ ഓട്ടോ ചെയർമാൻ എന്ന് പറയുമ്പോൾ ഫ്ലെക്സിബിലിറ്റി ഏറ്റവും കൂടുതലുള്ള ഒരു ജോലിയാണ്. നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ജോലിക്ക് ഇറങ്ങാം. ആരുടെ കീഴിൽ പണിയേണ്ട കാര്യമില്ല, ആരുടെ വഴക്കി കേൾക്കേണ്ട കാര്യമില്ല. നമുക്ക് സ്വന്തമായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് നമുക്ക് ചെറിയൊരു വരുമാനം ഉണ്ടാക്കി നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റും അല്ലേ?
1: അതെ അതെ അതെ.
0: തീർച്ചയായിട്ടും. അപ്പൊ സന്തോഷമായിട്ട് ഇങ്ങനെ ജോലി
1: പോയിക്കൊണ്ടിരിക്കുകയാണ്.
0: ഓക്കെ, അപ്പൊ എന്നും അതുപോലെ പോകാൻ സാധിക്കട്ടെ ചേട്ടാ. അപ്പൊ എന്തായാലും നമ്മളെ കരുതി നമ്മുടെ സ്വന്തം കൊട്ടാരക്കര റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടരികിലെത്തി നമ്മുടെ ഉണ്ണി ചേട്ടനോട് ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ചേട്ടനോട് കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിക്കാനുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് റേഡിയോ 1D വിത്ത് മീ ആർ ജെ ശ്രീശാന്ത് ഓൺ ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടിൽ.

0: Yes, once again we are back on Radio 1T with me RJ Srishant on Astraya FM 19 adinappum natarkuppum appo nammal angarthe nammude sundam kottarakara railway station le tottaril etti nammude auto chetanaya unni chetane ingane parichayapettondirikkana appo chetanode korchu karyangal kodi chodikkanundu appo cheta ee auto chetamaru parayumbode niravadi niravadi aalkare dainadin jeevithil kaanunnaranalle appo oru vaada anubhavangal avaru neededikkarundu chetane marakkanavatha endengil valiya anubhavam undayittundo ee oru meghalil
1: anubhavangal undayittundu chila aalkare auto vilichittu kondu മദ്യപിച്ചിട്ട് വരുന്നവരാ കൂടുതലും ഇങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ചിലപ്പം

0: നമ്മൾ കൊണ്ട് അവിടെ വീട്ടില് ആക്കുമ്പോഴത്തേക്ക് പിന്നെ പൈസ തരാൻ മടി, അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. പിന്നെ വഴക്കാവും, അങ്ങനെയൊക്കെയുള്ള ചെറിയ ബുദ്ധിമുട്ടുകളേ ഉള്ളു, അല്ലാതെ വേറെ ആരും അങ്ങനെയുള്ള ഒരു പ്രശ്നക്കാരൊന്നുമില്ല.
1: ഓക്കെ, അപ്പം ഞാൻ കേട്ടിട്ടുണ്ട് പലരും പറഞ്ഞ അറിവുണ്ട്, അതായത് ഓട്ടം വിളിച്ച് പോയിട്ട് പൈസ കൊടുക്കാത്തൊരു പരിപാടി നമ്മുടെ നാട്ടിൽ പൊതുവെ ഉണ്ടല്ലേ.
0: അതെന്താ മദ്യപിച്ചിട്ട് വന്നവരാണ് മൊത്തം ഈ പറയുന്ന നിനക്ക്. 7 മണി 8 മണി കഴിഞ്ഞാൽ പിന്നെ ഓട്ടം പിടിച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ അവരുമായിട്ട് വഴക്കുണ്ടാക്കാനേ ഉള്ള സമയം. നമ്മളറിയുന്നില്ല, ഇപ്പം ഓട്ടോയ്ക്ക് കൈ കാണിക്കുന്നവർ മദ്യപിച്ചിട്ടുണ്ടോ ഇല്ലയോ നമുക്ക് അറിയത്തില്ലല്ലോ. കയറി വീടിനടുത്ത് എത്താറാകുമ്പോഴാണ് ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരുന്നത്.
1: മനസ്സിലായി മനസ്സിലായി. അപ്പൊ എന്തായാലും ഇതൊക്കെ ജോലിയുടെ ഭാഗമാണല്ലോ.
0: അതെ, ഇതൊക്കെ ചില വല്ലപ്പോഴൊക്കെ കിട്ടുന്നതുള്ളൂ, അല്ലാതെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല.
1: ഓക്കെ, തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും സന്തോഷം ചേട്ടാ ഇന്ന് പരിചയപ്പെടുന്നതിൽ. ഓട്ടോ ഒക്കെ ഇട്ടിട്ട് ഇതിനേക്കാൾ ജീവിതം മനോഹരമായിട്ട് പോകാൻ സാധിക്കട്ടെ കേട്ടോ.
0: ഓക്കെ ഓക്കെ, താങ്ക് യു.
1: ഓക്കെ, അപ്പൊ നമ്മളങ്ങനെ നമ്മുടെ ഈ സ്വന്തം കൊട്ടാരക്കര റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടരകിലെത്തിയുന്ന ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പരിചയപ്പെട്ടത് ഓട്ടോ ഡ്രൈവറായ ഉണ്ണിച്ചേട്ടനാണ് കേട്ടോ. ഇതുപോലെ ഇനിയും ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം, ഒരുപാട് പേരുടെ വിശേഷങ്ങൾ കേൾക്കാനുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് റേഡിയോ 1T വിത്ത് മീ ആർ ജെ ശ്രീശാന്ത് ഓൺ ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം. തനക്കും തും തനതും തനക്കും തും തനതും തനക്കും തും.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: മക്കൾ നല്ലവരും വലിയവരുമാകാൻ 48 വർഷത്തെ പാരമ്പര്യമുള്ള കൊല്ലം ജില്ലയിലെ ആദ്യത്തെ CBSE സ്കൂളായ അഞ്ചൽ ശബരിഗിരി ഇംഗ്ലീഷ് സ്കൂളിൽ ഡേ കെയർ മുതൽ പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ബോർഡിംഗ് സൗകര്യം ലഭ്യമാണ്. കോൺടാക്ട് 9744665440.

0: Yes, once again we are back on Radio 1T with me RJ Srishant on Ashraya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പൊ നമ്മൾ അങ്ങനെ നമ്മുടെ സ്വന്തം കൊട്ടാരക്കര റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടരികിലെത്തി നിന്ന് ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. തൊട്ടടുത്തൊരു ചേട്ടനുണ്ട്, ചേട്ടനെ ഒന്ന് പരിചയപ്പെടാം. ചേട്ടാ പേര് എങ്ങനെയാണ്?
1: എന്റെ പേര് ഷാബിർ എന്നാണ്.
0: ഷാബിർ?
1: ഷാബിർ.
0: ഓക്കെ, ഷാബിർ ഏട്ടാ വീട് അടുത്ത് തന്നെയാണോ?
1: വീട് പത്തനാപുരം.
0: പത്തനാപുരത്താണ്. വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
1: വീട്ടിലെ അച്ഛൻ, അമ്മ, അനിയനുണ്ട്, അച്ഛന്റെ അമ്മയുണ്ട്, അച്ഛന്റെ അച്ഛനുണ്ട്, ഞാനുണ്ട്.
0: ആ വലിയ ഫാമിലി ആണല്ലോ.
1: അതെ അതെ.
0: ഓക്കെ, അപ്പൊ എല്ലാരും ഹാപ്പി ആയിട്ട് പോകുന്നു.
1: എല്ലാരും ഹാപ്പി ആയിട്ട് പോകുന്നു.
0: ശരി, അപ്പൊ എന്താ ചെയ്യുന്നത്?
1: ഞാൻ ഇവിടെ മുത്തൂറ്റ് ഫോറക്സ് വർക്ക് ചെയ്യുന്നു.
0: ഓക്കെ, ശരി. ജോലിയൊക്കെ അപ്പൊ എങ്ങനെ പോകുന്നു?
1: ജോലി കുഴപ്പമില്ല,
0: ഇങ്ങനെ പോകുന്നു,
1: നല്ലതായിട്ട് പോകുന്നു.
0: അപ്പൊ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു മേഖല തിരഞ്ഞെടുക്കാൻ കാരണമായത്?
1: നല്ല വലിയ സ്ട്രെസ് ഒന്നും ഇല്ല, നല്ല രീതിയിൽ പോകുന്നു. ടാർഗറ്റ് ഇല്ല, അങ്ങനെ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്.
0: ഓക്കെ, നമുക്ക് അധികം ഒന്നും പണി തരാത്തതുകൊണ്ട് നമ്മൾ ഈ ഒരു മേഖല ഇങ്ങനെ തിരഞ്ഞെടുത്തു അല്ലേ?
1: അതെ അതെ.
0: ശരി ശരി. ഓക്കെ, അപ്പൊ വീട് എവിടെയായിരുന്നു?
1: വീട് പത്തനാപുരം.
0: പത്തനാപുരംകാരനാണ്. ഓക്കെ, അപ്പൊ പത്തനാപുരത്തെ രണ്ടുമൊക്കെ പറഞ്ഞ കേൾക്കട്ടെ.
1: പത്തനാപുരം നമ്മുടെ ഗണേഷ് കുമാറിന്റെ നാടായിരുന്നു. ഇപ്പം ജ്യോതികുമാർ ചാമക്കാരയാണ്. ഗണേഷ് കുമാറിന്റെ പേരിലാണ് പത്തനാപുരം അറിയപ്പെടുന്നത്. നമ്മുടെ മുൻ മന്ത്രി,
0: ജനാധിപത്യത്തിന്റെ സമുദ്രം എന്ന് പറയാല്ലേ. നമ്മൾ ജ്യോതികുമാർ ചാമക്കാലൊക്കെ ഇപ്പൊ എന്താണ് MLA ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണല്ലേ.
1: അതെ അതെ അതെ അതെ.
0: ശരി ശരി. അപ്പോഴേ പത്തനാപുരത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞേ.
1: പത്തനാപുരത്ത് നമ്മുടെ KSRTC സ്റ്റാൻഡ് വികസിക്കാനുണ്ട്. ബസ്സുകളെല്ലാം റോഡിലാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. സ്കൂളിന്റെ പരിസരത്തും അവിടെ ഇവിടെയൊക്കെയാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ കുറച്ച് റോഡുകളും എല്ലാം വികസിക്കാനൊക്കെ ഉണ്ട്. എല്ലാം ഒന്നും കംപ്ലീറ്റ് ആക്കിയിട്ടില്ലല്ലോ ആരും. കുറേ മാറ്റങ്ങൾ ഇനിയും വരാനുണ്ട് പത്തനാപുരത്തൊക്കെ.
0: തീർച്ചയായിട്ടും തീർച്ചയായും. അപ്പൊ എന്തായാലും ഒരു പുതിയ ഭരണമൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ഇനിയെങ്കിലും നല്ല മാറ്റം വരുമെന്ന് പ്രതീക്ഷിക്കാം അല്ലേ?
1: പ്രതീക്ഷിക്കുന്നു.
0: അപ്പൊ ഞാൻ ചോദിക്കട്ടെ, അപ്പൊ നമ്മുടെ ഈ ചെറുപ്പക്കാരുടെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പൊ ഈ ഭരണമൊക്കെ കയറിയപ്പോൾ ആൾക്കാർക്കൊക്കെ ഒരുപാട് പ്രതീക്ഷയുണ്ട്, പ്രത്യേകിച്ച് ചെറുപ്പക്കാർക്ക്. അപ്പൊ ചേട്ടന്റെ അഭിപ്രായത്തിൽ നമ്മുടെ ചെറുപ്പക്കാരുടെയൊക്കെ ഒരു സ്ഥിതി എങ്ങനെയായിരിക്കും ഇനി അങ്ങോട്ട് ഭാവിയിൽ?
1: ഇപ്പൊ ഒരുപാട് പേര് ഡിഗ്രി ഒക്കെ പഠിച്ചിട്ട് ചുമ്മാ വെറുതെ നിൽക്കുകയാണ്. ഞാൻ തന്നെ ഡിഗ്രി കഴിഞ്ഞിട്ട് ഇപ്പൊ മുത്തൂറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. PG ഉണ്ട് എനിക്ക്, എന്നിട്ട് തന്നെ ഞാൻ മുത്തൂറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. നമുക്ക് പഠിപ്പിനനുസരിച്ച് ഒരു ജോലി കേരളത്തിൽ കിട്ടുന്നില്ല. അതിപ്പോ തന്നെ PSC ഒക്കെ തന്നെ വെച്ച് നോക്കുവാണെങ്കിൽ ഒത്തിരി ഉദ്യോഗാർത്ഥികൾ ഉള്ളതുകൊണ്ട് നമുക്ക് അതിനും ഭയങ്കര പാടാണ്.
0: തീർച്ചയായും. ഈ ടെക്നിക്കൽ ഫീൽഡൊക്കെ അല്ലാത്ത ആൾക്കാരൊക്കെ നോക്കുവാണെങ്കിൽ, ചെറുപ്പക്കാരുടെ കാര്യം നോക്കുവാണെങ്കിൽ, പ്രത്യേകിച്ച് ഈ ഡിഗ്രി കഴിഞ്ഞ് PG എടുത്ത ഒരുപാട് ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പൊ അവർക്കൊന്നും കൃത്യമായുള്ള ജോലി കിട്ടുന്നില്ല എന്നുള്ളത് പറയുന്നത് പരക്കെയുള്ളൊരു ആക്ഷേപം തന്നെയാണല്ലേ?
1: ആണ്. എവിടെ നോക്കിയാലും ഡിഗ്രിക്കാരേ ഉള്ളൂ. എവിടെ നോക്കിയാലും അവര് ജോലിയില്ലാതെ ഒത്തിരി വിഷമിക്കുന്നുണ്ട്. എത്ര വെച്ചാണ് നമ്മൾ പുറത്തോട്ട് പോകുന്നത്? ഡിഗ്രിക്കാർ കുറെയുണ്ട്. എന്റെ കൂടെ പഠിച്ചവർ തന്നെ MCOM കഴിഞ്ഞവര് തന്നെ, ഞാൻ MCOM ആയിരുന്നു, അപ്പം എന്റെ കൂടെ പഠിച്ച MCOM തന്നെ ചുമ്മാ നിൽക്കുന്നവരുണ്ട്, ഫിനാൻസിൽ നിൽക്കുന്നവരുണ്ട്. പഠിപ്പിനനുസരിച്ച് നമ്മുടെ കേരളത്തിൽ തന്നെ ജോലി കിട്ടുന്നത് അത്രയും നല്ലതായിരുന്നു.
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും ചെറുപ്പക്കാരുടെ രോധനമാണ് ഈ പറയുന്നത് കേട്ടോ. അപ്പൊ എന്തായാലും ഇനിയെങ്കിലും ഒരു ഭാവിയിൽ ഒരു മാറ്റം വരുമെന്ന് പ്രതീക്ഷിക്കാം ചേട്ടാ. അപ്പൊ എന്തായാലും ഇത് പരിചയപ്പെട്ടതിൽ സന്തോഷം കേട്ടോ.
1: ഓക്കെ, താങ്ക് യു.
0: ഓക്കെ, അപ്പൊ നമ്മൾ അങ്ങനെ നമ്മുടെ സ്വന്തം കൊട്ടാരക്കര റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടരികിലെത്തി നിന്ന് ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പരിചയപ്പെട്ടത് പത്തനാപുരം സ്വദേശിയായ ഷാബിറിനാണ് കേട്ടോ. ഇതുപോലെ ഇനിയും ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം, ഒരുപാട് പേരുടെ വിശേഷങ്ങൾ കേൾക്കണം. സോ കീപ് ഓൺ ലിസണിംഗ് റേഡിയോ 1T വിത്ത് മീ RJ ശ്രീശാന്ത് ഓൺ ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര. ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണാവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789963 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

0: ഒപ്പം.
1: Yes, once again we are back on Radio 1T with me, RJ Srishant, on Astraya FM 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം. അപ്പൊ നമ്മൾ അങ്ങനത്തെ നമ്മുടെ സ്വന്തം കൊട്ടാരക്കാരാകാനും റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടരികിലെത്തി ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. തൊട്ടടുത്ത് കാക്കിൽ ഒരു ചേട്ടനുണ്ട്, ചേട്ടനെ ഒന്ന് പരിചയപ്പെടാം. ചേട്ടാ പേര് എങ്ങനെയാണ്?
2: റഹീം.
1: റഹീം ഇക്ക വീട് അടുത്ത് തന്നെയാണോ?
2: വീടടുത്ത് തന്നെ.
1: വീട്ടിൽ ആരൊക്കെയുണ്ട്?
2: വീട്ടിൽ ഭാര്യയുണ്ട്, രണ്ട് മക്കളുണ്ട്.
1: മക്കളൊക്കെ എന്താ ചെയ്യുന്നത്?
2: ഒരാളെ കെട്ടിച്ചുവിട്ടു, ഒരാൾ പഠിച്ചോണ്ടിരിക്കുന്നു.
1: ഓക്കെ, ജീവിതമൊക്കെ എങ്ങനെ പോകുന്നു?
2: കുഴപ്പമില്ലാതെ പോകുന്നു.
1: കുഴപ്പമില്ലാതെ തട്ടിമുട്ടി അങ്ങ് പോകുന്നല്ലേ?
2: അതെ.
1: ഓക്കെ, അപ്പൊ എന്താ ചെയ്യുന്നത്?
2: ഓട്ടോ ഓടിക്കുന്നു.
1: ഓട്ടോ ഓടിക്കുകയാണ്. നമ്മുടെ പാവങ്ങളുടെ ബെൻസും ഓടിയും പോർഷൊക്കെ ആയ വണ്ടി ഇങ്ങനെ മെരുക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്.
2: അതെ, പാവങ്ങളുടെ ഇന്നോവ.
1: ഇന്നോവ അത് ബെൻസ് ആണ് നമ്മുടെ.
2: അതെ, ബെൻസ്.
1: ശരി ശരി. അപ്പോഴേ എത്ര നാളായിട്ട് ഈ ഓട്ടോ മേഖലയിലുണ്ട്?
2: ഒരു 10-15 വർഷമായി.
1: 10-15 വർഷമായി. ഓക്കെ, അപ്പൊ വലിയൊരു വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്.
2: അതെ അതെ.
1: അപ്പൊ എന്തുകൊണ്ട് ഈ ഓട്ടോ മേഖലയിൽ ഇറങ്ങിയത്?
2: ഇതാവുമ്പം രാവിലെ എടുത്തുകൊണ്ട് ഇറങ്ങിയ വീട്ടിലുള്ള കാര്യങ്ങൾ നടക്കും, ഉറപ്പാ. സത്യസന്ധമായിട്ട് നടന്നാൽ ദൈവത്തെ വിചാരിച്ചാണ് ഇത്. നമ്മളെ വീട് പട്ടിണിയാവത്തില്ല.
1: പട്ടിണിയാവത്തില്ല.
2: പട്ടിണിയാവത്തില്ല.
1: ഓക്കെ, തീർച്ചയായിട്ടും. അപ്പൊ ഏതായാലും നമ്മുടെ ഓട്ടോ എന്ന് പറയുമ്പോ എത്ര നമുക്ക് കഷ്ടപ്പെടാണെങ്കിലും ഒരു ദിവസം ഇതുകൊണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മളെ ഒരിക്കലും പട്ടിണിയാക്കത്തില്ല അല്ലേ?
2: ഒരു കാരണവശാലും പട്ടിണിയാവത്തില്ല. അതായത് നമ്മുടെ വീട്ടുകാര്യങ്ങളെല്ലാം നടക്കുന്നു. നമുക്ക് സമ്പാദിക്കാൻ പറ്റത്തില്ല, സമ്പാദ്യം കാണത്തില്ല, പക്ഷേ പട്ടിണിയില്ലാതെ ജീവിക്കാം.
1: ഓക്കെ, അപ്പൊ ദൈനംദിന ജീവിതം ഓടിച്ചു പോകാനുള്ള എല്ലാ കാര്യവും നമുക്ക് കിട്ടും.
2: തീർച്ചയായിട്ടും.
1: ശരി ശരി. ഓക്കെ, അപ്പോഴേ ഈ ഓട്ടോ മേഖലയിൽ ഇപ്പൊ ചേട്ടന്മാരൊക്കെ ഫേസ് ചെയ്യുന്ന നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്തായിരിക്കും?
2: ഡീസൽ വില വർദ്ധന, പിന്നെ പാർക്ക് ചെയ്യാൻ പറ്റാത്ത പ്രശ്നങ്ങൾ. എവിടെങ്കിലും ഒരു ആള് ഒരു കടയിൽ കയറാനൊന്ന് നമ്മളെ വിളിച്ചോണ്ട് പോയാൽ അവിടെ എങ്ങും പാർക്ക് ചെയ്യാൻ പറ്റത്തില്ല. പോലീസുകാർ അന്നേരം വന്ന് ഫോട്ടോ എടുത്തോണ്ട് പോകും. ഇത് ഈ വണ്ടിക്ക് തന്നെ ഇപ്പൊ 2-3 വ്യക്തി വന്ന് കിടക്കുക. അങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങൾ. ഇവിടെ പാർക്കിംഗ് ഇല്ലാത്ത കടകളുടെ മുമ്പിൽ കൊണ്ട് നമ്മൾ നിർത്തി കഴിഞ്ഞാൽ പെറ്റിയ, അതാണ് മെയിൻ പ്രശ്നം.
1: അതൊരു വലിയ പ്രശ്നമാണ്. കാരണം നമ്മുടെ നാട്ടിൽ ഇപ്പൊ നോക്കുവാണെങ്കിൽ നമ്മുടെ കൊട്ടാരക്കര ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ഇഷ്യൂ ആണ് പാർക്കിംഗ് സൗകര്യ കുറവല്ലേ. ഇപ്പൊ ഒരു കടയുടെ മുമ്പിൽ നമുക്കൊന്ന് വണ്ടി നടത്തണമെങ്കിൽ നമ്മൾ കിലോമീറ്ററുകൾ മാറി വണ്ടി പാർക്ക് ചെയ്യേണ്ട അവസ്ഥയാണ് നമുക്കുള്ളത് അല്ലേ?
2: അത് ഞങ്ങള് സുഖമില്ലാത്തവരെ, കാലൊക്കെ വയ്യാത്തവരെയൊക്കെ കൊണ്ടുപോയി മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് ഒരു മരുന്ന് വാങ്ങിക്കണമെന്ന് പറഞ്ഞാൽ അവിടെ നിർത്താൻ പറ്റത്തില്ല. അവരാന്നേ വണ്ടിയിൽ നിന്ന് ഇറങ്ങി സാധനം വാങ്ങിക്കാനും പറ്റത്തില്ല. നമ്മൾ ഇറങ്ങിയിട്ട് അവർക്ക് വാങ്ങിച്ചു കൊടുക്കാന്ന് വിചാരിച്ച അതും നടക്കത്തില്ല. വണ്ടി ഇട്ട് കഴിഞ്ഞാൽ അന്നേരം പോലീസ് വന്ന് ഫോട്ടോ എടുത്തോണ്ട് പോകും.
1: അതൊരു വലിയ പ്രശ്നമാണല്ലേ?
2: അതെ, വലിയൊരു പ്രശ്നം.
1: തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും നമ്മുടെ കൊട്ടാരക്കരയിലെ ഏറ്റവും വലിയ ഇഷ്യൂ ആണ് ഈ പാർക്കിംഗിന്റെ ഇഷ്യൂ. അപ്പൊ എന്തായാലും വേണ്ട നടപടി ഗവൺമെന്റ് സ്വീകരിക്കണമെന്നാണ് ഒരേ സ്വരത്തിൽ നമ്മുടെ ജനത പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ.
3: സോ എന്തായാലും ആ ഒരു ശുഭപ്രതീക്ഷയിൽ നമുക്ക് മുമ്പോട്ട് പോകാം. നമ്മുടെ റഹീമയ്ക്കോട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിച്ചറിയുന്നുണ്ട്. സോ ആരും എങ്ങ് പോകേണ്ട, കേട്ടുകൊണ്ട് ഇരുന്നോളൂ റേഡിയോ 1T വിത്ത് മീ ആർ ജെ ശ്രീശാന്ത്, ഓൺ ആസ്ട്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. നമ്മുടെ ദിമോസ് ഫർണിച്ചറിൽ മാസ് ഇഷ്യൂ ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ദിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷ വാർത്ത, ദിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ദിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: Yes, once again we are back on Radio 1T with me RJ Srishant on Astraya FM 90.9-നൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പൊ നമ്മൾ അങ്ങനെ നമ്മുടെ സ്വന്തം കൊട്ടാരക്കര റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടരികിലെത്തി നമ്മുടെ ഓട്ടോ ചേട്ടനായ റഹിമിക്കോട് ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സോ ഇക്കയോട് കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിക്കുന്നുണ്ട്. അപ്പൊ ഈ കൈക്ക് നേരത്തെ പറഞ്ഞു നമ്മുടെ ഈ പാർക്കിംഗിന്റെ ഇഷ്യൂ ഒക്കെയാണോ ഏറ്റവും കൂടുതൽ കൊട്ടാരക്കര നിവാസികൾ ഫേസ് ചെയ്യുന്ന ഇഷ്യൂ എന്ന് പറയുന്നല്ലേ. അപ്പൊ ഇതല്ലാതെ മറ്റെന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ
1: ഇവിടുത്തെ ബ്ലോക്ക്? കൊട്ടാരക്കര ബ്ലോക്ക് അത് മെയിൻ വിഷയം. ഇവിടുന്ന് ഞങ്ങൾ ഇവിടുന്ന് റെയിൽവേ സ്റ്റേഷനിൽ ഒരു ഓട്ടോ കൂടി അവിടെ പോകണമെങ്കിൽ 1 മണിക്കൂർ വേണം. അവർ തരുന്ന 60 രൂപയ, 80 രൂപ ഡീസൽ തീരും. ഇങ്ങനെ ചവിട്ടി പിടിച്ച് അങ്ങ് ഇതിലുമ്പഴത്തേന്. അതുകൊണ്ട് ഈ അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട കാര്യം, പുതിയ മന്ത്രിസഭയിൽ ഈ നമ്മുടെ പഴയ മന്ത്രി ആണെങ്കിലും ആരാന്നെങ്കിലും വേണ്ടിയില്ല. ഇവിടെ ഒരു ബൈപ്പാസ് അത്യാവശ്യമാണ്, വണ്ടികൾ ബ്ലോക്കി കിടക്കാതെ പോകാനൊക്കെ.
0: തീർച്ചയായും ബൈപ്പാസിന്റെ കാര്യമാണെങ്കിൽ ഒരുപാട് വർഷങ്ങളായിട്ട് അതിന്റെ ഒരു പ്ലാനിംഗ് ഉണ്ട്, നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തായാലും എന്താണ് അതിന്റെ ആരംഭം കാണുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ?
1: അതെ അതെ, അത്യാവശ്യമായിട്ട് അത് വേണം. അത് തന്നെ, ഞങ്ങൾ ഈ വീട്ടിൽ നിൽക്കുമ്പോൾ തന്നെ ഇവിടെ ഒരു ബൈപ്പാസ് അല്ലെങ്കിൽ ഒരു മേൽപ്പാലം എന്തെങ്കിലും അത്യാവശ്യമായിട്ടും ഈ കൊട്ടാരക്കര അതാണ് വേണ്ടത്.
0: തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും ഒരു ജനത മുഴുവൻ ഇങ്ങനെ ആവശ്യപ്പെടുകയാണ് അവരുടെ ഗതാഗത പ്രശ്നങ്ങൾ കാരണം. അപ്പൊ എന്തായാലും വേണ്ട നടപടി നമ്മുടെ ഗവൺമെന്റ് സ്വീകരിക്കുന്ന പ്രതീക്ഷിക്കുന്നു. സോ എന്തായാലും ചേട്ടാ എല്ലാം ഓക്കെ ആവുന്ന പ്രതീക്ഷിക്കാം കേട്ടോ.
1: താങ്ക് യു, താങ്ക് യു, താങ്ക്
0: യു. ഓക്കെ, പരിചയപ്പെടുന്നതിൽ
1: സന്തോഷം.
0: ഓക്കെ, അപ്പൊ നമ്മളങ്ങനെ നമ്മുടെ സ്വന്തം കൊട്ടാരക്കര ഗണപതി അമ്പലത്തിൽ റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടരികിലെത്തി ഇന്ന് ഒരുപാട് നല്ല മനുഷ്യരെ പരിചയപ്പെടുകയാണ്. ദീപ പരിചയപ്പെടുന്നത് നമ്മുടെ സ്വന്തം റഹിമിക്കാണ് കേട്ടോ. ഇതുപോലെ ഇനിയും ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം, ഒരുപാട് പേരുടെ വിശേഷങ്ങൾ കേൾക്കണം. സോ കീപ് ഓൺ ലിസണിംഗ് റേഡിയോ 1T വിത്ത് മീ ആർ ജെ ശ്രീശാന്ത് ഓൺ ആശ്രയ FM 90.9-നൊപ്പം.

0: എന്ന 32 വർഷത്തെ പാരമ്പര്യമുള്ള കൊട്ടാരക്കര MGM റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂളിൽ 2026-27 വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. പരിചയസമ്പന്നരായ അധ്യാപകരും റോബോട്ടിക്സ്, ജർമ്മൻ ലാംഗ്വേജ്, സ്വിമ്മിംഗ് തുടങ്ങി നിരവധി പാഠ്യേതര പരിശീലനങ്ങളും, കൂടാതെ ആധുനിക ലാബുകൾ, മികച്ച ഹോസ്റ്റൽ, സുരക്ഷിത വാഹന സൗകര്യം, ഒപ്പം പ്ലസ് വൺ വിദ്യാർത്ഥികൾക്കായ എൻട്രൻസ് കോച്ചിങ്ങോട് കൂടിയ ഇന്റഗ്രേറ്റഡ് ക്ലാസുകളും ഇവിടെ ലഭ്യമാണ്.
1: MGM റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂൾ, കൊട്ടാരക്കര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഹലോ, നമസ്കാരം, ഇതാരാണ്?
2: ഞാൻ കൊട്ടാരക്കര പള്ളിക്കുന്ന പ്രസാദ.
1: പ്രസാദ് ഏട്ടാ, അപ്പൊ ഇന്ന് കാസറ്റ് കഫേയിലൂടെ ഏത് പാട്ടാണ് കേൾക്കേണ്ടത്?
2: എനിക്ക് ധനത്തിലെ അനക്കെടുപ്പത് പൊന്നുണ്ട്,
1: ആയിരം പരാമുത്തുണ്ടേ.
3: അനക്കെടുപ്പത് പൊന്നുണ്ട്, ആയിരം പരാമുത്തുണ്ടേ.
4: ഇതുപോലെ ഇഷ്ടഗാനങ്ങൾ തത്സമയം കേൾക്കാനായി വിളിക്കാം കാസറ്റ് കഫേയിൽ. തിങ്കൾ മുതൽ ശനി വരെ ഉച്ചയ്ക്ക് 12 മണി മുതൽ 2 മണി വരെ ഓണിയോ ആശ്രയ FM 90
5: കാസറ്റ് കഫേ. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

Yes, we are back on Radio Andy with me, RJ Srishant, on Astraya FM 90, നാട്ടാർകൊപ്പം. അപ്പോൾ നമ്മൾ അങ്ങനെ ഇന്ന് റേഡിയോ വണ്ടിയുമായി നമ്മുടെ സ്വന്തം കൊട്ടാരക്കര റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടാരകളിലെത്തി. ഇന്ന് ഒരുപാട് ഒരുപാട് നല്ല മനുഷ്യരെ പരിചയപ്പെട്ടു അല്ലേ? കുറച്ച് പേരുടെ നല്ല വിശേഷങ്ങളും അനുഭവങ്ങളും അതിലുപരി നല്ല നല്ല അഭിപ്രായങ്ങളും കേട്ടു. അപ്പോൾ റേഡിയോ വണ്ടിക്ക് ഇതേ തൽക്കാലം ഇവിടുന്ന് വണ്ടി തിരിക്കേണ്ട സമയമായി. എന്നിരുന്നാലും റേഡിയോ വണ്ടിയുടെ യാത്രകളൊന്നും ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. മറ്റൊരു വിഷയമായി ഞാൻ വീണ്ടും വരും. അപ്പോൾ നിങ്ങളുടെ ശബ്ദമായ റേഡിയോ വണ്ടി കേട്ടുകൊണ്ടേയിരിക്കൂ. സോ ഇറ്റ്സ് മീ ആർ ജെ ശ്രീശാന്ത് സൈനിങ് ഓഫ്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.

0: ആശ്രയ എഫ്എമ്മിൽ. ഇനി യാസിഡ് കഫി. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
1: ഗുഡ് ആഫ്റ്റർനൂൺ, വെൽക്കം ടു കാസറ്റ് കഫെ. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായിട്ട് ഇന്നതാ കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് ആർ ജെ അനാമികയാണ്. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 12 കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. എല്ലാവരും ഫുഡൊക്കെ കഴിക്കാനായിട്ടുള്ള ടൈമിങ്ങിന് അടുത്തുകൊണ്ടിരിക്കുകയാണല്ലേ. ഒപ്പം തന്നെ ഇഷ്ടഗാനങ്ങൾ കേൾക്കാനായിട്ടും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പാട്ടുകൾ ഡെഡിക്കേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു സമയം കൂടിയാണ്, 12 തൊട്ട് 2 വരെ. സോ വേഗം തന്നെ വിളിച്ചോളൂ കാസറ്റ് കഫേയിലേക്ക്. ടു ദ നമ്പർ 0474 2919090, 0474 2919090. ഒപ്പം തന്നെ വാട്സപ്പിലൂടെയും ഇഷ്ടഗാനങ്ങൾ മെസ്സേജിലൂടെയും ആവശ്യപ്പെടാം. ടു ദ നമ്പർ 9526490906, 9526690909. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന സിനിമയിലൂടെ നരേന്ദ്രൻ എന്ന വില്ലനായിട്ട് വന്ന് പിന്നെ മലയാളികളുടെ മുഴുവൻ ഹീറോ ആയിട്ട് മാറിയിട്ടുള്ള ഒരു അതുല്യ പ്രതിഭയുണ്ട് നമുക്ക്. ആദ്യ സിനിമയിലെ വില്ലനായിരുന്നുവെങ്കിലും പിന്നീട് അങ്ങോട്ട് കോമഡിയും ആക്ഷനും സെന്റിമെന്റ്സും റൊമാൻസും ഒക്കെ ആയിട്ട് അദ്ദേഹം സ്ക്രീനിൽ കാണിച്ച ആ ഒരു മാജിക് നമ്മളെ ശരിക്കും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. മീശ പിരിച്ചെത്തിയാലും ഉണ്ട് മടക്കി കുത്തിയാലും തിയേറ്ററിൽ നമ്മൾ അറിയാതെ കൈയടിച്ചു പോകുന്ന ആ കംപ്ലീറ്റ് ആക്ടർ, യെസ് നമ്മുടെ സ്വന്തം ലാലേട്ടന്റെ ബർത്ത്ഡേ ആണ് ഇന്ന്. അഭിനയ സിംഹത്തിന് എൻ്റെയും ആശ്രയ എഫ് എം 90 പേരിൽ ഏറ്റവും സ്നേഹത്തോടുകൂടി ബർത്ത്ഡേ വിഷസ് അറിയിക്കുകയാണ്. ആൻഡ് ഈ ഒരു ബർത്ത്ഡേ ദിവസം വേറൊരു സ്പെഷ്യാലിറ്റി കൂടിയുണ്ട്. ലാലേട്ടൻ്റെ പിറന്നാൾ സമ്മാനമായിട്ട് നമ്മളൊക്കെ കട്ട് വെയിറ്റിംഗ് ആയിട്ടുള്ള ദൃശ്യം 3 ഇന്ന് റിലീസ് ആയിരിക്കുകയാണല്ലേ. ജോർജ് കുട്ടിയും ഫാമിലിയും തിയേറ്ററിൽ വീണ്ടും എത്തുമ്പോൾ ആവേശം കുറച്ച് ഡബിൾ ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ദൃശ്യം സീരീസിലെ ലാസ്റ്റ് ഭാഗം കൂടി ആകുമ്പോൾ സിനിമയുടെ ക്ലൈമാക്സ് എന്താകും എന്നറിയാനായിട്ടുള്ള വല്ലാത്തൊരു ആകാംക്ഷയിലാണ് നമ്മളെല്ലാവരും. എന്തായാലും ആ ഒരു എപ്പിക് സ്റ്റോറി ഇതോടുകൂടി അവസാനിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഡബിൾ സന്തോഷത്തിൽ നിൽക്കുമ്പോൾ ഇന്നത്തെ കാസറ്റ് കഫേ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഒരു അടിപൊളി പാട്ട് തന്നെ വേണം അല്ലേ. ലാലേട്ടൻ്റെ പാട്ടുകൾ എന്ന് പറയുമ്പോൾ തന്നെ ലാലേട്ടൻ എം ജി ശ്രീകുമാർ കോമ്പിനേഷൻ ആണ് നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുക അല്ലേ. മലയാള സിനിമയിലെ തന്നെ ഏറ്റവും മികച്ച ഒരു ഹിറ്റ് കോംബോ തന്നെയാണത്. എം ജി ശ്രീകുമാർ പാടുമ്പോൾ ലാലേട്ടൻ തന്നെയാണ് ശരിക്കും പാടുന്നത് എന്ന് നമുക്ക് തോന്നിപ്പോകും. അത്രയും പക്കാ സിങ്ക് ആയിട്ടാണ് അവർ തമ്മിലുള്ള ആ ഒരു പാട്ടിൻ്റെ കണക്ഷൻ എന്ന് പറയുന്നത്. അവരൊന്നിച്ച പാട്ടുകളെല്ലാം എക്കാലത്തെയും വലിയ ചാർട്ട് ബാസ്റ്റേഴ്സ് തന്നെയാണ്. സോ ലാലേട്ടൻ ഒരിക്കൽ കൂടി ഗംഭീരമായിട്ടുള്ളൊരു പിറന്നാൾ ആശംസകളും ദൃശ്യം 3 വലിയൊരു വിജയവും നേർന്നുകൊണ്ട് ലാലേട്ടൻ എം ജി ശ്രീകുമാർ കോംബോയുടെ ഒരു ഹൈ എനർജി പാട്ട് പ്ലേ ചെയ്തുകൊണ്ട് ഇന്നത്തെ കാസറ്റ് കഫേ നമുക്കങ്ങോട്ട് ഐശ്വര്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. നരൻ സിനിമയിൽ നമ്മളെല്ലാവരും ആവേശം കൊള്ളിച്ചു, നമ്മളെല്ലാവരും ആവേശം കൊള്ളിച്ച ആ ഒരു സൂപ്പർ ഡ്യൂപ്പർ പാട്ട് കേൾക്കാം. ആദ്യം കാസറ്റ് കഫേയിലൂടെ ഇവിടെ ഇഷ്ടം പോലെ പാട്ടുമായിട്ട് കൂടെയുണ്ട് ആർ ജെ അനാമിക.

0: ലാഭം.
1: പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വളകം.
2: നമ്മുടെ ഡിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ഡിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷവാർത്ത, ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

രാവണപ്രഭു എന്ന സിനിമയിൽ ഒരു മനോഹരമായിട്ടുള്ള പാട്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ കാസറ്റ് കഫേ. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായിട്ട് കാസറ്റ് കഫേയിൽ കൂടിയുള്ളത് ആർ ജെ അനാമികയാണ്. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് കൃത്യം 16 മിനിറ്റ് ആയിരിക്കാണ് കേട്ടോ. ഇഷ്ടപ്പെട്ട പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് നമുക്ക് വാട്സപ്പിൽ 2 മെസ്സേജസ് എത്തിയിട്ടുണ്ട്, നോക്കാം. ഫസ്റ്റ് മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഹായ് അനാമിക, ഞാൻ അൽഫിയ. എന്റെ മോൾ അക്സയ്ക്ക് ഇന്ന് 1 വയസ്സ് തികയുകയാണ്. അവൾക്ക് വേണ്ടി ഒരു മനോഹരമായിട്ടുള്ള പാട്ട് വെച്ചു തരുമോ എന്ന് ചോദിച്ചിട്ടാണ് അൽഫിയ നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഈ ഒരു മെസ്സേജ് കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മെസ്സേജ് കൂടിയാണ്, കാരണം നമ്മുടെ ആശ്രയ FM 90 എല്ലാം ആയിട്ടുള്ള നമ്മുടെ ചക്കരക്കുട്ടനായിട്ടുള്ള നമ്മുടെ ബ്രോഡ്കാസ്റ്റ് എഞ്ചിനീയർ അസറിന്റെ പെങ്ങളുടെ മകളാണ് അക്സ. അപ്പോൾ അക്സയ്ക്ക് ഇന്ന് ഫേസ്റ്റ് ബർത്ത്ഡേ ആയിരിക്കുകയാണ്. സോ അക്സക്കുട്ടിക്ക് 1000 ജന്മദിനാശംസകളെ എന്റെയും ആശ്രയ FM 90 പേരിൽ ഏറ്റവും സ്നേഹത്തോടു കൂടി അറിയിക്കുകയാണ്. അപ്പൊ അക്സയ്ക്ക് വേണ്ടിയിട്ട് ഒരു മനോഹരമായിട്ടുള്ള പാട്ട് തന്നെ നമ്മൾ കാസറ്റ് കഫേയിലൂടെ പ്രത്യേകം കേൾപ്പിക്കുന്നതായിരിക്കും കേട്ടോ. വൺസ് അഗെയിൻ ഹാപ്പി ബർത്ത്ഡേ അക്സക്കുട്ടി. മറ്റൊരു മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്: ഹായ് ആശ്രയ, എനിക്ക് അനൽ മേലെ എന്ന സോങ് പ്ലേ ചെയ്ത് തരാമോ? ദക്ഷിണയാണ് നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ദക്ഷിണ ചോദിച്ചിരിക്കുന്ന പാട്ട് വാരണമായിരം എന്ന സിനിമയ്ക്ക് വേണ്ടി ഹാരിസ് ജയരാജ് മ്യൂസിക് കമ്പോസ് ചെയ്തിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റൊമാൻറ്റിക് ആയിട്ടുള്ള പാട്ടാണ്. സുധയാണ് ഈ പാട്ട് മനോഹരമാക്കിയിട്ടുള്ളത് കേട്ടോ. പാട്ട് പാടി മനോഹരമാക്കിയിട്ടുള്ളത് സുധയാണ്. എന്തായാലും ഈ ഒരു പാട്ട് ദക്ഷിണയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ കാസറ്റ് കഫേയിലൂടെ പ്രത്യേകം കേൾപ്പിക്കുന്നതായിരിക്കും. അപ്പൊ 2 പാട്ടുകളാണ് ബാക്ക് ടു ബാക്ക് ആയിട്ട് കാസറ്റ് കഫേയിലൂടെ കേൾക്കാനായിട്ട് പോകുന്നത്. ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകളൊക്കെ ലൈവ് ആയിട്ട് കേൾക്കാനായിട്ടുള്ള ഒരു സമയമാണ്. സോ വിളിക്കാം നമ്മുടെ കാസറ്റ് കഫേയിലേക്ക് ടു ദ നമ്പർ 04742919090 04742919090. മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090. സോ കീപ് ഓൺ ലിസണിങ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വാളകം.
1: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, ഈ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
0: മക്കൾ നല്ലവരും വലിയവരുമാകാൻ 48 വർഷത്തെ പാരമ്പര്യമുള്ള കൊല്ലം ജില്ലയിലെ ആദ്യത്തെ CBSE സ്കൂളായ അഞ്ചൽ ശബരിഗിരി ഇംഗ്ലീഷ് സ്കൂളിൽ ഡേ കെയർ മുതൽ പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ബോർഡിംഗ് സൗകര്യം ലഭ്യമാണ്. കോൺടാക്ട് 9744665440.
2: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ചേട്ടാ, വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങണ്ടേ?
1: ശനിയാഴ്ച വാങ്ങാന്നേ. അൽജോ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ടല്ലോ.
0: അതേനേ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട് നമ്മുടെ അൽജോയിൽ.
1: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
2: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ,
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം, ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
4: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായിട്ട് കാസറ്റ് കഫേയിൽ കൂടിയുള്ളത് RJ അനാമികയാണ്. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 12 കഴിഞ്ഞ് 29 ആയിരിക്കാണ് കേട്ടോ. നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകളൊക്കെ ലൈവായിട്ട് കേൾക്കാനായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ വിളിക്കാം ലൈവിലേക്ക്. ടു നമ്പർ 0474 2919090 0474 2919090. മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090. ഇഷ്ടപ്പെട്ട പാട്ട് ആവശ്യപ്പെടാനായിട്ട് ഒരു കോളർ വെയിറ്റിംഗിലാണ്, നമുക്ക് നോക്കാം. ഹലോ ഹലോ
5: ഹലോ
4: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. ഇത് ആരാണ്? കാശിനാഥ്. റേഡിയോയുടെ അടുത്തുനിന്ന് കുറച്ചൊന്ന് മാറി നിക്കാമോ? കുറച്ചു മാറി നിക്കാവോ? ഓക്കെ, എന്തൊക്കെയുണ്ട് വിശേഷം അവിടെ?
5: സുഖായിട്ടിരിക്കുന്നു.
4: എന്താണ് ഒരു ചിരിയൊക്കെ? എന്താണ് ഒരു ചിരിയൊക്കെ? ഒന്നുമില്ല, ആദ്യമായിട്ടാണോ വിളിക്കുന്നേ?
5: അതെ,
4: ആദ്യമായിട്ട് വിളിച്ചതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ആണെന്ന് തോന്നുന്നു ആ ചിരിയൊക്കെ അല്ലേ. വീട്ടിൽ ആരൊക്കെയുണ്ട്?
5: വീട്ടിൽ അച്ഛനും അമ്മയും ഞാനും പിന്നെ എന്റെ അനിയനായ അമ്പാടി.
4: അമ്പാടിയുണ്ട്. എല്ലാവരും സന്തോഷമായിട്ട് പോകുന്നു. ഫുഡൊക്കെ കഴിച്ചോ?
5: കഴിച്ചു
4: കഴിച്ചു. റെഡി ആയിട്ടിരിക്കുവാണല്ലേ ഇഷ്ടപ്പെട്ട പാട്ട് കേൾക്കാനായിട്ട്?
5: അതെ.
4: ഇന്ന് ഏത് പാട്ടാ കേൾക്കണ്ടേ?
5: വാഴാറ്റൂരിലെ തൂകിയിട്ട് വന്ന കരങ്ങളോടെ എന്ന പാട്ട്.
4: ഓക്കെ, ഡെഡിക്കേഷൻ ഉണ്ടോ? ർക്കാണ്? അമ്പാടിക്ക് വേണ്ടി, അനിയന് വേണ്ടിട്ട് ഈ ഒരു പാട്ട് സ്പെഷ്യലി ഡെഡിക്കേറ്റ് ചെയ്യാണല്ലേ. ഓക്കെ, പാട്ട് വെച്ചു തരാട്ടോ. വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പൊ നമ്മളെ വിളിച്ചത് കാശിനാഥ് ആണ്. കാശിനാഥ് ചോദിച്ചിരിക്കുന്ന പാട്ട് വാഴാറ്റു മൂവിയിലെ തൂക്കി എന്നൊരു അടിപൊളി സൂപ്പർ ഡ്യൂപ്പർ പാട്ടാണ്. മാളവിക സുന്ദർ ആണ് ഈ പാട്ട് പാടിയിട്ടുള്ളത്. ആൻഡ് ശബരീഷ് വർമ്മ, ആദർശ്, അജിത് ആൻഡ് അർക്കാഡോ എന്നിവർ ചേർന്നിട്ടാണ് ഈ ഒരു മനോഹരമായിട്ടുള്ള പാട്ടിന് വേണ്ടി ലിറിക്സ് എഴുതിയിട്ടുള്ളത്. വാഴാറ്റു സിനിമയെക്കുറിച്ച് പറയാനായിട്ടാണെങ്കിൽ 9 മ്യൂസിക് ഡയറക്ടേഴ്സ് ഉള്ള ഒരു സിനിമ കൂടിയാണ് വാഴാറ്റു. എന്തായാലും ഈ ഒരു മനോഹരമായി അടിപൊളി പാട്ട് കാശിനാഥിന്റെ അനിയനായിട്ടുള്ള അമ്പാടിക്ക് വേണ്ടിയിട്ട് നമ്മൾ കാസറ്റ് കഫേയിലൂടെ പ്രത്യേകം കേൾപ്പിക്കുന്നതായിരിക്കും. ഒപ്പം തന്നെ മറ്റൊരു മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഹായ് അനാമിക, ഞാൻ ചിന്നു. ഇന്ന് എനിക്ക് ലാലേട്ടൻ എം ജി ചേട്ടൻ കോംബോയിലെ രാവണ പ്രഭുവിലെ തകില പുകില വെച്ചു തരാമോ? ഈ പാട്ട് ലാലേട്ടന് ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നുകൂടി പറഞ്ഞുകൊണ്ടാണ് നമുക്ക് ചിന്നു ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ചിന്നു ചേച്ചിക്ക് വേണ്ടിയിട്ട് ഈ ഒരു അടിപൊളി പാട്ട് നമ്മളെ വെച്ചു തരുന്നതായിരിക്കും. രാവണ പ്രഭു എന്ന സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ എം ജി ശ്രീകുമാറും ലാലേട്ടനും രാധികാ തിലകും ചേർന്ന് പാടിയിട്ടുള്ള ഒരു അടിപൊളി സൂപ്പർ ഡ്യൂപ്പർ എനർജറ്റിക് ആയിട്ടുള്ള ഒരു പാട്ടാണ്. സുരേഷ് പീറ്റേഴ്സ് ആണ് ഈ ഒരു പാട്ട്

0: ആയിട്ട് കൂടെയുണ്ട് ആർ ജെ അനാമിക.
1: തേരയിഴുക്ക് എന്നാച്ചിമുത്ത് മത്തളം കൊട്ടേ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിലക്കുറവും ഗുണമേന്മയും ഞങ്ങൾ നൽകുന്ന ഉറപ്പ്.
2: എല്ലാ വീട്ടാവശ്യങ്ങൾക്കും അൽജോ ഒപ്പമുണ്ട്.
3: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ.
4: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
5: നല്ലൊരു ജോലി സ്വപ്നമാണോ? എങ്കിൽ നേടാം മികച്ച കരിയർ. 10th + 2 ഡിഗ്രി കഴിഞ്ഞവർക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ ഷോർട്ട് ടേം കോഴ്സുകൾ. റവോക്സ് പ്രൊഫഷണൽ അക്കാദമി, റാഫ അരോമ ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.
6: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
1: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ് എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: ആശ്രയ എഫ്എം 90 ഇനി ആകാശവാണി വാർത്തകൾ.
1: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. 5 രാജ്യങ്ങളിലെ 6 ദിവസത്തെ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിൽ തിരിച്ചെത്തി. സൌന്ദര്യ ചികിത്സാ ക്ലിനിക്കുകളും ഉപഭോക്താക്കളും സൌന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങൾ കുത്തിവയ്പ്പായി ഉപയോഗിക്കാൻ പാടില്ലെന്ന് കേന്ദ്ര സർക്കാർ. 16-ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന് തുടക്കമായി. പ്രോടേം സ്പീക്കർക്ക് മുൻപാകെ സത്യപ്രതിജ്ഞ ചെയ്ത് അംഗങ്ങൾ. സ്പീക്കർ തെരഞ്ഞെടുപ്പ് നാളെ. പശ്ചിമബംഗാളിലെ പാൽട്ട നിയമസഭാ മണ്ഡലത്തിൽ റീപോളിംഗ് പുരോഗമിക്കുന്നു. 11 മണിവരെ 42% പോളിംഗ്. എബോള രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാജ്യങ്ങളിൽ നിന്നെത്തുന്നവർക്ക് കർശന ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ച് കേന്ദ്ര ആരോഗ്യമന്ത്രാലയം. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സ് പോരാട്ടം. വാർത്തകൾ വിശദമായി. ഇറ്റലി സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ തിരിച്ചെത്തി. 5 രാഷ്ട്രങ്ങളിലേക്കുള്ള ഔദ്യോഗിക പര്യടനത്തിന്റെ അവസാന ഘട്ടത്തിലാണ് അദ്ദേഹം ഇറ്റലിയിലെത്തിയത്. സന്ദർശനവേളയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ശക്തമാക്കുന്നതിന് 15 കരാറുകളിൽ ഒപ്പുവച്ചു. യുഎഇ, നെതർലൻഡ്സ്, സ്വീഡൻ, നോർവെ, ഇറ്റലി എന്നീ രാജ്യങ്ങളിലേക്കാണ് പ്രധാനമന്ത്രി ഔദ്യോഗിക സന്ദർശനം നടത്തിയത്. ഇന്ത്യയും ഇറ്റലിയും തമ്മിലുള്ള സാംസ്കാരിക വിനിമയങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി 2027 സാംസ്കാരിക രംഗത്തിന്റെയും വിനോദസഞ്ചാരത്തിന്റെയും വർഷമായി ആഘോഷിക്കും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാംസ്കാരിക ബന്ധം ശക്തിപ്പെടുത്തുന്നതിന് ഇത് സഹായകമാകുമെന്ന് ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോനി പറഞ്ഞു. രാഷ്ട്രീയപരമായും സാമ്പത്തികമായും മാത്രമല്ല, ജനങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളിലൂടെയും ഒരു രാജ്യത്തിന്റെ ശക്തി അളക്കപ്പെടുമെന്നും അവർ പറഞ്ഞു. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയുമായി ചേർന്ന് അമേരിക്കയുടെ 250-ാം ജന്മദിനം ആഘോഷിക്കാൻ ആഗ്രഹിക്കുന്നതായി യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ മറ്റന്നാൾ ആരംഭിക്കുന്ന ഇന്ത്യ സന്ദർശനത്തിന് മുന്നോടിയായി പങ്കുവച്ച വീഡിയോ സന്ദേശത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. ജൂലൈ 4-നാണ് സ്വാതന്ത്ര്യ പ്രഖ്യാപനം ഒപ്പുവച്ചതിന്റെ 250-ാം വാർഷികം അമേരിക്ക ആഘോഷിക്കുന്നത്. സൌന്ദര്യ ചികിത്സാ ക്ലിനിക്കുകളും ഉപഭോക്താക്കളും സൌന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങൾ കുത്തിവയ്പ്പായി ഉപയോഗിക്കാൻ പാടില്ലെന്ന് കേന്ദ്ര സർക്കാർ. സൌന്ദര്യവർദ്ധക വസ്തുക്കൾ മനുഷ്യ ശരീരത്തിൽ ലേപനങ്ങളായോ സ്പ്രേ ആയോ മാത്രമേ ഉപയോഗിക്കാവൂ എന്നും സെൻട്രൽ ഡ്രഗ്സ് സ്റ്റാൻഡേർഡ്സ് കൺട്രോൾ ഓർഗനൈസേഷൻ അറിയിച്ചു. സൌന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങളിലെ നിരോധിത ചേരുവകളുടെ ഉപയോഗം, തെറ്റിദ്ധരിപ്പിക്കുന്ന അവകാശവാദങ്ങൾ എന്നിവ നിയമലംഘനമാണെന്നും CDSCO വ്യക്തമാക്കി. തമിഴ്നാട്ടിൽ 23 മന്ത്രിമാർ കൂടി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. ലോക്ഭവനിൽ നടന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലിക്കർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. സത്യപ്രതിജ്ഞ ചെയ്തവരിൽ 3 വനിതാമന്ത്രിമാരും ഉൾപ്പെടുന്നു. നിലവിൽ സി ജോസഫ് വിജയ് സർക്കാരിൽ 1 വനിതാമന്ത്രി ഉൾപ്പെടെ 9 മന്ത്രിമാരുണ്ട്. കോൺഗ്രസ് പാർട്ടിയിൽ നിന്നുള്ള 2 അംഗങ്ങൾ കൂടി മന്ത്രിസഭയുടെ ഭാഗമായതോടെ ആകെ അംഗസംഖ്യ 32. 16-ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന് തുടക്കമായി. പ്രോടേം സ്പീക്കർ ജി സുധാകരന് മുന്നിൽ അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തു. വിശദാംശങ്ങളിലേക്ക്.
2: ഇംഗ്ലീഷ് അക്ഷരമാലാ ക്രമത്തിലായിരുന്നു അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ. കളമശ്ശേരിയിൽ നിന്നുള്ള അംഗം VE അബ്ദുൾ ഗഫൂറാണ് ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തത്. മഞ്ചേശ്വരം അംഗമായ AKM അഷ്റഫ് കന്നഡയിലാണ് സത്യപ്രതിജ്ഞ എടുത്തത്. ദേവികുളം അംഗമായ F. രാജ തമിഴിലും സത്യപ്രതിജ്ഞ ചെയ്തു. ഫൈസൽ ബാബു, മാണി സി കാപ്പൻ, മാത്യു കുഴൽനാടൻ, രമേശ് ചെന്നിത്തല തുടങ്ങിയവർ ഇംഗ്ലീഷിൽ സത്യപ്രതിജ്ഞ എടുത്തു. സേവ്യർ ചിറ്റിലപ്പള്ളിയാണ് സത്യപ്രതിജ്ഞാ പട്ടികയിൽ അവസാനത്തെ അംഗം. ജൂൺ 3 വരെയാണ് 16-ാം നിയമസഭയുടെ ആദ്യ സമ്മേളനം നടക്കുന്നത്. അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയും സ്പീക്കർ തെരഞ്ഞെടുപ്പ് ാണ് സമ്മേളനത്തിന്റെ ആദ്യ ദിവസങ്ങളിലെ പ്രധാന കാര്യപരിപാടികൾ. നാളെയാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ്. മുൻമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് UDFന്റെ സ്പീക്കർ സ്ഥാനാർത്ഥി. സ്പീക്കർ തെരഞ്ഞെടുപ്പിന് ശേഷം പിരിയുന്ന സഭ ഈ മാസം 29-ന് വീണ്ടും ചേരും. അന്നേ ദിവസം ഗവർണറുടെ നയപ്രഖ്യാപനം നടക്കും. ജൂൺ 1 മുതൽ 3 വരെ ഗവർണറുടെ നയപ്രഖ്യാപനത്തിനുമേലുള്ള നന്ദി പ്രമേയ ചർച്ച സഭയിൽ നടക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: പശ്ചിമബംഗാളിലെ ഫാൽട്ട നിയമസഭാ മണ്ഡലത്തിൽ റീപോളിംഗ് പുരോഗമിക്കുന്നു. 11 മണിവരെ 42% പോളിംഗ്. രാവിലെ 7 മണിക്ക് ആരംഭിച്ച വോട്ടെടുപ്പ് വൈകുന്നേരം 6 മണിക്ക് അവസാനിക്കും. 2 സ്വതന്ത്രരുൾപ്പെടെ 6 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ജഹാംഗീർ ഖാൻ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുന്നതായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ മാസം 24-നാണ് വോട്ടെണ്ണൽ. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖർ രാജീവ് ഗാന്ധിയുടെ ചരമവാർഷികത്തിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും ഡൽഹിയിലെ വീർഭൂമിയിൽ പുഷ്പാർച്ചന നടത്തി. തിരുവനന്തപുരം KPCC ആസ്ഥാനത്ത് നടന്ന അനുസ്മരണ പരിപാടിയിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ പങ്കെടുത്തു. ത്രിപുര, അരുണാചൽ പ്രദേശ്, സിക്കിം എന്നീ സംസ്ഥാനങ്ങളിലെ ഹൈവേകളുടെ ഗുണനിലവാരവും പരിപാലനവും സംബന്ധിച്ച പുരോഗതി കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ന്യൂഡൽഹിയിൽ അവലോകനം ചെയ്തു. സുസ്ഥിരവും കാര്യക്ഷമവുമായ ഹൈവേകൾ കണക്ടിവിറ്റിക്കും യാത്രാ സൌകര്യം ശക്തിപ്പെടുത്തുന്നതിനും അത്യാവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര സഹമന്ത്രിമാരായ അജയ് തംത, ഹർഷ് മൽഹോത്ര, മറ്റ് മുതിർന്ന ഉദ്യോഗസ്ഥർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: മെറ്റ, ഗൂഗിൾ, ടെലിഗ്രാം തുടങ്ങിയ സമൂഹമാധ്യമങ്ങളുടെ പ്രതിനിധികളുമായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ കൂടിക്കാഴ്ച നടത്തി. ടെലിഗ്രാം ഉൾപ്പെടെയുള്ള പ്ലാറ്റ്ഫോമുകളിലൂടെ മത്സര പരീക്ഷകളുമായി ബന്ധപ്പെട്ട തെറ്റായ വിവരങ്ങൾ പ്രചരിക്കുന്നതിൽ അദ്ദേഹം ആശങ്ക അറിയിച്ചു. ജൂൺ 21 നടക്കാനിരിക്കുന്ന നീറ്റ് UG പുനഃപരീക്ഷയ്ക്ക് മുന്നോടിയായാണ് യോഗം വിളിച്ചത്. നീറ്റ് UG പുനഃപരീക്ഷ കുറ്റമറ്റ രീതിയിൽ നടത്തുന്നതിന് വിളിച്ചു ചേർത്ത കേന്ദ്ര സുരക്ഷാ ഇന്റലിജൻസ് ഏജൻസികളുടെ യോഗത്തിലും ശ്രീ ധർമ്മേന്ദ്ര പ്രധാൻ അധ്യക്ഷത വഹിച്ചു. എബോള രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാജ്യങ്ങളിൽ നിന്നെത്തുന്നവർക്ക് കർശന ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ച് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. എബോള റിപ്പോർട്ട് ചെയ്ത രാജ്യങ്ങൾ വഴി യാത്ര ചെയ്തു വരുന്നവർക്കും ഇത് ബാധകമായിരിക്കുമെന്ന് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഹെൽത്ത് സർവീസസ് അറിയിച്ചു. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോംഗോ, ഉഗാണ്ട, ദക്ഷിണ സുഡാൻ തുടങ്ങിയ അതീവ ജാഗ്രതാ നിർദ്ദേശമുള്ള രാജ്യങ്ങൾ സന്ദർശിച്ചവർ രോഗലക്ഷണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ വൈദ്യസഹായം തേടണം. എബോള രോഗിയുടെ രക്തവുമായോ ശരീരസ്രവങ്ങളുമായോ നേരിട്ട് സമ്പർക്കം പുലർത്തിയ യാത്രക്കാർ ഇമിഗ്രേഷൻ ക്ലിയറൻസിന് മുമ്പ് എയർപോർട്ട് ഹെൽത്ത് ഓഫീസറെയോ ഹെൽത്ത് ഡെസ്കിനെയോ അറിയിക്കണമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൌൺസിലിൽ പാകിസ്ഥാനെതിരെ രൂക്ഷ വിമർശനവുമായി ഇന്ത്യ. സ്വന്തം രാജ്യത്തെ പരാജയങ്ങൾ മറച്ചുവെയ്ക്കാനാണ് പാകിസ്ഥാൻ അതിർത്തിയിലും മറ്റ് രാജ്യങ്ങളിലും അക്രമങ്ങൾ നടത്തുന്നതെന്ന് UNലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പി ഹരീഷ് പറഞ്ഞു. ഇന്ത്യയുടെ ആഭ്യന്തര വിഷയങ്ങളിൽ ഇടപെട്ട് പാകിസ്ഥാൻ സംസാരിക്കുന്നത് ഉചിതമല്ലെന്നും അദ്ദേഹം പറഞ്ഞു.
4: It is ironic that Pakistan, with its long tainted record of genocidal acts, has chosen to refer to issues that are strictly internal to India. The United Nations Assistance Mission in Afghanistan has reported that in the first 3 months of 2026, 750 civilian deaths and injuries were documented in Afghanistan as a result of cross-border armed violence perpetrated by Pakistani military forces, most of which occurred due to airstrikes. It is hypocritical to espouse high principles of international law while targeting innocent civilians in the dark.
1: IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. രാത്രി 7:30 അഹമ്മദാബാദിലാണ് മത്സരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31 പരിപാടിയുടെ 134 പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ MyGOV ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസസ് 171 ഇടിഞ്ഞ് 75131 നിഫ്റ്റി 21 നഷ്ടത്തിൽ 23626 വ്യാപാരം തുടരുന്നു. സ്വർണവില കൂടി. പവന് 360 രൂപ വർദ്ധിച്ച് 117280 ഗ്രാമിന് 14660 രൂപയുമാണ് ഇന്നത്തെ വില. കേരളത്തിൽ ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ദേശീയ ക്ഷയരോഗ നിർമ്മാർജ്ജന പരിപാടിയുടെ കീഴിൽ ക്ഷയരോഗം തുടച്ചു നീക്കുന്നതിനായി ലോകത്തിലെ ഏറ്റവും വലിയ പരിശോധനാ രോഗനിർണയ പ്രവർത്തനങ്ങളിലൊന്നാണ് ഇന്ത്യ നടപ്പിലാക്കുന്നതെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ ജനീവയിൽ നടന്ന 79th ലോകാരോഗ്യ അസംബ്ലിയിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാന വാർത്തകൾ വീണ്ടും. 5 രാജ്യങ്ങളിലെ 6 ദിവസത്തെ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിൽ തിരിച്ചെത്തി. സൌന്ദര്യ ചികിത്സാ ക്ലിനിക്കുകളും ഉപഭോക്താക്കളും സൌന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങൾ കുത്തിവയ്പ്പായി ഉപയോഗിക്കാൻ പാടില്ലെന്ന് കേന്ദ്ര സർക്കാർ. 16th കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന് തുടക്കമായി. പ്രോടേം സ്പീക്കർക്ക് മുൻപാകെ സത്യപ്രതിജ്ഞ ചെയ്ത അംഗങ്ങൾ. സ്പീക്കർ തെരഞ്ഞെടുപ്പ് നാളെ. പശ്ചിമബംഗാളിലെ പാൽട്ട നിയമസഭാ മണ്ഡലത്തിൽ റീപോളിംഗ് പുരോഗമിക്കുന്നു. 11 മണിവരെ 42% പോളിംഗ്. എബോള രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാജ്യങ്ങളിൽ നിന്നെത്തുന്നവർക്ക് കർശന ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ച് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സ് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു.
5: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: യാസിക് കഫി,
1: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
2: വെൽക്കം ബാക്ക് ടു കാസറ്റ് കഫെ. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായിട്ട് കാസറ്റ് കഫേയിൽ കൂടിയുള്ളത് ആർ ജെ അനാമികയാണ്. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 1 മണി കഴിഞ്ഞിരിക്കാനു കേട്ടോ. നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകളൊക്കെ കേൾക്കാനായിട്ട് വിളിക്കാം കാസറ്റ് കഫേയിലേക്ക്. ടു ദ നമ്പർ 0474 2919090 0474 2919090. അതുപോലെ തന്നെ വാട്സപ്പിലൂടെയും നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകളൊക്കെ മെസ്സേജ് ആയിട്ടും ആവശ്യപ്പെടാം. ടു ദ നമ്പർ 9526490 90 9526690 90. അപ്പൊ ഇഷ്ടപ്പെട്ട പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് നമുക്ക് വാട്സപ്പിൽ 2 മെസ്സേജസ് എത്തിയിട്ടുണ്ട്. നോക്കാം, മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. ഹായ് അനാമിക ചേച്ചി, ഞാൻ കൃഷ്ണേന്ദു. പുതുമഴ സോങ് വെച്ചു തരാമോ സർവമായ മൂവിയിലെ എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് കൃഷ്ണേന്ദു മെസ്സേജ് അയച്ചിരിക്കുന്നത്. കൃഷ്ണേന്ദു ചോദിച്ചിരിക്കുന്ന പാട്ട് സർവമായ എന്ന സിനിമയ്ക്ക് വേണ്ടി ശക്തിശ്രീ ഗോപാലൻ പാടി മനോഹരമാക്കിയിട്ടുള്ളൊരു പാട്ടാണ്. മനു മഞ്ജിത്താണ് ഈ പാട്ടിന് വേണ്ടിയിട്ട് വരികൾ എഴുതിയിട്ടുള്ളത് കേട്ടോ. സർവമായ എന്ന സിനിമയെക്കുറിച്ച് പറയാനായിട്ടാണെങ്കിൽ നമ്മുടെ നിവിൻ പോളിയുടെ 100 കോടി ക്ലബിൽ കയറിയിട്ടുള്ള ആദ്യത്തെ മൂവി കൂടിയാണ് സർവമായ. ഈ സിനിമയിലെ എല്ലാ പാട്ടുകളും മനോഹരമാണ്, പക്ഷേ ഈ ഒരു പാട്ട് കേൾക്കാനായിട്ട് പ്രത്യേകം ഒരു ഫീലുള്ള ഒരു പാട്ട് കൂടിയാണ്. എന്തായാലും ഈ ഒരു പാട്ട് കൃഷ്ണേന്ദുവിന് വേണ്ടിയിട്ട് നമ്മൾ കാസറ്റ് കഫേയിലൂടെ പ്രത്യേകം കേൾപ്പിക്കുന്നതായിരിക്കും. ഒപ്പം തന്നെ മറ്റൊരു മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. ഹലോ, ഞാൻ സാവരിയ. സഖിയെ സോങ് വെച്ചു തരുമോ എന്ന് ചോദിച്ചിട്ടാണ് സാവരിയ നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. തൃശൂർ പൂരം എന്ന സിനിമയ്ക്ക് വേണ്ടി ഹരിചരൺ പാടി മനോഹരമാക്കിയിട്ടുള്ള ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള പാട്ടാണ്. രതീഷ് വേഗയാണ് ഈ പാട്ടിന് വേണ്ടി മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു പാട്ട് നമ്മുടെ സാവരിയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ കാസറ്റ് കഫേയിലൂടെ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. 2 പാട്ടുകളാണ് ബാക്ക് ടു ബാക്ക് ആയിട്ട് കാസറ്റ് കഫേയിലൂടെ കേൾക്കാനായിട്ട് പോകുന്നത്. ഇവിടെ ഇഷ്ടം പോലെ പാട്ടുമായിട്ട് കൂടെയുണ്ട് ആർ ജെ അനാമിക.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വളകം. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: യെസ്, ഇങ്ങനെ ഹരിചരൺ പാടി മനോഹരമാക്കിയിട്ടുള്ള ഒരു പാട്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ കാസറ്റ് കഫേ. ഇവിടെ ഇഷ്ടംപോലെ പാട്ട്, ഇഷ്ടംപോലെ പാട്ടുമായിട്ട് കാസറ്റ് കഫേയിൽ കൂടിയുള്ളത് ആർ ജെ അനാമികയാണ്. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് കൃത്യം 13 മിനിറ്റ് ആയിരിക്കാനോ കേട്ടോ. ഇഷ്ടപ്പെട്ട പാട്ട് ആവശ്യപ്പെടാനായിട്ട് അടുത്ത കോളർ വെയിറ്റിംഗിലാണ്. നമുക്ക് നോക്കാം. ഹലോ
1: ഹലോ
0: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. ഇതാരാണ്? അജയമണി ചേട്ടാ, കുറച്ചുകൂടെ ഫോൺ അടുത്ത് പിടിച്ച് സംസാരിക്കാമോ? താഴെ വെച്ചിട്ട് വേറെന്തോ പരിപാടിയാണല്ലോ.
1: ഞാൻ ഒരു സംഭവം നോക്കിക്കൊണ്ടിരുന്നു, അതുകൊണ്ടാട്ടാ.
0: അതുകൊണ്ടാണോ? എനിക്ക് കേക്കത്തില്ലായിരുന്നു, കുറച്ച് അകലെ നിന്ന് ഇപ്പൊ കേക്കാം.
1: ഇപ്പൊ ഞാൻ ഫോൺ എടുത്ത് ചെവി വെച്ചു.
0: ഓക്കെ, എന്തൊക്കെയുണ്ട് വിശേഷം?
1: ഇതൊക്കെ ഉണ്ട് വിശേഷം. സുഖമാണോ?
0: ഇവിടെ എല്ലാരും സുഖമായിട്ടിരിക്കാണോ കേട്ടോ. മണി ചേച്ചിക്ക് എന്തേ?
1: മണിച്ചേച്ചി തൊട്ടടുത്തിരിപ്പുണ്ടേ.
0: ഓക്കെ, അന്വേഷണം പറയണം കേട്ടോ.
1: അതാണ്ട മണിയും അന്വേഷിച്ചെന്ന് പറയുന്നു.
0: ഓക്കെ, ഫുഡൊക്കെ കഴിച്ചോ?
2: ഇല്ല, ഫുഡൊന്നും കഴിച്ചില്ല, എല്ലാം ആരംഭിക്കാൻ തുടങ്ങുന്നേയുള്ളൂ മോളെ.
0: ഓക്കെ, എല്ലാം റെഡിയാക്കി വെച്ചിരിക്കാണോ?
2: സുഖമാണോ?
0: സുഖമായിട്ടിരിക്കാനോ കേട്ടോ. എങ്ങനെയുണ്ട് മഴയൊക്കെ? എങ്ങനെയുണ്ട്?
2: കുഴപ്പമില്ല,
0: കുഴപ്പമില്ല. ചൂടൊക്കെ കുറഞ്ഞോ?
2: എപ്പോഴും ചൂടാ, മഴ ആയാലും തണുപ്പായാലും വെയിലായാലും ചൂടാ.
0: ചൂടാണല്ലേ. ഓക്കെ, ഇന്ന് ഏത് പാട്ടാ കേൾക്കണ്ടേ?
1: പ്രേമാഭിഷേകത്തിനകത്തെ നീലവാന ചോലയിൽ.
0: രണ്ടുപേര് പാടുന്നോ?
1: സമയമില്ല,
0: രണ്ടുപേരെയല്ല ചോദിച്ചോളൂ.
1: ഇനി ആട്ട് ഞാൻ പാടിക്കോളാം.
0: ഓക്കെ, ഇനി അടുത്ത തവണ ഞാനാണെങ്കിൽ എനിക്ക് പാട്ട് പാടി തരണം കേട്ടോ.
1: ഓക്കെ
0: ഓക്കെ. ഡെഡിക്കേഷൻ ഉണ്ടോ?
1: ഇതെല്ലാവർക്കും വേണ്ടി,
0: കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി അല്ലേ? എനിക്കും. ഓക്കെ, താങ്ക് യു സോ മച്ച്. എന്തായാലും ഈ ഒരു പാട്ട് കേൾക്കാട്ടോ, വിളിച്ചതിൽ ഒരുപാട് സന്തോഷം.
1: ഓക്കെ, താങ്ക് യു. എല്ലാവരും
0: പറഞ്ഞേക്കാട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച്. തീർച്ചയായിട്ടും പറഞ്ഞേക്കാം. ഓക്കെ, ശരി. നമ്മളെ വിളിച്ചത് അജയമണി ചേട്ടനാണ്. അജയമണി ചേട്ടൻ ചോദിച്ചിരിക്കുന്ന പാട്ട് പ്രേമാഭിഷേകം എന്ന സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ ദാസേട്ടൻ പാടി മനോഹരമാക്കിയിട്ടുള്ള നീലവാന ചോലയിൽ എന്ന പാട്ടാണ്. ആക്ച്വലി ഇതൊരു ഡബ്ഡ് പാട്ടാണ്, പക്ഷെ ഒരു ഡബ്ഡ് പാട്ടാണ് എന്നുള്ളൊരു ഫീല് തരാത്ത രീതിയിൽ അത്രമേൽ മനോഹരമാക്കിയിട്ടാണ് ദാസേട്ടൻ ഈ ഒരു പാട്ട് പാടിയിട്ടുള്ളത്. ആൻഡ് പോച്ചൽ ഖാദറാണ് ഈ പാട്ടിന് വേണ്ടി ലിറിക്സ് എഴുതിയിട്ടുള്ളത്. ഗംഗേ അമരനാണ് മനോഹരമായിട്ടുള്ള സംഗീതം നൽകിയിരിക്കുന്നത്. ഈ ഒരു പാട്ട് കേൾക്കുന്ന എല്ലാ ലിസണേഴ്സിനും വേണ്ടിയിട്ടും പിന്നെ എനിക്കും അതുപോലെ ഇവിടെയുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടും ഈ ഒരു മനോഹരമായിട്ടുള്ള പാട്ട് നമ്മളെ കാസറ്റ് കഫേയിലൂടെ കേൾപ്പിക്കുന്നതായിരിക്കും. ഒപ്പം തന്നെ നമുക്ക് വാട്സപ്പിലും ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഹലോ, ദസ് മെസ്സേജ് ഫ്രം അഖില ആൻഡ് അഞ്ജലി. ഇന്നലെ ഞങ്ങളുടെ അമ്മയുടെ ബർത്ത്ഡേ ആയിരുന്നു. അമ്മയ്ക്കൊരു ഹാപ്പി ബർത്ത്ഡേ പറയണേ. അമ്മ ഇത് കേട്ടോണ്ടിരിക്കുവാണ്. പീലിംഗ് സെക്ഷനിൽ ജോലി ചെയ്യുന്നു. അമ്മയുടെ പേര് മായ എന്നാണ്. അമ്മ മനസ്സ് തങ്ക മനസ്സ് സോങ് ഇടണേ, പ്ലീസ് ഇത് വെക്കണേ എന്ന് പറഞ്ഞിട്ടാണ് അഖില ആൻഡ് അഞ്ജലി നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ വിഷസ് മായ ചേച്ചിക്ക് അറിയിക്കുകയാണ്. അപ്പൊ എന്തായാലും ഇനിയുള്ള ജീവിതം ഒരുപാട് ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്ന് കൂടി ആശംസിക്കുകയാണ്. അപ്പോ മായ ചേച്ചിക്ക് വേണ്ടി അഖില ആൻഡ് അഞ്ജലി ചോദിച്ചിരിക്കുന്ന പാട്ട് രാ പകൽ എന്ന സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ പി ജയചന്ദ്രൻ സാറ് പാടി മനോഹരമാക്കിയിട്ടുള്ള ഒരു പാട്ടാണ് അമ്മ മനസ്സ് തങ്ക മനസ്സ് എന്ന പാട്ട്. കൈതപ്പുറമാണ് ഈ ഒരു പാട്ടിന് വേണ്ടി ലിറിക്സ് എഴുതിയിട്ടുള്ളത്. മോഹൻ സിതാരയാണ് മനോഹരമായിട്ടുള്ള മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഈ ഒരു പാട്ട് നമ്മുടെ മായ ചേച്ചിക്ക് വേണ്ടിയിട്ട് നമ്മുടെ കാസറ്റ് കഫേയിലൂടെ പ്രത്യേകം കേൾപ്പിക്കുന്നതായിരിക്കും. അപ്പൊ രണ്ട് പാട്ടുകളാണ് ബാക്ക് ടു ബാക്ക് ആയിട്ട് കാസറ്റ് കഫേയിലൂടെ കേൾക്കാനായിട്ട് പോകുന്നത്. ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകളൊക്കെ ലൈവ് ആയിട്ട് കേൾക്കാനായിട്ടുള്ള സമയമാണ്. സോ വിളിക്കാം നമ്മുടെ കാസറ്റ് കഫേയിലേക്ക്. ടു ദ നമ്പർ 0474-291-9090 0474-291-9090 മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649-9090. അപ്പൊ കേൾക്കാം രാ പകൽ എന്ന സിനിമയിലെ ആ ഒരു മനോഹരമായിട്ടുള്ള പാട്ട് കാസറ്റ് കഫേയിലൂടെ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നമ്മുടെ ദിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ദിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷ വാർത്ത, ദിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ദിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
2: നല്ലൊരു ജോലി സ്വപ്നമാണോ? എങ്കിൽ നേടാം മികച്ച കരിയർ. 10th + 2 ഡിഗ്രി കഴിഞ്ഞവർക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ ഷോർട്ട് ടേം കോഴ്സുകൾ. റവോക്സ് പ്രൊഫഷണൽ അക്കാദമി, റാഫ അരോമ ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.
3: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: പ്രേമാഭിഷേകം എന്ന സിനിമയിലെ ഒരു മനോഹരമായിട്ടുള്ള പാട്ടാണ് ദ ക്യാസിൽ കഫേയിലൂടെ നമ്മൾ കേട്ടത്. കൂടെയുള്ളത് ആർ ജെ അനാമികയാണ് കേട്ടോ. നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകളൊക്കെ കേൾക്കാനായിട്ടുള്ള ഒരു സമയമാണ്. സോ വിളിക്കാം ക്യാസിൽ കഫേയിലേക്ക്. ടു ദ നമ്പർ 0474-291-9090 0474-291-9090. മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090. ഇഷ്ടപ്പെട്ട പാട്ട് ആവശ്യപ്പെടാനായിട്ട് അടുത്ത കോളർ വെയിറ്റിംഗിലാണ്. നമുക്ക് നോക്കാം. ഹലോ ഹലോ ഹലോ ഹലോ ഹലോ
1: സംസാരിച്ചുകൊണ്ടിരിക്കുന്ന
0: ഓക്കെ, ആ ഒരു കോള് ഡ്രോപ്പ് ആയിരിക്കാണ്. നമുക്ക് വാട്സപ്പിൽ രണ്ട് മെസ്സേജസ് എത്തിയിട്ടുണ്ട്. നോക്കാം. മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. ഹായ് ആശ്രയ എഫ് എം, എന്റെ പേര് ദക്ഷ, ഞാൻ കലയപുരത്ത് നിന്നാണ്. എനിക്ക് ദോസ്ത് എന്ന സിനിമയിലെ തത്തമ്മ പേര് എന്ന പാട്ട് വെച്ച് തരാമോ എന്ന് ചോദിച്ചിട്ടാണ് ദക്ഷക്കുട്ടി നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ ദക്ഷ ചോദിച്ചിരിക്കുന്ന പാട്ട് ദോസ്ത് എന്ന സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ ദാസേണ്ണും സുജാത മോഹനും ചേർന്ന് പാടിയിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള പാട്ടാണ്. എസ് രമേശൻ നായരുടെ വരികൾക്ക് വിദ്യാസാഗരാണ് മനോഹരമായിട്ടുള്ള ഈണം നൽകിയിട്ടുള്ളത് കേട്ടോ. ഈ ഒരു പാട്ട് കേൾക്കാം, ആസ്വദിക്കാം. ഒപ്പം തന്നെ മറ്റൊരു മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്. ഹായ് ആശ്രയ, ഗുഡ് ആഫ്റ്റർനൂൺ. എന്റെ പേര് ഐശ്വര്യ. എനിക്ക് ചന്ദ്രലേഖ എന്ന മൂവിയിലെ താമരപ്പൂവിൽ വാഴും ദേവിയല്ലോ എന്ന സോങ് പ്ലേ ചെയ്യുമോ പ്ലീസ് എന്ന് പറഞ്ഞിട്ടാണ് ഐശ്വര്യ മെസ്സേജ് അയച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഐശ്വര്യയ്ക്ക് വേണ്ടിയിട്ട് ഈ ഒരു മനോഹരമായിട്ടുള്ള പാട്ട് നമ്മൾ ക്യാസിൽ കഫേയിലൂടെ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ചന്ദ്രലേഖ എന്ന സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ എം ജി ശ്രീകുമാർ പാടി മനോഹരമാക്കിയിട്ടുള്ള ഒരു പാട്ടാണ്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ബേണി ഇഗ്നീഷ്യസ് ആണ് മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഈ ഒരു പാട്ട് നമ്മുടെ ഐശ്വര്യയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ക്യാസിൽ കഫേയിലൂടെ കേൾപ്പിക്കുന്നതായിരിക്കും. അപ്പോൾ രണ്ട് പാട്ടുകളാണ് ബാക്ക് ടു ബാക്ക് ആയിട്ട് ക്യാസിൽ കഫേയിലൂടെ കേൾക്കാനായിട്ട് പോകുന്നത്. ഇവിടെ ഇഷ്ടം പോലെ പാട്ടുമായിട്ട് കൂടെയുണ്ട് ആർ ജെ അനാമിക.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നം.

0: ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
1: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
2: Once again, welcome back to Cassette Cafe. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായിട്ട് കാസറ്റ് കഫേയിൽ കൂടിയുള്ളത് ആർ ജെ അനാമികയാണ്. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് കൃത്യം 39 മിനിറ്റ് ആയിരിക്കാനോ കേട്ടോ. സമയം ഇങ്ങനെ തീരാറായിക്കൊണ്ടിരിക്കുകയാണ്. സോ വേഗം തന്നെ വിളിച്ചോളൂ നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകൾക്കായിട്ട് നമ്മുടെ കാസറ്റ് കഫേയിലേക്ക്. ടു ദ നമ്പർ 0491909074 0474219909. മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090. ഇഷ്ടപ്പെട്ട പാട്ട് ആവശ്യപ്പെടാനായിട്ട് അടുത്ത കോളർ വെയിറ്റിംഗിലാണ്, നമുക്ക് നോക്കാം. ഹലോ ഹലോ
3: ഹലോ,
2: റേഡിയോ അടുത്തുനിന്ന് കുറച്ചൊന്ന് മാറി നിൽക്കാമോ?
3: ഹലോ,
2: ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. ഇത് ആരാണ്?
3: ഞാൻ വൈഗിയാ വിളിക്കുന്നത്.
2: വൈഗി, എവിടെ നിന്നാ വിളിക്കുന്നേ?
3: കൊല്ലം മൈനാഗപ്പള്ളി.
2: ഓക്കെ, വൈഗി എന്താ ചെയ്യുന്നേ?
3: ഞാൻ ടെൻത്താ. ഇപ്പോ
2: ടെൻത്ത് ക്ലാസ്സിലേക്ക് കേറിയിരിക്കുവാണോ?
3: കേറി.
2: ഓക്കെ, അപ്പൊ ഇനി 10-ാം ക്ലാസ്സിലേക്കാണല്ലേ കടക്കുന്നേ. എങ്ങനെയുണ്ട് വെക്കേഷൻ ഒക്കെ? എങ്ങനെയുണ്ട്
3: വെക്കേഷൻ? ക്ലാസ് ഒക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നു.
2: ക്ലാസ് ഒക്കെ ആയിട്ട് കുറച്ച് ബിസി ആണോ? അതുകൊണ്ട് വീട്ടിലിരിക്കാൻ സമയം കിട്ടിയില്ലല്ലേ.
3: ഇല്ല,
2: കുറച്ചുകൂടെ റേഡിയോ അടുത്തുനിന്ന് കുറച്ചൊന്ന് മാറി നിൽക്കാമോ? നല്ല എക്കോ കേൾക്കുന്നു. ഓക്കെ, വീട്ടിൽ ആരൊക്കെയുണ്ട്?
3: അമ്മ, അച്ഛൻ, അനിയത്തി, അമ്മൂമ്മ, അപ്പൂപ്പൻ.
2: ഓക്കെ, അപ്പൊ എല്ലാരും സന്തോഷമായിട്ടിരിക്കാണ്. ഫുഡൊക്കെ കഴിച്ചോ?
3: കഴിച്ചു.
2: റെഡി ആയിട്ടിരിക്കുവാണല്ലേ ഇഷ്ടപ്പെട്ട പാട്ട് കേൾക്കാനായിട്ട്. ഓക്കെ, ഏത് പാട്ടാ ഇന്ന് കേൾക്കണ്ടേ?
3: പുഞ്ചിരി സഞ്ജു എന്ന് പറഞ്ഞ പാട്ട്.
2: ഓക്കെ, ബൈസൈക്കിൾ തീപ്സ് എന്ന സിനിമയ്ക്കകത്തെ പാട്ടല്ലേ. ഡെഡിക്കേഷൻ ഉണ്ടോ?
3: ഇല്ല,
2: ഡെഡിക്കേഷൻ ഇല്ല. ഓക്കെ, വെറുതെ പാട്ടും കേൾക്കുവാണല്ലേ. ഓക്കെ, അപ്പൊ എന്തായാലും പാട്ട് വെച്ചു തരാം കേട്ടോ. വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പൊ നമ്മളെ വിളിച്ചത് വൈഗയാണ്. വൈഗ ചോദിച്ചിരിക്കുന്ന പാട്ട് ബൈസൈക്കിൾ തീവ്സ് എന്ന സിനിമയ്ക്ക് വേണ്ടി ശങ്കർ മഹാദേവൻ പാടി മനോഹരമാക്കിയിട്ടുള്ളൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടാണ് പുഞ്ചിരി തഞ്ചും എന്ന പാട്ട്. ദീപക് ദേവ് ആണ് ഈ പാട്ടിന് വേണ്ടി മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ കൈതപ്രം സാറാണ് മനോഹരമായിട്ടുള്ള വരികൾ എഴുതിയിട്ടുള്ളത്. ഈ ഒരു പാട്ട് നമ്മുടെ വൈഗ കുട്ടിക്ക് വേണ്ടിയിട്ട് നമ്മളെ കാസറ്റ് കഫേയിലൂടെ പ്രത്യേകം കേൾപ്പിക്കുന്നതായിരിക്കും. ഒപ്പം തന്നെ മറ്റൊരു മെസ്സേജും കൂടി നമുക്ക് വാട്സപ്പിൽ എത്തിയിട്ടുണ്ട്. ഹായ് അനാമിക, ഇന്ന് നമ്മുടെ സ്വന്തം ലാലേട്ടന്റെ ഹാപ്പി ബർത്ത്ഡേ അല്ലേ, അതുകൊണ്ട് ലാലേട്ടൻ അഭിനയിച്ച ബട്ടർഫ്ലൈ എന്ന മൂവിയിലെ ആഹാ മനോരഞ്ജരി എന്ന സോങ് വെച്ചു തരുമോ? ഇത് എന്റെ എല്ലാ ലാലേട്ടൻ ഫാൻസിനും ഡെഡിക്കേഷൻ ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് മണികണ്ഠൻ ചേട്ടനാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. മണികണ്ഠൻ ചേട്ടൻ ചോദിച്ചിരിക്കുന്ന പാട്ട് 1993 റിലീസ് ആയിട്ടുള്ള ബട്ടർഫ്ലൈസ് എന്ന സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ MG ശ്രീകുമാർ തകർത്ത് പാടിയിട്ടുള്ളൊരു സൂപ്പർ കൂൾ എനർജറ്റിക് ആയിട്ടുള്ള പാട്ടാണ്. രവീന്ദ്രൻ മാഷാണ് ഈ പാട്ടിന് വേണ്ടി മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഈ ഒരു അടിപൊളി പാട്ട് എല്ലാ ലാലേട്ടൻ ഫാൻസിന് വേണ്ടിയിട്ടും നമ്മളെ കാസറ്റ് കഫേയിലൂടെ പ്രത്യേകം കേൾപ്പിക്കുന്നതായിരിക്കും. ലാലേട്ടൻ്റെ പാട്ടുകൾ കേൾക്കുന്ന സമയത്ത് ആ ഒരു പാട്ട് ഒരു കംപ്ലീഷൻ അല്ലെങ്കിൽ ഒരു പൂർണ്ണത വരണമെങ്കിൽ MG ശ്രീകുമാറിന്റെ വോയിസ് വരണം അല്ലെ. ഒട്ടുമിക്ക എല്ലാ പാട്ടുകൾക്കും വേണ്ടി നമ്മുടെ MG ശ്രീകുമാർ തന്നെയാണ് നമ്മുടെ ലാലേട്ടന് വേണ്ടി പാട്ട് പാടിയിട്ടുള്ളത്. എന്തായാലും ഈ ഒരു അടിപൊളി ട്രാക്ക് നമുക്ക് കേൾക്കാം കാസറ്റ് കഫേയിലൂടെ. ഇവിടെ ഇഷ്ടം പോലെ പാട്ടുമായിട്ട് കൂടെയുണ്ട് RJ അനാമിക.

യെസ്, എങ്ങനെ ശങ്കർ മഹാദേവൻ പാടി മനോഹരമാക്കിയിട്ടുള്ള ഒരു പാട്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ കാസറ്റ് കഫെ. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായിട്ട് കാസറ്റ് കഫേയിൽ കൂടിയുള്ളത് ആർ ജെ അനാമികയാണ്. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് കൃത്യം 52 മിനിറ്റ് ആയിരിക്കാണ് കേട്ടോ. അപ്പോൾ ഒരു മെസ്സേജും കൂടി വായിക്കാനായിട്ടുള്ള ടൈമേ നമുക്കുള്ളൂ. വാട്സപ്പിൽ ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഹായ് ചേച്ചി, ഞാൻ ഹരിതയാണ്. എനിക്ക് വാടാ 2 അട ബൊമ്മാലെ പാട്ടിട്ട് തരുമോ എന്ന് ചോദിച്ചിട്ടാണ് ഹരിത നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഹരിതയ്ക്ക് വേണ്ടിയിട്ട് വാടാ 2 ഒരു അടിപൊളി സൂപ്പർ കൂൾ എനർജറ്റിക് ആയിട്ടുള്ള പാട്ട് നമ്മൾ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ഹേ കാർത്തിയാണ് ഈ പാട്ടിന് വേണ്ടിയിട്ട് വരികൾ എഴുതിയിട്ടുള്ളത് കേട്ടോ. ഈ ഒരു അടിപൊളി പാട്ട് നമ്മുടെ ഹരിതയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ കാസറ്റ് കഫേയിലൂടെ പ്രത്യേകം പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ഈ ഒരു പാട്ടോടുകൂടി ഇന്നത്തെ കാസറ്റ് കഫേ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. ഇത്രയും നേരം നമ്മുടെ കാസറ്റ് കഫേ കേട്ടുകൊണ്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ട ലിസണേഴ്സിനും നല്ലൊരു ഗുഡ് ആഫ്റ്റർനൂൺ വിഷ് ചെയ്തുകൊണ്ട് ഇറ്റ്സ് മി ആർ ജനാമിക സൈനിങ് ഓഫ്.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദ് ആഘോഷം.
2: Hey, hello, good afternoon. Welcome to Loudspeaker with me, RJ Srishant, on Ashraya FM 90.9 നാട്ടാർക്കൊപ്പം. അപ്പൊ എല്ലാ ദിവസവും ലൗഡ് സ്പീക്കറിലൂടെ നിങ്ങളിലേക്ക് ഒരുപാട് വിവരങ്ങളൊക്കെ എത്താറുണ്ടല്ലേ. അപ്പൊ അതുപോലെ ഒരു വലിയ വിവരവുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കേട്ടോ.

ഇന്നൊരു വലിയ സ്പെഷ്യാലിറ്റിയുള്ള ദിവസമാണ്. ഇന്ന് മെയ് 21 ദേശീയ ഭീകരവിരുദ്ധ ദിനം. ഭാരതത്തിന്റെ ആത്മാവിനെ മുറിവേൽപ്പിച്ച ഭീകരവാദത്തിന്റെ കറുത്ത നിഴലുകളെ തുടച്ചു നീക്കാനുള്ള ദൃഢനിശ്ചയത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ് ഓരോ വർഷവും മെയ് 21 നാം ആചരിക്കുന്ന ദേശീയ ഭീകരവിരുദ്ധ ദിനം. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ ദാരുണമായ രക്തസാക്ഷിത്വത്തിന്റെ ഓർമ്മ പുതുക്കുന്ന ഈ ദിവസം കേവലം ഒരു ചടങ്ങ് മാത്രമല്ല, മറിച്ച് മാതൃരാജ്യത്തിന്റെ പരമാധികാരവും സമാധാനവും കാത്തുസൂക്ഷിക്കാൻ ജീവൻ ബലി നൽകിയ ധീരദേശാഭിമാനികളോടുള്ള ആദരവാണ്. തോക്കിൻ മുനയിലൂടെയും ചോരപ്പുഴയിലൂടെയും രാജ്യത്തെ ഭിന്നിപ്പിക്കാൻ ശ്രമിച്ച വിഘടനവാദികൾക്കും അതിർത്തിക്കപ്പുറത്ത് നിന്ന് ഭീകരത വിതയ്ക്കുന്ന ശത്രുക്കൾക്കും ഭാരതം നൽകിയ മറുപടികൾക്ക് സമാനതമില്ലാത്ത പോരാട്ട വീര്യത്തിന്റെ കഥകളാണ് പറയാനുള്ളത്. കാർഗിലിന്റെ മഞ്ഞുമലകൾ മുതൽ പഞ്ചാബിലെ സുവർണക്ഷേത്രം വരെയും തമിഴ്നാട്ടിലെ പുത്തൂർ മുതൽ കാശ്മീരിലെ നിബിഡ വനങ്ങൾ വരെയും നമ്മുടെ സൈന്യവും സുരക്ഷാ സേനയും നടത്തിയ വിചിത്രമായ പോരാട്ടങ്ങൾ രാജ്യത്തിന്റെ ചരിത്രത്തിലെ സുവർണ അധ്യായങ്ങളാണ്.

അഖണ്ഡതയും ആഭ്യന്തര സുരക്ഷയും തകർക്കാൻ ശ്രമിച്ച എല്ലാ ശക്തികളെയും മുട്ടുകുത്തിച്ച അത്തരത്തിലുള്ള 8 നിർണായക ദൗത്യങ്ങളുടെ ചരിത്രവും പശ്ചാത്തലവും അവ നടപ്പിലാക്കിയ രീതിയുമാണ് നമ്മൾ ഇതിൽ ലൗഡ് സ്പീക്കറിലൂടെ വിശദമായിട്ട് പറയാൻ പോകുന്നത്. സോ കീപ് ഓൺ ലിസണിംഗ് ലൗഡ് സ്പീക്കർ വിത്ത് മീ ആർ ജെ ശ്രീശാന്ത് ഓൺ ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നമ്മുടെ ഡിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ഡിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷവാർത്ത, ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
0: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദേ ആഘോഷം.
2: Once again, we are back on loudspeaker with me, RJ Srishant. കാർഗിലിന്റെ മഞ്ഞുമൂടിയ മലനിരകളിൽ ശത്രുവിന്റെ കറുത്ത കൈകൾ പതിഞ്ഞപ്പോൾ ഭാരതം നടുക്കത്തോടെയാണ് ആ സത്യം തിരിച്ചറിഞ്ഞത്. കൺമുന്നിലെ കഠിനമായ ശൈത്യകാലത്ത് അതിർത്തിയിലെ കാവൽപ്പുരകൾ ഒഴിഞ്ഞുകിടക്കുമെന്ന ധാരണയിൽ പാകിസ്ഥാൻ സൈന്യവും ഭീകരരും ചേർന്ന് നിയന്ത്രണ രേഖ ലംഘിച്ച് ഇന്ത്യൻ മണ്ണിലേക്ക് അതിക്രമിച്ച് കയറുകയായിരുന്നു. ടൈഗർ ഹില്ലും തോലോലിംഗും ഉൾപ്പെടെയുള്ള തന്ത്രപ്രധാനമായ കൊടുമുടികൾ അവർ കൈക്കലാക്കിയതോടെ കാശ്മീരിലേക്കുള്ള ഇന്ത്യയുടെ പ്രധാന പാതകൾ പൂർണ്ണമായും ശത്രുവിന്റെ പീരങ്കികൾക്ക് മുന്നിൽ തുറന്നു കാണപ്പെട്ടു. ഈ ചതി തിരിച്ചറിഞ്ഞ ഇന്ത്യൻ സായുധ സേന 1999 മെയ് മാസത്തിൽ മാതൃരാജ്യത്തെ തിരിച്ചുപിടിക്കാനായി ഓപ്പറേഷൻ വിജയ് എന്ന വിഖ്യാതമായ സൈനിക ദൗത്യത്തിന് തുടക്കം കുറിച്ചു. സമുദ്രനിരപ്പിൽ നിന്ന് 18,000 മുകളിലുള്ള അതികഠിനമായ ഭൂപ്രകൃതിയും വായുവിന്റെ കുറവും 0 താഴെയുള്ള താപനിലയും ഇന്ത്യൻ സൈനികർക്ക് വലിയ വെല്ലുവിളിയായിരുന്നു. മുകളിൽ ഒളിച്ചിരിക്കുന്ന ശത്രുക്കൾക്ക് നേരെ താഴെ നിന്ന് നെഞ്ചു വിരിച്ച് നടന്നു കയറുക എന്നത് മരണത്തിലേക്ക് നേരിട്ട് നടന്നു പോകുന്നതിന് തുല്യമായിരുന്നു. എന്നിട്ടും തോക്കിന്റെ മുലകളെയും ഗ്രനേഡുകളെയും വകവെക്കാതെ ഇന്ത്യൻ ആർമിയുടെ ധീരജവാന്മാർ ഓരോ ഇഞ്ചും പോരാടി മുന്നേറാൻ തന്നെ ഉറപ്പിച്ചു. ഇന്ത്യൻ വ്യോമസേന ഓപ്പറേഷൻ സഫീദ് സാഗർ എന്ന പേരിൽ ആകാശത്തു നിന്ന് ബോംബുകൾ വർഷിച്ച് കരസേനയ്ക്ക് ശക്തമായി പിന്തുണ നൽകി. ആർട്ടിലറി തോക്കുകളുടെയും ബോഫേഴ്സ് പീരങ്കികളുടെയും അലർച്ച കാർഗിൽ മലനിരകളെ മുഴുവൻ പ്രകമ്പനെ കൊള്ളിച്ചുകൊണ്ട് ശത്രുപാളയങ്ങളെ തകർത്തിരുന്നു. ക്യാപ്റ്റൻ വിക്രം ബത്രയെ പോലുള്ള ധീരരായ അനേക ജവാന്മാർ മാതൃഭൂമിയുടെ മോചനത്തിനായി തങ്ങളുടെ ജീവൻ ബലി നൽകി. ചോര ചിന്തിയ ആ പോരാട്ടത്തിൽ ജൂലൈ മാസം 10 ഇന്ത്യൻ സൈന്യം ഒന്നിനു പിറകെ ഒന്നായി എല്ലാ കൊടിമുടികളും തിരിച്ചുപിടിച്ചു. ശത്രുവിന്റെ മൃതദേഹങ്ങൾ ചിതറിക്കിടന്ന ആ മണ്ണിൽ ധീരരായ ജവാന്മാർ ഇന്ത്യൻ ത്രിവർണ പതാക വാനോളം ഉയർത്തി. ഒടുവിൽ 1999 ജൂലൈ 26 കാർഗിൽ പൂർണ്ണമായും ഭാരതത്തിന്റെ നിയന്ത്രണത്തിലായതായി ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെട്ടു. ഈ വിജയത്തിന്റെ ഓർമ്മയ്ക്കായി എല്ലാ വർഷവും ജൂലൈ 26 കാർഗിൽ വിജയ് ദിവസമായി രാജ്യം രാജ്യാന്തര തലത്തിൽ അഭിമാനത്തോടെ കൊണ്ടാടുന്നു. ഭാരതത്തിന്റെ പരമാധികാരത്തിന്മേൽ കൈവയ്ക്കാൻ വരുന്ന ഏതൊരു ശത്രുവിനും ഇന്ത്യൻ സൈന്യം നൽകുന്ന ശക്തമായ മുന്നറിയിപ്പാണ് ഓപ്പറേഷൻ വിജയ്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: നിങ്ങളുടെ കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകുന്ന 32 വർഷത്തെ പാരമ്പര്യമുള്ള കൊട്ടാരക്കര MGM റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂളിൽ 2026-27 വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. പരിചയസമ്പന്നരായ അധ്യാപകരും റോബോട്ടിക്സ്, ജർമ്മൻ ലാംഗ്വേജ്, സ്വിമ്മിംഗ് തുടങ്ങി നിരവധി പാഠ്യേതര പരിശീലനങ്ങളും, കൂടാതെ ആധുനിക ലാബുകൾ, മികച്ച ഹോസ്റ്റൽ, സുരക്ഷിത വാഹന സൗകര്യം, ഒപ്പം പ്ലസ് വൺ വിദ്യാർത്ഥികൾക്കായ എൻട്രൻസ് കോച്ചിങ്ങോട് കൂടിയ ഇന്റഗ്രേറ്റഡ് ക്ലാസുകളും ഇവിടെ ലഭ്യമാണ്.
3: MGM റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂൾ, കൊട്ടാരക്കര.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദേ ആഘോഷം.
2: Once again, we are back on loudspeaker with me, RJ Srishant. 80s തുടക്കത്തിൽ പഞ്ചാബിലെ ശാന്തമായ അന്തരീക്ഷത്തെ തകിടം മറിച്ചുകൊണ്ട് വിഘടനവാദം ആളിപ്പടരാൻ തുടങ്ങിയത് ഇന്ത്യയുടെ ആഭ്യന്തര സുരക്ഷയ്ക്ക് വലിയൊരു ഭീഷണിയായി മാറി. ജർണൈൽ സിംഗ് ഭിന്ദ്രൻവാലയുടെ നേതൃത്വത്തിലുള്ള സിഖ് തീവ്രവാദികൾ സ്വതന്ത്ര ഖാലിസ്ഥാൻ എന്ന ആശയവുമായി അക്രമാസക്തമായ പോരാട്ടത്തിലേക്ക് നീങ്ങി. നിയമപാലകരെയും സാധാരണക്കാരെയും കൊന്നടുക്കിക്കൊണ്ട് അവർ തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കുകയും സിഖ് മതവിശ്വാസികളുടെ ഏറ്റവും പവിത്രമായ അമൃത്സറിലെ സുവർണക്ഷേത്രത്തിനുള്ളിൽ അഭയം കണ്ടെത്തുകയും ചെയ്തു. സുവർണക്ഷേത്രത്തെ ഒരു കോട്ടയായി മാറ്റിയ അവർ അതിൻ്റെ ഉള്ളിലേക്ക് അത്യാധുനിക ആയുധങ്ങളും വെടിക്കോപ്പുകളും രഹസ്യമായി കടത്തിക്കൂട്ടി. രാജ്യത്തിൻ്റെ പരമാധികാരത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ക്ഷേത്രത്തിനുള്ളിൽ നിന്ന് തീവ്രവാദികൾ സമാധാനമായ ഭരണം നടത്താൻ തുടങ്ങിയതോടെ അന്നത്തെ പ്രധാനമന്ത്രി ശ്രീമതി ഇന്ദിരാഗാന്ധിക്ക് കടുത്ത തീരുമാനമെടുക്കേണ്ടി വന്നു. അങ്ങനെ 1984 ജൂൺ ആദ്യവാരത്തിൽ ഇന്ത്യൻ സൈന്യം സുവർണക്ഷേത്രത്തിൽ ഒളിച്ചിരിക്കുന്ന ഭീകരരെ പുറത്തിറക്കാൻ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ ആരംഭിച്ചു. പവിത്രമായൊരു ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ സൈനിക നടപടി നടത്തുക എന്നത് സൈന്യത്തെ സംബന്ധിച്ച് കടുത്ത മാനസിക സമ്മർദ്ദമുണ്ടാക്കുന്ന ഒന്നായിരുന്നു. ക്ഷേത്രത്തിൻ്റെ നിർമ്മിതികൾക്ക് പരമാവധി കേടുപാടുകൾ വരുത്താതെ തീവ്രവാദികളെ മാത്രം ലക്ഷ്യമിടാനായിരുന്നു സൈന്യത്തിന് ലഭിച്ച പ്രാഥമിക നിർദ്ദേശം. എന്നാൽ അകത്തിരുന്ന ഭീകരർ അത്യാധുനിക മെഷീൻ ഗണ്ണുകളും ലോഞ്ചേഴ്സും ഉപയോഗിച്ച് സൈന്യത്തിന് നേരെ കടുത്ത പ്രതിരോധം തീർത്തു. ജനറൽ KS ബ്രാർ നയിച്ച ഇന്ത്യൻ സൈനികർക്ക് ആദ്യഘട്ടത്തിൽ കടുത്ത നാശനഷ്ടങ്ങൾ ഉണ്ടായി. ഒടുവിൽ പ്രതിരോധം തകർക്കാൻ സൈന്യത്തിന് ക്ഷേത്ര വളപ്പിലേക്ക് വിജയന്ത ടാങ്കറുകൾ ഇറക്കേണ്ടി വന്നു. കനത്ത വെടിവെപ്പിൽ ക്ഷേത്രത്തിന് കനത്ത കേടുപാടുകൾ സംഭവിക്കുകയും ഇരുപക്ഷത്തും വലിയ ജീവഹാനി ഉണ്ടാവുകയും ചെയ്തു. ഒടുവിൽ June 6 ഭിന്ദ്രൻവാലയുടെ മൃതദേഹം സൈന്യം കണ്ടെത്തുകയും ക്ഷേത്രം ഭീകരരിൽ നിന്ന് പൂർണ്ണമായിട്ടും മോചിപ്പിക്കുകയും ചെയ്തു. എങ്കിലും ഈ സൈനിക നടപടി ലോകമെമ്പാടുമുള്ള സിഖ് സമൂഹത്തിൻ്റെ മതവികാരത്തെ ആഴത്തിൽ മുറിവേൽപ്പിക്കുന്ന ഒന്നായി മാറി. ഇതിൻ്റെ നേരിട്ടുള്ള പ്രതിഫലനം എന്നോണം ഏതാനും മാസങ്ങൾക്ക് ശേഷം ഒക്ടോബറിൽ അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി സ്വന്തം സിഖ് അംഗരക്ഷകരാൽ ക്രൂരമായി വധിക്കപ്പെട്ടു. വിഘടനവാദത്തിൻ്റെ വിഷവിത്തുകൾ രാജ്യത്തെ എത്രത്തോളം ദോഷകരമായി ബാധിക്കുമെന്നതിൻ്റെ ഏറ്റവും വലിയ പാഠമായിരുന്നു ഈ ഓപ്പറേഷൻ. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇത്രയധികം രാഷ്ട്രീയവും സാമൂഹികവുമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയ മറ്റൊരു സൈനിക ദൗത്യം വേറെയില്ലെന്ന് നിസ്സംശയം പറയാം.

Once again, we are back on loudspeaker with me, RJ Srishant, on Ashraya FM 90 Nadinopum, Natarkopum. Andhra Pradesh in Dim, Tamil Nadu in Dim, Adati Pangadana, Shanta Mayur Gramu, Putu. And then Nadati Padimun, October Anjade, Agramam, Raji Mutanokundu Valley, Yutaklamai, Petta the Marmaru. Tamil Nadu, Rashtriya Nedavu, VH Ramesh Ulpadeulla, Pramukari Vadija Kesile, Pratikalaya, Aluma Beginner, Ivade, Olivia the Rekasivaram, Police and Lemishu. Tamil Nadu Polisum, Andhra Pradesh Polisum, Samiktumai, Puturle, or Vida Valanyode, Yativa Regasa Dautatine, Turakam Kurishu. Vidul Ulchikina, Bigraya, Banda Ismailum, Bilal Malikum, Kiradangan Tayaragade, Polis and Nere, Kadita Vidurtu. A prediction of Maya E. Akramatil, Chennaile, Inspector Lakshmanade, Gurudarmai Parikata, Polis in a Kurdil, Jakarukaraki. Bigra, Tangle Kaivashamala Bombogum, Matayatu Bivichu, Polis in a Pradurukan, Parma the Shamichu. ഇതോടെ സ്ഥിതിഗതികൾ നിയന്ത്രിക്കാൻ ആന്ധ്രാ പോലീസിന്റെ പ്രശസ്തമായ ഒക്ടോപസ് എന്ന കമാൻഡ് വിഭാഗത്തെ അടിയന്തരമായി സ്ഥലത്തേക്ക് വിളിച്ചുവരുത്തി. സാധാരണക്കാരായ ജനങ്ങൾ താമസിക്കുന്ന ഒരു ജനവാസ മേഖലയിലായതിനാൽ ഭീകരരെ ജീവനോടെ പിടിക്കുക എന്നത് കമാൻഡുകൾക്ക് വലിയ വെല്ലുവിളിയായിരുന്നു. ഒക്ടോപസ് കമാൻഡുകൾ വീടിന്റെ മേൽക്കൂര തകർത്ത് അകത്തേക്ക് കണ്ണീർ വാതക ഷെല്ലുകൾ എറിഞ്ഞ് ഭീകരരെ ശ്വാസം മുട്ടിച്ചു. മുഖപഠനങ്ങൾക്കിടയിലൂടെ പുറത്തേക്ക് വരാൻ നിർബന്ധിതരായ ഭീകരരെ കമാൻഡുകൾ അതിസാഹസികമായി ജീവനോടെ കീഴ്പ്പെടുത്തി. മണിക്കൂറുകൾ നീണ്ട ഈ ഓപ്പറേഷനിലൂടെ ദക്ഷിണേന്ത്യയിൽ വലിയ സ്ഫോടനങ്ങൾ നടത്താൻ പദ്ധതിയിട്ടിരുന്ന ഭീകരവാദ ശൃംഖലയാണ് പോലീസ് തകർത്തത്. ശേഷം നടത്തിയ പരിശോധനയിൽ ഇവരുടെ ഒളിത്താവളങ്ങളിൽ നിന്ന് വലിയ തോതിൽ പൈപ്പ് ബോംബുകളും വെടിമരുന്നുകളും പോലീസ് കണ്ടെത്തി. തമിഴ്നാട്ടിലും കർണാടകയിലും നടന്ന 6 ഭീകരാക്രമണ കേസുകളുടെ ചുരുളഴിക്കാനും ഈ ദൗത്യം സഹായിച്ചു. ഇരു സംസ്ഥാനങ്ങളിലെയും പോലീസ് സേനകൾ തമ്മിലുള്ള മികച്ച ഏകോപനത്തിന്റെ ഉത്തമ ഉദാഹരണമായിട്ട് ഓപ്പറേഷൻ പുത്തൂർ ചരിത്രത്തിൽ ഇടംപിടിച്ചു. ഭീകരത നഗരങ്ങളിലേക്ക് പടരുമ്പോൾ നമ്മുടെ ആഭ്യന്തര സുരക്ഷാ ഏജൻസികൾ എത്രത്തോളം കൃത്യതയോടെയാണ് പ്രവർത്തിക്കുന്നതെന്ന് ഈ ദൗത്യം തെളിയിച്ചു. ശാന്തമായ ആ ഗ്രാമത്തെ ചോരക്കളമാക്കാതെ ഭീകരരെ വലയിലാക്കിയ സുരക്ഷാ സേനയുടെ ധീരത എന്നും പ്രശംസിക്കപ്പെടുന്നു.

0: तिरंगा हम ही लहराएंगे।
1: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
2: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
3: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദേ ആഘോഷം.
2: Once again, we are back on Loudspeaker with me, RJ Srishant, on Ashraya FM 90 Nadinuppum, Nattarkuppum. കാശ്മീർ താഴ്വരയിലെ ഭീകരവാദ വിരുദ്ധ പോരാട്ടങ്ങളിൽ ഏറ്റവും തന്ത്രപ്രധാനമായ ഒന്നായിരുന്നു 2025 മെയ് മാസത്തിൽ നടന്ന ഓപ്പറേഷൻ കെല്ലർ. തെക്കൻ കാശ്മീരിലെ ഷോപ്പിയാൻ ജില്ലയിലുള്ള കെല്ലർ എന്ന വനമേഖലയിൽ ഭീകരർ ഒളിച്ചിരിക്കുന്നുണ്ടെന്ന കൃത്യമായ രഹസ്യ വിവരം കരസേനയ്ക്ക് ലഭിച്ചു. ആ പ്രദേശത്ത് സമാധാനം തകർക്കുവാനും നിരപരാധികളെ കൊന്നൊടുക്കുവാനും പദ്ധതിയിട്ട് ലക്ഷർ ഇ തൊയ്ബയുടെ പോക്സി ഗ്രൂപ്പായ GRF ഭീകരരായിരുന്നു അവർ. വിവരം ലഭിച്ചയുടൻ തന്നെ ഇന്ത്യൻ ആർമിയുടെ റൈഫിൾസ് യൂണിറ്റും പ്രാദേശിക പോലീസും ചേർന്ന് സംയുക്ത തെരച്ചിൽ ആരംഭിച്ചു. നിബിഡമായ വനങ്ങളും കുത്തനെയുള്ള മലനിരകളും നിറഞ്ഞ കെല്ലർ പ്രദേശം ഭീകരർക്ക് ഒളിച്ചിരിക്കാൻ തികച്ചും അനുയോജ്യമായ ഒരിടമായിരുന്നു. സുരക്ഷാ ഉദ്യോഗസ്ഥർ പ്രദേശം വളയുന്നത് കണ്ട ഭീകരർ അവർക്ക് നേരെ ആധുനിക ആയുധങ്ങൾ ഉപയോഗിച്ച് അതിശക്തമായ വെടിവെപ്പ് ആരംഭിച്ചു. ഇതോടെ സാധാരണ തെരച്ചിൽ ദൗത്യം ഒരു കടുത്ത ജീവൻ മരണ പോരാട്ടമായി മാറാൻ അധിക സമയം വേണ്ടി വന്നില്ല. സൈന്യം പ്രദേശം പൂർണ്ണമായി സീൽ ചെയ്യുകയും ഭീകരർക്ക് രക്ഷപ്പെടാനുള്ള എല്ലാ വഴികളും വിജയകരമായി അടക്കുകയും ചെയ്തു. മണിക്കൂറുകൾ നീണ്ട കനത്ത വെടിവെപ്പിനൊടുവിൽ 3 ഭീകരരെ വനത്തിനുള്ളിൽ വെച്ച് വധിച്ചു. കൊല്ലപ്പെട്ടവരിൽ ദക്ഷിണ കാശ്മീരിലെ പ്രധാന ഭീകര നേതാവും നിരവധി കൊലപാതകങ്ങളിൽ പ്രതിയുമായ ഷാഹിദ് കുട്ടിയും ഉൾപ്പെട്ടിരുന്നു. സാധാരണക്കാരായ ജനങ്ങളെയും ജനപ്രതിനിധികളെയും വധിച്ച കേസിൽ നാളുകളായി പോലീസ് തിരയുന്ന ഒരു ഐ കാറ്റഗറി ഭീകരനായിരുന്നു ഇയാൾ. ഷാഹിദിന്റെ മരണം കാശ്മീരിലെ ഭീകരവാദ ശൃംഖലയുടെ നട്ടലൊടിക്കുന്നതിന് തുല്യമായ വലിയൊരു വിജയമായിരുന്നു. ഓപ്പറേഷൻ കെല്ലറിലൂടെ ആ പ്രദേശത്ത് വലിയൊരു അക്രമ പരമ്പരയ്ക്കുള്ള സാധ്യതയാണ് ഇന്ത്യൻ സൈന്യം മുൻകൂട്ടി കണ്ട് ഇല്ലാതാക്കിയത്. സൈനികരുടെ ഭാഗത്ത് യാതൊരുവിധ ജീവഹാനിയും ഇല്ലാതെയാണ് ഈ ദൗത്യം പൂർണ്ണ വിജയം കണ്ടതെന്നത് ശ്രദ്ധേയമാണ്. കാശ്മീരിൽ ശാശ്വത സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള ഭാരതത്തിന്റെ ദൃഢനിശ്ചയം ഒരിക്കൽ കൂടി ഈ ദൗത്യത്തിലൂടെ പ്രകടമായി. അതിർത്തിയിലെ കാവൽക്കാർ എത്രത്തോളം ഉയർന്നു പ്രവർത്തിക്കുന്നു എന്നതിന്റെ ഉദാഹരണമാണിത്. താഴ്വരയിലെ സാധാരണ ജനങ്ങൾക്ക് സുരക്ഷ ഉറപ്പാക്കാൻ ഇന്ത്യൻ സൈന്യം എന്നും സന്നദ്ധമാണ് എന്നതിന്റെ തെളിവാണ് ഓപ്പറേഷൻ കെല്ലർ.

0: നമ്മുടെ ദിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ദിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷവാർത്ത, ദിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ദിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: നിങ്ങളുടെ കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകുന്ന 32 വർഷത്തെ പാരമ്പര്യമുള്ള കൊട്ടാരക്കര MGM റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂളിൽ 2026-27 വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. പരിചയസമ്പന്നരായ അധ്യാപകരും റോബോട്ടിക്സ്, ജർമ്മൻ ലാംഗ്വേജ്, സ്വിമ്മിംഗ് തുടങ്ങി നിരവധി പാഠ്യേതര പരിശീലനങ്ങളും, കൂടാതെ ആധുനിക ലാബുകൾ, മികച്ച ഹോസ്റ്റൽ, സുരക്ഷിത വാഹന സൗകര്യം, ഒപ്പം പ്ലസ് വൺ വിദ്യാർത്ഥികൾക്കായ എൻട്രൻസ് കോച്ചിങ്ങോട് കൂടിയ ഇന്റഗ്രേറ്റഡ് ക്ലാസുകളും ഇവിടെ ലഭ്യമാണ്.
3: MGM റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂൾ, കൊട്ടാരക്കര.

Once again, we are back on loudspeaker with me, RJ Srishant, on Ashraya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഭാരതത്തിന്റെ ചരിത്രത്തിൽ ശത്രുരാജ്യത്തിന്റെ ഉള്ളിൽ കയറി പ്രഹരിച്ച ഏറ്റവും ധീരമായ വ്യോമദൗത്യങ്ങളിലൊന്നാണ് ബാലാക്കോട്ട് എയർ സ്ട്രൈക്ക്. 2019 ഫെബ്രുവരി 14 പുൽവാമയിലുണ്ടായ ക്രൂരമായ ഭീകരാക്രമണത്തിൽ 40 CRPF ജവാന്മാർ വീരമൃത്യു വരിച്ചപ്പോൾ രാജ്യം മുഴുവൻ കണ്ണീരിലും കടുത്ത അമർഷത്തിലുമായിരുന്നു. ഈ ചെയ്തിക്ക് ശക്തമായ പ്രതികാരം ചെയ്യുമെന്നും ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവർ വലിയ വില നൽകേണ്ടി വരുമെന്നും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചു. പാകിസ്ഥാന്റെ മണ്ണിലിരുന്ന് ജെയ്ഷെ മുഹമ്മദ് എന്ന ഭീകര സംഘടന ഇന്ത്യക്കെതിരെ വീണ്ടും വലിയ ആക്രമണങ്ങൾക്ക് തയ്യാറെടുക്കുന്നുണ്ടെന്ന് രഹസ്യാന്വേഷണ ഏജൻസികൾ കണ്ടെത്തി. ഇതോടെ പാകിസ്ഥാന്റെ അതിർത്തിക്കുള്ളിൽ കടന്ന് അവരുടെ ഭീകര ക്യാമ്പുകൾ നേരിട്ട് തകർക്കാൻ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് നിർദ്ദേശം ലഭിച്ചു. അങ്ങനെ 2019 ഫെബ്രുവരി 26 പുലർച്ചെ ഓപ്പറേഷൻ ബെന്തർ എന്ന രഹസ്യനാമത്തിൽ ഇന്ത്യൻ വ്യോമസേനയുടെ 12 മിറാഷ് യുദ്ധവിമാനങ്ങൾ ആകാശത്തേക്ക് കുതിച്ചുയർന്നു. പാകിസ്ഥാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെ കണ്ണു വെട്ടിച്ച് വിമാനങ്ങൾ നിയന്ത്രണരേഖ കടന്ന് ഖൈബർ പക്തോൺകോയിലെ ബാലക്കോട്ടിലേക്ക് അതിവേഗം കുതിച്ചു. ബാലാക്കോട്ടിലെ കുന്നിൻ മുകളിലുള്ള ജെയ്ഷ മുഹമ്മദിന്റെ ഏറ്റവും വലിയ പരിശീലന കേന്ദ്രത്തിന് നേരെ മിറാഷ് വിമാനങ്ങൾ കൃത്യതയാർന്ന സ്പൈസ് ബോംബുകൾ വർഷിച്ചു. നിമിഷങ്ങൾക്കകം ആ ഭീകരവാദ താവളം തകർന്ന് തരിപ്പണമാവുകയും 300+ ഭീകരരും അവരുടെ ട്രെയിനർമാരും അവിടെ വെച്ച് തന്നെ കൊല്ലപ്പെടുകയും ചെയ്തു. ഉറക്കത്തിൽ നിന്ന് ഞെട്ടിയുണർന്ന പാക് സൈന്യത്തിന് ഇന്ത്യയുടെ ഈ മിന്നലാക്രമണത്തെ തടയാൻ ഒട്ടും കഴിഞ്ഞിരുന്നില്ല. ദൗത്യം വിജയകരമായി പൂർത്തിയാക്കിയ ശേഷം എല്ലാ ഇന്ത്യൻ യുദ്ധവിമാനങ്ങളും യാതൊരു കേടുപാടുകളും കൂടാതെ സുരക്ഷിതമായിട്ട് സ്വന്തം താവളങ്ങളിൽ തിരിച്ചെത്തി. പാകിസ്ഥാന്റെ ആണവ ഭീഷണികളെ പാടെ അവഗണിച്ചുകൊണ്ട് ഇന്ത്യ നടത്തിയ ഈ ആക്രമണം അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചയായി മാറി. ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്ന രാജ്യം എത്ര ശക്തമാണെങ്കിലും അവരുടെ മണ്ണിൽ കയറി അടിക്കാനുള്ള കരുത്ത് ഭാരതത്തിലുണ്ടെന്ന് ലോകത്തിന് ബോധ്യമായി. ഈ ദൗത്യം ഇന്ത്യൻ വ്യോമസേനയുടെ പൈലറ്റുമാരുടെ സമാനതകളില്ലാത്ത പ്രൊഫഷണലിസവും ധീരതയും വിളിച്ചോതുന്ന ഒന്നായിരുന്നു. പുൽവാമയിലെ രക്തസാക്ഷികളായ ധീരജവാന്മാർക്ക് ഭാരതം നൽകിയ ഏറ്റവും ഉചിതമായ ആദരാഞ്ജലി കൂടിയായിരുന്നു ഓപ്പറേഷൻ ബെന്തർ.

0: ही हमेशा रहेगा।
1: आश्रय FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം।

0: അരവിന്ദേ ആഘോഷം.
1: Once again, we are back on loudspeaker with me, RJ Srishant, on Ashraya FM 90.9-ഇനൊപ്പം നാട്ടാർക്കൊപ്പം. ഭാരതത്തിന്റെ ചരിത്രത്തിൽ അടുത്തിടെ നടന്ന ഏറ്റവും വലിയ ത്രിതല സൈനിക ദൗത്യങ്ങളിൽ ഒന്നാണ് ഓപ്പറേഷൻ സിന്ധു. 2025 April കാശ്മീരിലെ പഹൽഗാമിൽ നിരപരാധികളായ ടൂറിസ്റ്റുകൾക്ക് നേരെ തീവ്രവാദികൾ നടത്തിയ ക്രൂരമായ ആക്രമണമാണ് ഈ വലിയ ദൗത്യത്തിന് കാരണമായത്. 26 സാധാരണക്കാരായ മനുഷ്യരുടെ ജീവൻ കവർന്ന ആക്രമണത്തിന് പിന്നിൽ അതിർത്തിക്കപ്പുറമുള്ള പാക് പിന്തുണയുള്ള ഭീകരരായിരുന്നു. ഇതിന് തക്കതായ മറുപടി നൽകാൻ ഇന്ത്യൻ കരസേനയും വ്യോമസേനയും നാവികസേനയും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഓപ്പറേഷൻ സിന്ധൂർ പ്രഖ്യാപിച്ചു. 2025 May 7 ആരംഭിച്ച ഈ ദൗത്യം പാകിസ്ഥാന്റെ മണ്ണിലുള്ള ഭീകരവാദ അടിസ്ഥാന സൗകര്യങ്ങളെ പൂർണ്ണമായി ഇല്ലാതാക്കാൻ ലക്ഷ്യമിട്ടുള്ളതായിരുന്നു. ഇന്ത്യൻ വ്യോമസേന അതിർത്തി കടന്ന് പാകിസ്ഥാനിലെ നൂൽഖാൻ, റഹീമിയാർ ഖാൻ തുടങ്ങിയ വ്യോമതാവളങ്ങൾക്ക് നേരെ കൃത്യതയാർന്ന ആക്രമണങ്ങൾ നടത്തി. അതേസമയം ഇന്ത്യൻ നാവികസേന അറബിക്കടലിൽ MiG-29 വിമാനങ്ങളുമായി കരിയർ ബാറ്റിൽ ഗ്രൂപ്പ് വിന്യസിച്ച് പാകിസ്ഥാന് മേൽ ശക്തമായ നാവിക ഉപരോധം ഏർപ്പെടുത്തി. കരയിൽ BSF ജവാന്മാർ അതിർത്തി വഴിയുള്ള എല്ലാത്തരം നുഴഞ്ഞുകയറ്റ ശ്രമങ്ങളെയും വെടിവെച്ച് വീഴ്ത്തിക്കൊണ്ട് അതിർത്തി സുരക്ഷിതമാക്കി. ഈ ദൗത്യത്തിലൂടെ അതിർത്തിക്കപ്പുറമുള്ള 9 പ്രധാന ഭീകര ക്യാമ്പുകൾ ഇന്ത്യ പൂർണ്ണമായും തകർത്തെറിയിക്കുകയുണ്ടായി. 100+ ക്രൂരരായ ഭീകരരെ വധിച്ചുകൊണ്ട് ഇന്ത്യ തങ്ങളുടെ സൈനിക കരുത്ത് ശത്രുക്കൾക്ക് മുന്നിൽ കൃത്യമായി തെളിയിച്ചു. സൈനിക നടപടികൾക്ക് പുറമെ രക്തവും വെള്ളവും ഒരുമിച്ച് ഒഴുക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ത്യ സിന്ധു നദീജല കരാർ താൽക്കാലികമായി റദ്ദാക്കി. കൂടാതെ അട്ടാരി വാഗാ അതിർത്തി അടയ്ക്കുകയും പാകിസ്ഥാനുമായുള്ള എല്ലാത്തരം ഉഭയകക്ഷി വ്യാപാരങ്ങളും ഇന്ത്യ പൂർണ്ണമായി നിർത്തിവെക്കുകയും ചെയ്തു. ഈ സാമ്പത്തിക തന്ത്രപ്രധാന നടപടികൾ പാകിസ്ഥാനെ അന്താരാഷ്ട്ര തലത്തിൽ പൂർണ്ണമായും ഒറ്റപ്പെടുത്താൻ സഹായിച്ചു. ഭീകരതയോട് ഇന്ത്യക്ക് യാതൊരുവിധ വിട്ടുവീഴ്ചയും ഇല്ലെന്ന നയം ഈ ദൗത്യത്തിലൂടെ ലോകരാജ്യങ്ങൾക്കിടയിൽ ഒരിക്കൽ കൂടി വ്യക്തമാക്കപ്പെട്ടു. ഭാരതത്തിനേൽക്കുന്ന മുറിവുകൾക്ക് ശത്രു വലിയ വില നൽകേണ്ടി വരുമെന്ന ഇന്ത്യൻ ഭരണകൂടത്തിന്റെ ദൃഢനിശ്ചയത്തിന്റെ പ്രതീകമാണ് ഈ ദൗത്യം. ഇന്ത്യയുടെ സുരക്ഷാ ചരിത്രത്തിലെ ഏറ്റവും തന്ത്രപ്രധാനവും വിജയകരവുമായ അധ്യായങ്ങളിലൊന്നായി ഓപ്പറേഷൻ സിന്ധൂർ എന്നും

0: ലൗഡ് സ്പീക്കർ.
1: അറിവിന്റെ ആഘോഷം.
2: Yes, once again we are back on loudspeaker with me, RJ ശ്രീശാന്ത്. അസമിന്റെ മണ്ണിൽ ഒരു കാലത്ത് ഭയത്തിന്റെ നിഴൽ വീഴ്ത്തിയ പേരായിരുന്നു ഉൾഫ. സ്വതന്ത്ര അസം എന്ന മുദ്രാവാക്യമായി ഉയർന്ന ഈ സംഘടന പിന്നീട് അക്രമത്തിന്റെ വഴിയിലേക്ക് നീങ്ങി. കൊലപാതകങ്ങളും തട്ടിക്കൊണ്ടുപോകലുകളും സ്ഫോടനങ്ങളും സാധാരണ ജനങ്ങളുടെ ജീവിതം ദുരിതത്തിലായിരുന്നു. സംസ്ഥാനത്തിന്റെ സമാധാനവും വികസനവും തകർന്നടിയാൻ തുടങ്ങി. ഈ സാഹചര്യത്തിലാണ് ഇന്ത്യൻ സർക്കാർ ശക്തമായ ഭീകരവിരുദ്ധ നടപടിയിലേക്ക് കടന്നത്. 1991 സെപ്റ്റംബർ 15 ഇന്ത്യൻ സൈന്യം ഓപ്പറേഷൻ റൈനോ ആരംഭിച്ചു. ഉൾഫ ഭീകരരുടെ ശക്തി കേന്ദ്രങ്ങൾ തകർക്കുക എന്നതായിരുന്നു ദൗത്യത്തിന്റെ പ്രധാന ലക്ഷ്യം. അസമിലെ കാടുകളും ഗ്രാമപ്രദേശങ്ങളും കേന്ദ്രീകരിച്ചായിരുന്നു സൈനിക നീക്കങ്ങൾ. ഇന്ത്യൻ സൈന്യത്തിനൊപ്പം അസം പോലീസും അർദ്ധസൈനിക വിഭാഗങ്ങളും ദൗത്യത്തിൽ പങ്കെടുത്തു. ആദ്യഘട്ടത്തിൽ തന്നെ നിരവധി ഉൾഫ ക്യാമ്പുകൾ സുരക്ഷാസേന കണ്ടെത്തി തകർത്തു. രഹസ്യ ആയുധ ശേഖരങ്ങളും സ്ഫോടക വസ്തുക്കളും പിടിച്ചെടുത്തു. ഉൾഫയുടെ നിരവധി ഉന്നത നേതാക്കളെ അറസ്റ്റ് ചെയ്യാനും സുരക്ഷാസേനയ്ക്ക് സാധിച്ചു. ഈ ഓപ്പറേഷൻ ഉൾഫയുടെ പ്രവർത്തനങ്ങളെ വലിയ തോതിൽ ദുർബലമാക്കി. അസമിലെ ജനങ്ങൾക്ക് വർഷങ്ങൾക്ക് ശേഷം സുരക്ഷയുടെ പ്രതീക്ഷ ലഭിച്ചു. കാടുകൾക്കുള്ളിൽ ഒളിച്ചിരുന്ന ഭീകരരെ കണ്ടെത്തുക സൈന്യത്തിന് ഏറ്റവും വലിയ വെല്ലുവിളിയായിരുന്നു. മഴയും ദുഷ്കരമായ പ്രകൃതിയും ദൗത്യത്തെ കൂടുതൽ പ്രയാസകരമാക്കി. എന്നിട്ടും ഇന്ത്യൻ സൈന്യം ശക്തമായ മനോവീര്യത്തോടെ മുന്നേറിക്കൊണ്ടിരുന്നു. ഓപ്പറേഷൻ റൈനോ വെറും സൈനിക നടപടി മാത്രമായിരുന്നു. അസമിൽ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള ഏറ്റവും വലിയ ശ്രമം കൂടിയായിരുന്നു അത്. ഈ ഓപ്പറേഷൻ ശേഷം ഉൾഫയുടെ സ്വാധീനം ക്രമേണ കുറഞ്ഞു. സാധാരണ ജനങ്ങളിലേക്കുള്ള ഭീകരരുടെ പിടി ദുർബലമായി. സംസ്ഥാനത്ത് ഭരണ സംവിധാനങ്ങൾ വീണ്ടും ശക്തി പ്രാപിച്ചു. പിന്നീട് നടന്ന നിരവധി സമാധാന ചർച്ചകൾക്കും ഈ ഓപ്പറേഷൻ വഴിയൊരുക്കിയെന്നത് വാസ്തവമാണ്. അങ്ങനെ രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷയിൽ ഓപ്പറേഷൻ റൈഡോ വലിയ വഴിത്തിരിവേമാണ്. അസമിലെ ജനങ്ങളുടെ ഭയത്തെ ആത്മവിശ്വാസമാക്കി മാറ്റിയ ഇന്ത്യൻ സായുധ സേനയുടെ ഏറ്റവും വലിയ മിഷനായിരുന്നു ഓപ്പറേഷൻ റൈഡോ. ഭീകരതയ്ക്കെതിരായ ഭാരതത്തിന്റെ ദൃഢനിശ്ചയത്തിന്റെ ശക്തമായ പ്രതീകമായി ഇന്നും ഈ ഓപ്പറേഷൻ ഓർമ്മിക്കപ്പെടുന്നു. ഭയത്തിന്റെ വിത്തുകൾ പാകി സമാധാനം തകർക്കാൻ ശ്രമിക്കുന്ന ഭീകരതയുടെ ഇരുണ്ട ശക്തികൾക്ക് മുന്നിൽ പതറാതെ നിന്ന ചരിത്രമാണ് ഭാരതത്തിൻ്റെത്. കാർഗിലിലെ മഞ്ഞുമലകളിലും കാശ്മീരിലെ താഴ്വരകളിലും നമ്മുടെ സൈനികർ രചിച്ചത് വീരമൃത്യുവിൻ്റെയും അതിജീവനത്തിൻ്റെയും വീരഗാഥകളാണ്. നമ്മുടെ ഓരോ സമാധാനപൂർണമായ രാത്രിക്കും വിലയാൻ നൽകിയിട്ടുള്ളത് അതിർത്തിയിൽ കാവൽ നിൽക്കുന്ന ജവാന്മാരുടെ ഉറക്കവും അവരുടെ കുടുംബങ്ങളുടെ കണ്ണീരുമാണ്. ഭീകരതയും ആക്രമണവും നാശത്തിലേക്കുള്ള വഴികൾ മാത്രമാണ്. അവ ഒരിക്കലും ഒരു സമൂഹത്തിന് വിജയം നൽകില്ല. ഭാഷയുടെയും മതത്തിൻ്റെയും വേലികൾക്കപ്പുറം നാം ഭാരതീയർ എന്ന ചിന്തയാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രതിരോധം. ഇന്ന് പുതിയ തലമുറയിലേക്ക് പകരേണ്ടത് വിദ്വേഷത്തിൻ്റെ ഇരുട്ടല്ല, മറിച്ച് സമാധാനത്തിൻ്റെയും രാജ്യസ്നേഹത്തിൻ്റെയും പ്രകാശമാണ്. ഭീകരതയുടെ നിഴലുകളില്ലാത്ത മനുഷ്യസ്നേഹത്തിൽ അധിഷ്ഠിതമായ ഒരു പുതിയ ഇന്ത്യയെ വാർത്തെടുക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കൈകോർക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ലൗഡ് സ്പീക്കറിൻ്റെ സമയം ഇവിടെ അവസാനിക്കുന്നു. ഇതുപോലെ മറ്റൊരു വിഷയവുമായിട്ട് അടുത്ത ലൗഡ് സ്പീക്കറിൽ ഞാൻ വീണ്ടും എത്തും. Till then, it's me, RJ ശ്രീശാന്ത്, signing off.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര. ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Super games,
0: super fun
1: and exciting prizes.
0: നിങ്ങളുടെ ഈവനിംഗ് ടീ ടൈം കളറാക്കാം ആശ്രയ പ്രീമിയർ ലീഗിലൂടെ.
1: തിങ്കൾ മുതൽ വെള്ളി വരെ വൈകിട്ട് 4 മണി മുതൽ 6 മണി വരെ ഓണിയോ ആശ്രയ FM 90. സൂപ്പർ ഫൺ ഹബ് ഫോർ യുവർ സൂപ്പർ കൂൾ ഈവനിംഗ്.
2: ആശ്രയ പ്രീമിയർ ലീഗ്,
0: സ്റ്റേ ട്യൂൺ.

குட் குட் ஈவினிங் அண்ட் வெல்கம் டு ஆஸ்பிரேயா பிரீமியர் லீக் ஆன் ஆஸ்பிரேயா எஃப்எம் 19 நாடினொப்பம் நாட்டார்க்கொப்பம் APL-உமாய்ட்டு ஆஸ்பிரேயா பிரீமியர் ലീഗുമായിട്ട് ഇതായി ഒരു മനോഹരമായ വൈകുന്നേരത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത് വേറെ ആരുമല്ല ആർ ജെ അനൂഷയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇനി 4 മണി മുതൽ 6 മണി വരെ ആ ഒരു ബോറടിയൊക്കെ മാറ്റിവെച്ച് ഗെയിം കളിക്കാനും കളിപ്പിക്കാനും ആയിട്ടാണ് ഞാൻ എത്തിച്ചേർന്നിരിക്കുന്നത്. എന്നതേയും പോലെ തന്നെ ഇന്നും ഒരു അടിപൊളി സ്പെഷ്യൽ ഗെയിമൊക്കെ ആയിട്ടാണ് ഞാൻ എത്തിച്ചേർന്നിരിക്കുന്നത് കേട്ടോ. ആ ഒരു സ്പെഷ്യാലിറ്റി എന്താണ് എന്ന് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പൊട്ടിക്കാം. ഗെയിം എന്താണെന്നും അതിനുശേഷം പറയുന്നതായിരിക്കും. അപ്പോൾ ഗെയിമിൽ മസ്റ്റായിട്ടും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്നുള്ളൊരു കാര്യം എടുത്തെടുത്ത് പറയുകയാണ്. കാരണം കൊട്ടാരക്കര ചിലങ്ക റിയൽ എസ്റ്റേറ്റ് സ്പോൺസർ ചെയ്യുന്ന ഒരു അടിപൊളി ഗിഫ്റ്റ് നിങ്ങൾ ഇവിടെ കാത്തുകാത്തിരിപ്പുണ്ട് എന്നുള്ളൊരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാ ഫ്രൈഡേസിലുമാണ് നമ്മൾ ലക്കി ഡ്രോയിലൂടെ ആ ഒരു ഭാഗ്യവാനെ അല്ലെങ്കിൽ ഭാഗ്യവതിയെ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വീക്ക് കംപ്ലീറ്റ് ആയിട്ടും ഗെയിമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, കറക്റ്റ് ആയിട്ടുള്ള ആൻസർ അയക്കാനായിട്ട് കൂടി ശ്രദ്ധിക്കുക. അപ്പോൾ ഭാഗ്യം കൂടി തുണയ്ക്കുകയാണ് എങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു ഗിഫ്റ്റ് വീട്ടിൽ കൊണ്ടുപോയി വെക്കാം. എന്തായാലും ഐശ്വര്യമായിട്ട് നമ്മളിത് ആശ്രയ പ്രീമിയർ ലീഗ് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. മനോഹരമായൊരു വൈകുന്നേരം, അത്യാവശ്യം വെയിലും ചൂടുമൊക്കെ ഉള്ളൊരു വൈകുന്നേരമാണ്. എന്തായാലും കുറച്ച് ദിവസങ്ങൾ മഴ തന്നെയായിരുന്നു, ഇപ്പോൾ വെയിലൊക്കെ വന്നതുകൊണ്ട് തന്നെ ഒരു ചെറിയ സന്തോഷവും പോസിറ്റീവ് എനർജിയൊക്കെ തോന്നുന്നുണ്ട്. ഇനി ഈ വെയിൽ കടുക്കാതിരുന്നാൽ മതിയല്ലേ. എന്തായാലും 2 അടിപൊളിയായിട്ടുള്ള പാട്ടുകൾ വരുന്നുണ്ട്. ആ പാട്ട് കേട്ടുകൊണ്ട് തന്നെ നമ്മളിത് ആശ്രയ പ്രീമിയർ ലീഗ് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. കീപ് ഓൺ ലിസണിങ് ടു ആശ്രയ ഫ്രം 19 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ് കൊട്ടാരക്കര. കോൺടാക്ട് 999-5873-115.
2: നമ്മുടെ ദിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ദിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷവാർത്ത, ദിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ദിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
1: പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വാളകം.

2021 തീയതിയാണ്. മലയാളക്കരയ്ക്ക് ആകെ ഇന്ന് ഒരൊറ്റ ആഘോഷം മാത്രമേ ഉള്ളൂ അല്ലേ. തിയേറ്ററുകളിൽ ജോർജ് കുട്ടി കയ്യടി ഇങ്ങനെ നേടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ആശ്രയ എഫ് എം 90 ആ ഒരു ലാൽ തരംഗം തന്നെയാണ് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത്. രാവിലെ മുതൽ ആടിയും പാടിയും പ്രണയിച്ചും കൊതിപ്പിച്ചും മീശ വിരിച്ചും കൺകോണുകളിൽ വിസ്മയം ഒളിപ്പിച്ചും കഴിഞ്ഞ 4 പതിറ്റാണ്ടുകളിലേറെയായിട്ട് നമ്മെ മോഹിപ്പിക്കുന്ന മലയാളത്തിൻ്റെ സ്വന്തം വിസ്മയം, ദ കംപ്ലീറ്റ് ആക്ടർ, നമ്മുടെ ലാൽ സാറിൻ്റെ ജന്മദിനമാണ് ഇന്നത്തെ ദിവസം.

ലാലേട്ടന്റെ ആ ചിരിയും അതുപോലെ തന്നെ തോളി ചരിച്ചുള്ള ആ ഒരു നടത്തവും ഒക്കെ നെഞ്ചിലേറ്റാത്ത ഒരു മലയാളി പോലും ഉണ്ടാവില്ല എന്നുള്ളതാണ് സത്യസന്ധമായിട്ടുള്ളൊരു കാര്യം. അപ്പൊ എന്തായാലും ഇന്ന് ആശ്രയ പ്രീമിയർ ലീഗിലൂടെ നമ്മൾ ലാലേട്ടന്റെ സിനിമയിലെ BGM വെച്ചിട്ടുള്ള ഒരു അടിപൊളി ഗെയിമാണ് കളിക്കാനായിട്ട് പോകുന്നത്. അദ്ദേഹത്തിന്റെ സിനിമകളിലെ ചില BGM ഒക്കെ കേൾക്കുമ്പോൾ ശരിക്കും ആ ഒരു ക്യാരക്ടർ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുമല്ലേ. അതാണ് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ആ ഒരു ആക്ടിങ് സ്കിൽ എത്രത്തോളം നമ്മുടെ ഉള്ളിൽ എഫക്റ്റ് ഉണ്ടാക്കി എന്നുള്ളതിൻ്റെ ഒരു തെളിവ് തന്നെയാണത്. അപ്പോൾ എന്തായാലും അദ്ദേഹം അഭിനയിച്ച സിനിമകളിലെ നല്ല നല്ല BGM അത്യാവശ്യം മാസായിട്ടുള്ള BGM ഒക്കെ ആയിരിക്കും ഞാൻ ഇന്ന് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ ഓരോ BGM ആയിട്ട് പ്ലേ ചെയ്യും. ആ BGM കേട്ടിട്ട് ഏത് സിനിമയിലേതാണ് ഈ ഒരു BGM എന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് പറയണം. അതാണ് നമ്മുടെ ഇന്നത്തെ ആശ്രയ പ്രീമിയർ ലീഗിലെ അടിപൊളി ഗെയിം എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ആദ്യത്തെ BGM കടക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ തന്നെ മോഹൻലാൽ സാറിൻ്റെ തന്നെ ഐക്കോണിക് ആയിട്ടുള്ള ഒരു BGM ആണ് ദാ പിടിച്ചോ.

0: യെസ്, ഈ ഒരു ബീജം കേട്ടപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ ആ ഒരു ലുക്കൊക്കെ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തി കാണുമല്ലേ. സിനിമ ഏതാണെന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിലും മടിച്ചു നിൽക്കേണ്ട, ലൈവിലേക്ക് വിളിച്ചോ മെസ്സേജ് അയച്ചോ ഒക്കെ നിങ്ങളുടെ ആൻസർ അറിയിക്കാവുന്നതാണ്. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0472919090 0474 219909 എന്ന നമ്പറിലേക്കാണ് വിളിച്ച് നിങ്ങളുടെ ആൻസറൊക്കെ അറിയിക്കേണ്ടത്. ഇനിയിപ്പോൾ വിളിച്ചിട്ട് കണക്ട് ആയില്ലെങ്കിൽ മെസ്സേജ് അയക്കാം. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9524909090 9562669909 എന്ന നമ്പറിലേക്ക്.
1: പിറന്നേ കോടി പറന്നേ ആണ്ടി മനസ്സേ, പിറന്നേ കോടി പറന്നേ മാരിയപ്പ തെരയിഴുക്ക് എന്നാച്ചുമുത്ത് മത്തളം കൊട്ടേ
2: സട്ടക്ക് സട്ടക്ക് സട്ടക്ക് സട്ടക്ക് സട്ടക്ക് സട്ടക്ക്.

0: ഇപ്പോഴും വിസയു മിനി മിതമായ നിരക്കിൽ ക്യാമ്പസ് ട്രാവൽസ് കൊട്ടാരക്കര. കോൺടാക്ട് 999-5873-115.
1: നമ്മുടെ ദിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ദിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷവാർത്ത, ദിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ദിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

മലയാളത്തിന്റെ സ്വന്തം മോഹൻലാലിന്റെ ജന്മദിനമായതുകൊണ്ട് തന്നെ അദ്ദേഹം അഭിനയിച്ച സിനിമകളിലെ ബിജിഎം വെച്ചിട്ടുള്ള ഒരു ഗെയിമാണ് നമ്മളിങ്ങനെ ആശ്രയ പ്രീമിയർ ലീഗിലൂടെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. വിത്ത് മീ ആർജെ അനുഷ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 4 മണി കഴിഞ്ഞ് 31 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. അപ്പോൾ ബ്രേക്കിന് മുൻപായിട്ട് ഞാനൊരു ബിജിഎം കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നു, ബിജിഎം ക്വസ്റ്റ്യൻ.

0: ഈ BGM ഏത് സിനിമയിലേതാണ് എന്നതായിരുന്നു നമ്മുടെ ചോദ്യം. അപ്പോൾ ആൻസർ അറിയിക്കാനായിട്ട് ഇതാ ഒരു കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ, നമസ്കാരം, ഗുഡ് ഈവനിങ്, ഇതാരാ സംസാരിക്കുന്നേ? എന്തൊക്കെയുണ്ട് അജയമണി ചേട്ടാ വിശേഷങ്ങൾ വൈകുന്നേരമായിട്ട്? 4 മണിക്ക് എന്തൊക്കെയുണ്ട് വിശേഷം? കിടക്കുന്ന നേരോ? അങ്ങനെ പോകും വിശേഷങ്ങൾ അല്ലേ. പിന്നെയും പിറ്റേ ദിവസം രാവിലെ ആകും, അപ്പൊ പുതിയ വിശേഷങ്ങൾ പിന്നെയും തുടങ്ങും അല്ലേ. ഓക്കെ, ചായയൊക്കെ കുടിച്ചിട്ടിരിക്കുകയാണോ വൈകുന്നേരം? ചായയൊക്കെ കുടിച്ചിട്ടിരിക്കുകയാണോ? ആണല്ലേ. ഓക്കെ, അപ്പൊ ഇനി ആ ദഹിച്ചൊക്കെ വരുമ്പോഴത്തേക്കും വൈകുന്നേരം ആകും, അപ്പൊ ചായ കുടിക്കാം. എന്തായാലും ആൻസർ എങ്ങ് പോരട്ടെ, ഏത് സിനിമയിലെ BGM ആണ് നമ്മളിപ്പോ കേട്ടത്?
1: 6ാം തമ്പുരാൻ.
0: ഉറപ്പല്ലേ? എന്ത് ചോദ്യമാണെന്നല്ലേ, ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ചിട്ട് എന്ത് ചോദ്യമാണ് ചോദിക്കണം? ഉറപ്പല്ലേ? കറക്റ്റ് ആൻസർ ആണ് കേട്ടോ. വെൽക്കം വെൽക്കം. വിളിച്ചതിൽ ഒരുപാട് സന്തോഷം വീണ്ടും വിളിക്കുക. അപ്പൊ എന്നാലും പുത്തൂരിൽ നിന്നും അജയമണി ചേട്ടൻ വിളിച്ചിട്ട് ആ കറക്റ്റ് ആൻസർ അറിയിച്ചിരിക്കുകയാണ്. തൊട്ടക്കം ഒക്കെ ആയതുകൊണ്ടാണ് നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമൊക്കെ ഇട്ട് തന്നിരിക്കുന്നത് കേട്ടോ. നമുക്ക് എന്നാലും വാട്സപ്പിൽ വന്നിരിക്കുന്ന ആൻസേഴ്സ് നോക്കാം, ആരൊക്കെയാണ് കറക്റ്റ് ആൻസർ അയച്ചിട്ടുള്ളത് നോക്കുകയാണെങ്കിൽ, മീനാക്ഷി, മനീഷ്, മണികണ്ഠൻ, ദീപു ചേട്ടൻ, അർച്ചന, രതീഷ്, ആർ ചന്ദ്രൻ, മേരിക്കുട്ടി, സാജൻ മാത്യു, സൂസമ്മ, സോമച്ചൻ, ലാവണ്യ, ലയ, പ്രവീൺ, നയന ആൻഡ് ഫൈനലി സോന. അപ്പൊ എല്ലാവരും മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്ന ആൻസർ ഈസ് 6ാം തമ്പുരാൻ എന്ന് തന്നെയാണ്. ആ ഒരു BGM കേൾക്കുമ്പോഴേ 6ാം തമ്പുരാൻ എന്ന സിനിമയും ലാലേട്ടൻ്റെ ആ ഒരു ലുക്കും ഒക്കെ നമ്മുടെ മനസ്സിലേക്ക് അങ്ങ് ഓടിയെത്തുമല്ലേ. എന്നാലും കറക്റ്റ് ആൻസർ അറിയിച്ച എല്ലാവർക്കും കൺഗ്രാചുലേഷൻ അറിയിച്ചുകൊണ്ട് അടുത്ത BGM ലേക്ക് കടക്കുകയാണ്. കേട്ടോളൂ.

യെസ്, വീണ്ടും ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബിജിഎം ആണ് നമ്മളിപ്പോൾ കേട്ടത്. ലാലേട്ടൻ അഭിനയിച്ച സിനിമയിലെ നമുക്ക് ഒരിക്കലും മറക്കാനാവാത്ത നല്ലൊരു ബിജിഎം. അപ്പോൾ ഏത് സിനിമയാണ് എന്ന് വേഗം കണ്ടുപിടിച്ചിട്ട് ആൻസർ അറിയിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0474291090 എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കേണ്ട നമ്പർ. 9526496490 എന്ന നമ്പറിലേക്ക്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. നല്ലൊരു ജോലി സ്വപ്നമാണോ? എങ്കിൽ നേടാം മികച്ച കരിയർ. 10th+2 ഡിഗ്രി കഴിഞ്ഞവർക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ ഷോർട്ട് ടേം കോഴ്സുകൾ. റിവോക്സ് പ്രൊഫഷണൽ അക്കാദമി, റാഫ അരോമ ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.

യെസ് എങ്ങനെ ലാലേട്ടൻസ് ബർത്ത്ഡേ സ്പെഷ്യൽ ആശ്രയ പ്രീമിയർ ലീഗ് ആണ് നമ്മൾ ഇങ്ങനെ ആശ്രയ ഫോം 90 കേട്ടുകൊണ്ടേയിരിക്കുന്നത്. വിത്ത് മീ ആർ ജെ അനുഷ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 4 കഴിഞ്ഞ് 45 ഇങ്ങനെ എത്തി നിൽക്കുമ്പോൾ ഞാൻ ബ്രേക്കിന് മുൻപായിട്ടൊരു BGM ചോദിച്ചിട്ടുണ്ടായിരുന്നു. BGM ക്വസ്റ്റ്യൻ

ലാലേട്ടൻ അഭിനയിച്ച ഏത് സിനിമയിലെ BGM ആണ് ഈ കേട്ടത് എന്നതായിരുന്നു നമ്മുടെ ചോദ്യം. അപ്പൊ എന്തായാലും നമുക്ക് വാട്സപ്പിൽ വന്നിരിക്കുന്ന ആൻസേഴ്സ് ഓരോന്നായിട്ട് നോക്കാം. ആദ്യത്തെ മെസ്സേജ് അയച്ചിരിക്കുന്നത് അലീനയാണ്. ഗാന്ധർവ എന്ന് പറഞ്ഞിട്ടാണ് അലീന മെസ്സേജ് അയച്ചിരിക്കുന്നത്. ആൻഡ് അർച്ചന മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു ഗാന്ധർവം. മണികണ്ഠൻ ചേട്ടൻ, മേരിക്കുട്ടി ചേച്ചി, സാജൻ മാത്യു എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസർ ഈസ് ഗാന്ധർവം എന്നാണ്. ഭാഗ്യലക്ഷ്മി, ഹാരി, ജോൺ, ഡാനിമോൾ എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു ഗാന്ധർവം. മനോജ് ചേട്ടൻ, ദീപു ചേട്ടൻ, സുസമ സോമച്ചൻ എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസറും ഗാന്ധർവം എന്ന് തന്നെയാണ്. ലാവണ്യ, നയന, പ്രവീൺ, അരുൺ എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു ഗാന്ധർവം. ആൻഡ് ഫൈനലി നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് മീനാക്ഷിയാണ്. ഗാന്ധർവം എന്ന് പറഞ്ഞിട്ടാണ് മീനാക്ഷിയും മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു മനോഹരമായ BGM ഏത് സിനിമയിലേതാണ് എന്ന ചോദ്യത്തിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് 1993 റിലീസായ റൊമാൻറ്റിക് ആക്ഷൻ ത്രില്ലർ മൂവി ആയിട്ടുള്ള ലാലേട്ടൻ്റെ ഗാന്ധർവം എന്ന സിനിമയിലേതാണ്. അപ്പോൾ കറക്റ്റ് ആൻസർ അറിയിച്ച എല്ലാവർക്കും കൺഗ്രാജുലേഷൻ അറിയിച്ചുകൊണ്ട് നമ്മളിതാ അടുത്ത ഒരു അടിപൊളി BGMലേക്ക് കടക്കുകയാണ്. കേട്ടോ

ലാലേട്ടൻ അഭിനയിച്ച ഒരു പഴയ പടത്തിലെ ഒരു മാസ് ബിജിഎം ആണ് നമ്മളിപ്പോൾ കേട്ടത്. സിനിമ ഏതാണ് എന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ലൈവിലേക്ക് വിളിച്ചോ മെസ്സേജ് അയച്ചോ ഒക്കെ നിങ്ങൾ ആൻസർ അറിയിക്കാവുന്നതാണ്. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0474291909 എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കേണ്ട നമ്പർ 9526499090 എന്ന നമ്പറിലേക്ക്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ് കൊട്ടാരക്കര. കോൺടാക്ട് 9985873115.
2: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
3: കൊട്ടാരക്കരയിലെ കാർമൽ റെസിഡൻഷ്യൽ സ്കൂളിൽ പ്ലേ സ്കൂൾ മുതൽ പ്ലസ് വൺ വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
4: പാഠ്യവിഷയങ്ങൾക്കൊപ്പം പാഠ്യേതര വിഷയങ്ങൾക്കും തുല്യ പ്രാധാന്യം നൽകുന്ന കാർമൽ സ്കൂളിൽ റോബോട്ടിക്സ്, വെർച്വൽ റിയാലിറ്റി ക്ലാസ് റൂം കൂടാതെ ജില്ലയിലെ ഏറ്റവും വലിയ ഇൻഡോർ ബാസ്കറ്റ്ബോൾ കോർട്ടും കുട്ടികൾക്കായി ഒരുക്കിയിരിക്കുന്നു.
5: കാർമൽ സ്കൂൾ, കടലാവിള, കൊട്ടാരക്കര. കോൺടാക്ട് 9400628550.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: മക്കൾ നല്ലവരും വലിയവരുമാകാൻ 48 വർഷത്തെ പാരമ്പര്യമുള്ള കൊല്ലം ജില്ലയിലെ ആദ്യത്തെ CBC സ്കൂളായ അഞ്ചൽ ശബരിഗിരി ഇംഗ്ലീഷ് സ്കൂളിൽ ഡേ കെയർ മുതൽ +2 വരെയുള്ള കുട്ടികൾക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ബോർഡിംഗ് സൗകര്യം ലഭ്യമാണ്. കോൺടാക്ട് 9746655440.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ടൈം ചെക്ക്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 5 മണി കഴിഞ്ഞ് 1 മിനിറ്റ്.

അപ്പൊ ഇന്നത്തെ ദിവസം നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടന്റെ ജന്മദിനമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം അഭിനയിച്ച സിനിമകളിലെ BGM വെച്ചിട്ടുള്ള ഒരു ഗെയിമാണ് നമ്മൾ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നത്, ആശ്രയ പ്രീമിയർ ലീഗിലൂടെ വിത്ത് മീ ആർ ജെ അനുഷ. അപ്പോ നേരത്തെ ബ്രേക്കിന് മുൻപായിട്ട് ഞാനൊരു BGM ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു.

അപ്പോൾ ഇത് ഏത് സിനിമയിലെ BGM ആണ് എന്ന ചോദ്യത്തിന് നമുക്ക് വാട്സപ്പിൽ വന്നിരിക്കുന്ന ആൻസേഴ്സ് ഓരോന്നായിട്ട് നോക്കാം. ആദ്യത്തെ മെസ്സേജ് അയച്ചിരിക്കുന്നത് മണികണ്ഠൻ ചേട്ടനാണ്. മൂന്നാം മുറ എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. മേരിക്കുട്ടിയെ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നത് സാഗർ ഏലിയാസ് ജാക്കി എന്ന സിനിമയിലെ BGM ആണെന്നാണ്. ആൻഡ് സാജൻ മാത്യു മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നു ലൂസിഫർ. രതീഷ് ആർ ചന്ദ്രൻ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നത് 20th century എന്നാണ്. ആൻഡ് അർച്ചന മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്ന ആൻസർ ഈസ് മൂന്നാം മുറ എന്നാണ്. സൂസമ്മ സോമചന്ദ് മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്ന ആൻസർ സാഗർ ഏലിയാസ് ജാക്കി എന്ന സിനിമയിലെ BGM ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നയന സോന എന്നിവർ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നത് മൂന്നാം മുറ. മീനാക്ഷി മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നു മൂന്നാം മുറ. അനീഷ് ഫ്രം കൊല്ലംപടിയിൽ നിന്നും മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നത് 20th century എന്ന സിനിമയിലേടാണെന്നാണ്. ആൻഡ് അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് പ്രിയാമോളാണ്. പ്രിയ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നത് 20th century എന്നാണ്. ആൻഡ് ഹാരി ജോൺ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നത് സാഗർ ഏലിയാസ് ജാക്കി എന്നാണ്. അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് പ്രവീണാണ്. പ്രവീൺ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നത് 20th century എന്നാണ്. ഫൈനലി നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് മനോജേട്ടനാണ്. മൂന്നാം മുറ എന്ന് പറഞ്ഞിട്ടാണ് മനോജേട്ടൻ നമുക്ക് മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്ന ആൻസർ. അപ്പോൾ കുറേയധികം ആൻസേഴ്സ് വന്നിട്ടുണ്ട് കേട്ടോ. ചിലർ മൂന്നാം മുറ എന്ന് പറഞ്ഞ് അയച്ചിട്ടുണ്ട്, 20th century എന്ന ആൻസർ വന്നിട്ടുണ്ട്, സാഗർ ഏലിയാസ് ജാക്കി എന്ന് പറഞ്ഞിട്ട് ആൻസർ വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ലൂസിഫർ ഒക്കെ ഈ ഒരു ആൻസേഴ്സിൽ വന്നിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് ആൻസർ വരുന്നത് മൂന്നാം മുറയാണ് കേട്ടോ. മൂന്നാം മുറ എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ ലാലേട്ടന് കൊടുത്തിട്ടുള്ള ഒരു അടിപൊളി BGM ആണ് നമ്മൾ നേരത്തെ കേട്ട ആ ഒരു BGM. അപ്പോൾ എന്തായാലും കറക്റ്റ് ആൻസർ മൂന്നാം മുറ എന്ന് കറക്റ്റായിട്ട് ആൻസർ ചെയ്ത് എല്ലാവർക്കും കൺഗ്രാജുലേഷൻ അറിയിക്കുകയാണ്. അടുത്ത BGMലേക്ക് പോവുകയാണ്, ശ്രദ്ധിച്ചു കേട്ടോളൂ.

ഓക്കേ, ഇപ്പോൾ ഈ ഒരു ബീജം കേട്ടു. ബീജം ഏത് സിനിമയിലേതാണ് എന്ന് മനസ്സിലായിട്ടുണ്ട് എങ്കിൽ ലൈവിലേക്ക് വിളിച്ച് നിങ്ങളുടെ ആൻസർ അറിയിക്കാം. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0474-2919-090 എന്ന നമ്പറിലേക്കാണ്. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9526-4909-090 എന്ന നമ്പറിലേക്കാണ്. അപ്പോൾ കൊട്ടാരക്കര ശിലങ്ക റിയൽ എസ്റ്റേറ്റ് സ്പോൺസർ ചെയ്യുന്ന ഒരു അടിപൊളി ഗിഫ്റ്റ് നിങ്ങളിങ്ങനെ കത്തുകാത്തിരിപ്പുണ്ട്. കറക്റ്റായിട്ടുള്ള ആൻസേഴ്സ് കണ്ടുപിടിച്ച് അറിയിക്കാനായിട്ട് ഒരിക്കൽ കൂടി ഓർപ്പിക്കുകയാണ്. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വളകം. നല്ലൊരു ജോലി സ്വപ്നമാണോ? എങ്കിൽ നേടാം മികച്ച കരിയർ. 10th പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ ഷോർട്ട് ടേം കോഴ്സുകൾ. റവോക്സ് പ്രൊഫഷണൽ അക്കാദമി, റാഫ അരോമ ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.
2: ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ഡിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷവാർത്ത, ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. വെൽക്കം ബാക്ക് ടു ആശ്രയ പ്രീമിയർ ലീഗ് വിത്ത് മീ ആർ ജെ അനുഷ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 5 മണി കഴിഞ്ഞ് 20 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. ബ്രേക്കിന് മുൻപായിട്ട് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്ന BGM ക്വസ്റ്റ്യൻ

ഇപ്പോൾ കേട്ട ഈ ഒരു ബീജം ഏത് സിനിമയിലേതാണ് എന്നതായിരുന്നു നമ്മുടെ ചോദ്യം. അപ്പോൾ എന്തായാലും വാട്സപ്പിൽ വന്നിരിക്കുന്ന ആൻസേഴ്സ് ഓരോന്നായിട്ട് നോക്കാം. ആദ്യത്തെ മെസ്സേജ് അയച്ചിരിക്കുന്നത് ശ്രുതിയാണ് കേട്ടോ. ശ്രുതി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസർ ഈസ് രസതന്ത്രം എന്നതാണ്. ആൻഡ് അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് അനീഷ് ഫ്രം കൊല്ലംപടിയാണ്. രസതന്ത്രം എന്നാണ് ആൻസർ അയച്ചിരിക്കുന്നത്. സാജൻ മാത്യു, സാനിയ എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നത് ദേവദൂതൻ എന്നാണ്. മേരിക്കുട്ടി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസർ ഈസ് ദേവദൂതൻ എന്നാണ്. അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് ശ്രേയയാണ്. രസതന്ത്രം എന്ന് തന്നെയാണ് ശ്രേയയും മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസർ. ആൻഡ് മീനാക്ഷി, മനോജ് എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു രസതന്ത്രം. സുസമ്മ, സോമശൻ, വത്സല രാജൻ, ദേവിക ഫ്രം കലേപുരം എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നത് രസതന്ത്രം എന്ന സിനിമയിലേതാണെന്നാണ്. രതീഷ് ആർ ചന്ദ്രൻ, അർച്ചന, മണികണ്ഠൻ ചേട്ടൻ എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നതും രസതന്ത്രം എന്ന് തന്നെയാണ്. അപ്പോൾ കറക്റ്റ് ആൻസർ വരുന്നത് രസതന്ത്രമാണ് കേട്ടോ. രസതന്ത്രം എന്ന സിനിമയിലെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബീജ്യമാണ് നമ്മളിപ്പോൾ കേട്ടത്. 2006 ഈ ഒരു സിനിമ റിലീസാകുന്നത്. മിരാജ് ആസ്മിനൊപ്പം ലാലേട്ടൻ അഭിനയിച്ച് ഗംഭീരമാക്കിയ ഒരു നല്ല ഫീൽ ഗുഡ് മൂവി തന്നെയാണ് രസതന്ത്രം. അപ്പോൾ എന്തായാലും കറക്റ്റ് ആൻസർ അറിയിച്ച എല്ലാവർക്കും കൺഗ്രാചുലേഷൻ അറിയിച്ചുകൊണ്ട് നമ്മളിത് അടുത്ത ബിജിഎമ്മിലേക്ക് കടക്കുകയാണ്. ബിജിഎം കേട്ടോളൂ.

യെസ്, വളരെ പോപ്പുലർ ആയിട്ടുള്ള ലാലേട്ടൻ്റെ ഒരു മാസ് ബീജിയം ആണ് ഇപ്പോൾ കേട്ടത്. ഈ ബീജിയം ഏത് സിനിമയിലേതാണ് എന്ന് കണ്ടുപിടിച്ച് വേഗം ആൻസർ അറിയിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0474-291-9090 എന്ന നമ്പറിലേക്ക്. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9526-49090 എന്ന നമ്പറിലേക്ക്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നമ്മുടെ ദിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ദിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷവാർത്ത, ദിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ദിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
3: മക്കൾ നല്ലവരും വലിയവരുമാകാൻ 48 വർഷത്തെ പാരമ്പര്യമുള്ള കൊല്ലം ജില്ലയിലെ ആദ്യത്തെ CBSE സ്കൂളായ അഞ്ചൽ ശബരിഗിരി ഇംഗ്ലീഷ് സ്കൂളിൽ ഡേ കെയർ മുതൽ പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ബോർഡിംഗ് സൗകര്യം ലഭ്യമാണ്. കോൺടാക്ട് 9746565440.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: ചേട്ടാ, വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങണ്ടേ?
3: ശനിയാഴ്ച വാങ്ങാന്നേ, അൽജോ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ടല്ലോ.
2: അതേനേ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട് നമ്മുടെ അൽജോയിൽ.
3: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
4: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പായങ്ങേ.

ഇതാണ് കേട്ടോണ്ടിരിക്കുന്നത് വിത്ത് മീ ആർ ജെ അനുഷ സ്റ്റുഡിയോ ക്ലബ്ബിൽ. ഇപ്പോൾ സമയം കൃത്യം 5 മണി കഴിഞ്ഞ് 36 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. നമുക്ക് എന്തായാലും വാട്സപ്പിൽ വന്നിരിക്കുന്ന ആൻസേഴ്സ് ഓരോന്നായിട്ട് നോക്കാം. ആദ്യത്തെ മെസ്സേജ് അയച്ചിരിക്കുന്നത് സുസമ സോമച്ചനാണ്. സാഗർ എലിയാസ് ജാക്കി എന്നാണ് ആൻസർ അറിയിച്ചിരിക്കുന്നത് കേട്ടോ. ആൻഡ് അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് അർച്ചനയാണ്. സാഗർ എലിയാസ് ജാക്കി എന്നാണ് അർച്ചനയെ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസർ. മണികണ്ഠൻ ചേട്ടൻ, ദീപു ചേട്ടൻ, സഹദേവൻ ചേട്ടൻ എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു സാഗർ എലിയാസ് ജാക്കി. ആൻഡ് നെക്സ്റ്റ് മെസ്സേജ് അയച്ചിരിക്കുന്നത് കലയപുരത്ത് നിന്നും ദേവികയാണ്. സാഗർ എലിയാസ് ജാക്കി എന്നാണ് ദേവികയ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസർ. അനീഷ് ഫ്രം കൊല്ലംപടി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നത് 20th century ആൻഡ് സാഗർ എലിയാസ് ജാക്കി എന്നാണ്. സാജൻ മാത്യു മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസർ സാഗർ എലിയാസ് ജാക്കി എന്നാണ്. മനോജേട്ടൻ 20th century എന്ന് പറഞ്ഞിട്ടാണ് ആൻസർ അറിയിച്ചിരിക്കുന്നത്. മീനാക്ഷി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു സാഗർ എലിയാസ് ജാക്കി. ആൻഡ് ഫൈനലി മെസ്സേജ് അയച്ചിരിക്കുന്നത് ഫർസാനയാണ്. ഫർസാനയും മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസർ സാഗർ എലിയാസ് ജാക്കി എന്ന് തന്നെയാണ്. അപ്പോൾ കറക്റ്റ് ആൻസർ വരുന്നത് സാഗർ എലിയാസ് ജാക്കി എന്ന സിനിമയിലെ ബിജയമാണ് കേട്ടോ. ഇത് 2009 March 27 ഈ ഒരു സിനിമ റിലീസ് ആകുന്നത്. എനിക്ക് തോന്നുന്നു ആ ഒരു വർഷത്തിന് ശേഷം പിന്നീട് ഇങ്ങോട്ട് നോക്കുകയാണെങ്കിലും ലാലേട്ടൻ അദ്ദേഹത്തിൻ്റെ ആ ഒരു വീഡിയോസൊക്കെ വെച്ചിട്ടുള്ള സ്റ്റോറിയും സ്റ്റാറ്റസും റീൽസും ഒക്കെ വരികയാണെങ്കിലും എപ്പോഴും മുന്നിട്ട് നിൽക്കുന്ന ഒരു ബീജം തന്നെയായിരിക്കും സാഗർ എലിയാസ് ജാക്കി എന്ന സിനിമയിലെ ഈ ഒരു ബീജം. അപ്പോൾ എന്തായാലും കറക്റ്റ് ആൻസർ അറിയിച്ച എല്ലാവർക്കും കൺഗ്രാജുലേഷൻ. അറിയിച്ചുകൊണ്ട് നമ്മളിതാ അടുത്ത ബീജിഎമ്മിലേക്ക് കിടക്കുകയാണ്. ശ്രദ്ധിച്ച് കേട്ടോളൂ.

ഓക്കെ, അപ്പൊ ബിജിഎം കേട്ടിട്ട് സിനിമ പെട്ടെന്ന് മനസ്സിലേക്ക് ഇങ്ങനെ ഓടി വന്നിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ ലൈവിലേക്ക് വിളിച്ചറിയിക്കാൻ. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0474-291-9090 എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കേണ്ട. നമ്പർ 9526-49090 എന്ന നമ്പറിലേക്ക്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നമ്മുടെ ഡിമോസ് ഫർണിച്ചറിൽ മാസ് ഇഷ്യൂ ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ഡിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷ വാർത്ത, ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
2: നല്ലൊരു ജോലി സ്വപ്നമാണോ? എങ്കിൽ നേടാം മികച്ച കരിയർ. 10th പ്ലസ് 2 ഡിഗ്രി കഴിഞ്ഞവർക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ ഷോർട്ട് ടേം കോഴ്സുകൾ. റവോക്സ് പ്രൊഫഷണൽ അക്കാദമി, റാഫ അരോമ ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.
3: വിലക്കുറവും ഗുണമേന്മയും ഞങ്ങൾ നൽകുന്ന ഉറപ്പ്.
4: എല്ലാ വീട്ടാവശ്യങ്ങൾക്കും അൽജോ ഒപ്പമുണ്ട്.
5: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. നിങ്ങളുടെ കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകുന്ന 32 വർഷത്തെ പാരമ്പര്യമുള്ള കൊട്ടാരക്കര MGM റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂളിൽ 2026-27 വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. പരിചയസമ്പന്നരായ അധ്യാപകരും റോബോട്ടിക്സ്, ജർമ്മൻ ലാംഗ്വേജ്, സ്വിമ്മിംഗ് തുടങ്ങി നിരവധി പാഠ്യേതര പരിശീലനങ്ങളും, കൂടാതെ ആധുനിക ലാബുകൾ, മികച്ച ഹോസ്റ്റൽ, സുരക്ഷിത വാഹന സൗകര്യം, ഒപ്പം പ്ലസ് വൺ വിദ്യാർത്ഥികൾക്കായ എൻട്രൻസ് കോച്ചിങ്ങോട് കൂടിയ ഇന്റഗ്രേറ്റഡ് ക്ലാസുകളും ഇവിടെ ലഭ്യമാണ്.
1: MGM റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂൾ, കൊട്ടാരക്കര.
2: ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം, ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
3: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
4: Break.

ಒನ್ಸ್ ಅಗೇನ್ ವೆಲ್ಕಮ್ ಬ್ಯಾಕ್ ಟು ಲಾಲೇಟನ್ಸ್ ಬರ್ಡೇ ಸ್ಪೆಷಲ್ ಆಸ್ಫ್ರೇಯ ಪ್ರೀಮಿಯರ್ ಲೀಗ್ ವಿತ್ ಮೀ ಆರ್ ಜೆ അനുഷ. എന്തായാലും ലാലേട്ടൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ അദ്ദേഹം അഭിനയിച്ച സിനിമകളിലെ ബി ജി എംസ് വെച്ചിട്ടുള്ള ഒരു ഗെയിം ആയിരുന്നു നമ്മളിതായി 2 മണിക്കൂർ നേരമായിട്ടിങ്ങനെ എ പി എല്ലിലൂടെ കളിച്ചുകൊണ്ടിരുന്നത്. ബ്രേക്കിന് മുൻപായിട്ട് ഞാൻ ഇന്നത്തെ ആസ്ഫ്രേയ പ്രീമിയർ ലീഗിലെ ലാസ്റ്റ് ബി ജി എം ക്വസ്റ്റ്യനായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ബി ജി എം

ഏത് സിനിമയിലേതാണ് ഈ ഒരു ബിജിഎം എന്നതായിരുന്നു ചോദ്യം. നമുക്ക് എന്തായാലും വാട്സപ്പിൽ വന്നിരിക്കുന്ന ആൻസേഴ്സ് ഓരോന്നായിട്ട് നോക്കാം. ആദ്യത്തെ മെസ്സേജ് അയച്ചിരിക്കുന്നത് അനുപമയാണ്. 2020 എന്ന് പറഞ്ഞിട്ടാണ് അനുപമ മെസ്സേജ് അയച്ചിരിക്കുന്നത്. മണികണ്ഠൻ, ചേട്ടൻ, അർച്ചന എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസർ ഈസ് 2020 എന്നാണ്. രാജേന്ദ്രൻ ചേട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു 2020. നീതു അനീഷ് ഫ്രം കൊല്ലംപടി എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസർ 2020 എന്നാണ്. സഹദേവൻ ചേട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസർ ആറാം തമ്പുരാൻ എന്നാണ്. ഓക്കെ. ആൻഡ് സാവിത്രി ഫ്രം കൊട്ടാരക്കരയിൽ നിന്നും മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു 2020. സൂസമ്മ, സോമശൻ, മീനാക്ഷി എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസർ 2020 എന്ന് തന്നെയാണ്. ആൻഡ് ഫൈനലി നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് മനോജ് ചേട്ടനാണ്. ചേട്ടനും മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസർ ഈസ് 2020 എന്ന് തന്നെയാണ്. അപ്പോൾ 2008 റിലീസായ ഒരു മൂവിയാണ്. ജോഷി സംവിധാനം ചെയ്ത് റിലീസ് ായ പ്രമുഖ നടിയും നടന്മാരെ അണിനിരത്തി റിലീസായ ഒരു മൂവിയാണ് 2020 എന്ന സിനിമ. ആ സിനിമയിലെ ഒരു ബീജം നമുക്കൊരിക്കലും മറക്കാൻ സാധിക്കില്ല. അപ്പോൾ എന്തായാലും കറക്റ്റ് ആൻസർ അറിയിച്ച എല്ലാവർക്കും കൺഗ്രാചുലേഷൻ അറിയിക്കുകയാണ്. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 5 മണി കഴിഞ്ഞ് 54 മിനിറ്റിൽ എങ്ങനെ എത്തി നിൽക്കുകയാണ്. അപ്പോൾ എന്തായാലും അടിപൊളിയായിട്ട് ഗെയിമൊക്കെ കളിച്ചു. ഇനി എന്തായാലും നല്ലൊരു പാട്ടും ഇട്ടുകൊണ്ട് ഞാൻ എന്തായാലും പോവുകയാണ്, സ്കൂട്ടാവുകയാണ്. കാരണം ഇനിയും നല്ല പ്രോഗ്രാംസും പാട്ടുകളും ഒക്കെ ബാക്ക് ടു ബാക്ക് ആയിട്ട് വരാനുണ്ട്. സോ ആരും എവിടെയും പോകരുത്. കീപ് ഓൺ ലിസണിങ് ടു ആസ് ഫ്രം 19 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഇറ്റ്സ് മീ ആർ ജെ അനുഷ സൈനിങ് ഔട്ട്.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ടൈം ചെക്ക്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 6 മണി.

0: കാഴ്ചയില്ലാത്ത ഒരു പെൺകുട്ടി. അവൾക്ക് ചുറ്റും എപ്പോഴും ഭയപ്പെടുത്തുന്ന കൂരിരുട്ടാണ്. പക്ഷേ അവളുടെ ഉള്ളിൽ നിറയെ വർണ്ണാഭമായ സ്വപ്നങ്ങളായിരുന്നു. ആ സ്വപ്നങ്ങൾക്ക് നിറം പകരാൻ, അവൾക്ക് കാഴ്ചയുടെ വെളിച്ചം നൽകാൻ സ്വന്തം ജീവിതം തന്നെ മറന്ന് ഒരു സാധാരണക്കാരന് നടത്തുന്ന വലിയൊരു ത്യാഗത്തിന്റെ കഥ. സ്നേഹം എന്നത് കേവലം അധരങ്ങളിൽ ഒതുങ്ങുന്ന വാക്കുകളല്ല, അത് ജീവൻ കൊടുത്തും കാത്തുസൂക്ഷിക്കേണ്ട ഒന്നാണെന്ന് നമ്മളെ പഠിപ്പിച്ച ഒരു മനോഹരമായ കാവ്യം. ലോക സിനിമയിലെ ഇതിഹാസമായ ചാർലി ചാപ്ലിന്റെ സിറ്റി ലൈറ്റ്സ് എന്ന വിശ്വവിഖ്യാതമായ സിനിമയുടെ ആത്മാവ് ഉൾക്കൊണ്ട് നമ്മുടെ കേരളത്തിന്റെ പശ്ചാത്തലത്തിലേക്ക് പരച്ചു നട്ട ഒരു മനോഹരമായ പ്രണയകഥ. 1986 തിയേറ്ററുകളിൽ എത്തിയ നിന്നിഷ്ടം എന്നിഷ്ടം എന്ന സിനിമയുടെ ഓർമ്മകളിലൂടെയാണ് നമ്മൾ ഇന്ന് സഞ്ചരിക്കുന്നത്. സോ വെൽക്കം ടു ദ ബ്യൂട്ടിഫുൾ സെഗ്മെന്റ് ഓഫ് ക്ലബ് ബോർഡ് വിത്ത് മീ ആർജെ അനാമിക.
1: പുറത്തു കുത്തി കമ്പനി കിട്ടി ബേരാജാബേ.
2: അയ്യോ എന്റെ പുട്ടൻ ചായ.
1: എടാ രണ്ട് വെച്ച് നാല് കിട്ടൂലേ?
2: എന്റെ കാശില്ല.
1: കാശില്ലെങ്കിലേ ഒരു കാര്യം, നേരെ കൊത്തിലിറങ്ങിട്ട് കുറച്ച് പച്ചവെള്ളം കുടിച്ചിട്ട് വായിൽ വെരലിട്ട് നേരെ നടന്നോ. ആ ബേരാജാബേ,
2: എനിക്ക് പുട്ട് വേണം.
1: നിർബന്ധാണോ? എന്നാലേ ഓ കാണുന്ന ചായക്കടയില്ല, അവിടെ പോയിട്ട് ഇഷ്ടം മാറി തിന്നോ. എന്നിട്ട് എന്റെ പേര് പറഞ്ഞാൽ മതി. ആ ബേരാജാബേ,
2: എന്താ പേര്?
1: തിരിക്കുത്ത് കുമാരൻ. തിരിക്കുത്ത് കുമാരൻ.
2: ഞാൻ പോയി പറയും.
1: മതി, പറഞ്ഞാ മതി.
0: ഇന്ന് ഈ സിനിമയെ കുറിച്ച് സംസാരിക്കാൻ ഒരു കാരണമുണ്ട്. മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമായ നമ്മുടെ സ്വന്തം ലാലേട്ടന്റെ ജന്മദിനമാണ് ഇന്ന്. അദ്ദേഹത്തിന്റെ അഭിനയ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു മൈൽ സ്റ്റോൺ ആണ് ഈ ചിത്രം. 1980 മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലൂടെ വില്ലനായി വന്ന് കേവലം 6 കൊണ്ട് അദ്ദേഹം പൂർത്തിയാക്കിയ അദ്ദേഹത്തിന്റെ 100 സിനിമയായിരുന്നു നിന്നിഷ്ടം എന്നിഷ്ടം. ആ ഒരു ആക്ടിംഗ് ജേണി എത്രത്തോളം അമേസിംഗ് ആണെന്ന് ഈ ഒരൊറ്റ കാര്യം കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം.
2: സത്യത എനിക്ക് പൂ കൊണ്ടൊരു കാര്യമില്ല.
3: കാറിനുള്ളിലിടാം, അമ്പലത്തിൽ കൊടുക്കാം, എന്തൊക്കെ ചെയ്യാം.
2: അതിന് ഇത്രയും പൂ ധാരാളല്ലേ. ഇന്നലെ ഒരു ജസ്റ്റിന് വില ചോദിച്ചാ, പിന്നെ വാങ്ങാതെ പോയല്ലോ എന്ന് ഓർത്തപ്പോ സങ്കടം തോന്നി. അതുകൊണ്ട് വാങ്ങിച്ചാ. 80 ഉണ്ടാക്കാൻ പറ്റ പാട് എനിക്കറിയും.
3: കാറൊക്കെ ഉള്ള ഒരു വലിയ പണക്കാരന് 80 കിട്ടാൻ എന്താത്ര പ്രയാസം.
2: അതെന്റെ കയ്യില് കാശ് 100 കെട്ടായിട്ടാണ് എന്റെ കയ്യിൽ വരുന്നത്. 100 മാറ്റി പൈസ ചില്ലറ തരാൻ പറഞ്ഞ ആരാ തരാ? അതാ പറഞ്ഞ.
0: ഈ മനോഹരമായ ചിത്രം സംവിധാനം ചെയ്തത് ആലപ്പി അഷ്റഫാണ്. ചാർലി ചാപ്ലിന്റെ കഥയ്ക്ക് മലയാളത്തിന്റെ കൾച്ചറിനോട് ചേർന്ന് നിൽക്കുന്ന രീതിയിൽ വളരെ മനോഹരമായി തിരക്കഥ ഒരുക്കിയത് പ്രിയദർശനായിരുന്നു. ഒരു സൈലന്റ് മൂവിയെ മലയാളത്തിലെ കൊമേഴ്ഷ്യൽ ഓഡിയൻസും ഇഷ്ടപ്പെടുന്ന രീതിയിൽ പാട്ടുകളും കോമഡിയും സെന്റിമെന്റ്സും ഒക്കെ ചേർത്ത് അഡാപ്റ്റ് ചെയ്യുക എന്നത് വലിയൊരു ടാസ്ക് ആയിരുന്നു. അത് വളരെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ സംവിധായകന് സാധിച്ചിട്ടുണ്ട്. ഈ സിനിമയെ കുറിച്ച് പറയുമ്പോൾ 1986 എന്ന ആ വർഷത്തെ കുറിച്ച് പറയാതിരിക്കാൻ കഴിയില്ല. ലാലേട്ടന്റെ ആക്ടിംഗ് കരിയറിൽ മാത്രമല്ല മലയാള സിനിമാ ചരിത്രത്തിൽ തന്നെ അത്ഭുതങ്ങൾ സംഭവിച്ച ഒരു വർഷമായിരുന്നു അത്. രാജാവിന്റെ മകൻ, താളവട്ടം, സന്മനസ്സുള്ളവർക്ക് സമാധാനം, TP, ബാലഗോപാലൻ, MA, നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ തുടങ്ങി അദ്ദേഹത്തിന്റേതായി ഒരൊറ്റ വർഷം റിലീസ് ചെയ്തത് 34 സിനിമകളാണ്. അതിൽ മിക്കതും വൻ വിജയങ്ങളുമായിരുന്നു. വെറും 6 കൊണ്ട് 100 സിനിമകൾ പൂർത്തിയാക്കുക എന്ന ആ ഒരു സ്പീഡ് ലോക സിനിമാ ചരിത്രത്തിൽ തന്നെ അപൂർവമാണ്. ആ 100 സിനിമ ഒരു ആക്ഷൻ പടമോ മാസ് പടമോ ആക്കാതെ ഇത്രയും ഇമോഷണൽ ആയ ഒരു സബ്ജക്ട് തിരഞ്ഞെടുത്തതിൽ തന്നെ ലാലേട്ടൻ എന്ന നടന്റെ സിനിമയോടുള്ള ഡെഡിക്കേഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.

0: கோட்டி கட்டுவண்டா நோட்ட கட்டுகள் தூக்கி கட்டிய போரின் காரி மாங்கனி திஞ்சு சீரிப்பாய் நல்ல
1: ആശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം
2: പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വളകം. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.

0: Morning.
1: നിന്നിഷ്ടം എന്നിഷ്ടം എന്ന സിനിമയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ ക്ലബ് ബോർഡിൽ. കൂടെയുള്ളത് ആർ ജെ അനാമിക. ശ്രീകുട്ടൻ ഇന്നൊരു പാവം യുവാവാണ് ഇതില് ലാലേട്ടന്റെ കഥാപാത്രം. വലിയ സാമ്പത്തികമൊന്നുമില്ലാത്ത തെരുവുകളിൽ പലവിധ ജോലികൾ ചെയ്ത് ജീവിക്കുന്ന എന്നാൽ മറ്റുള്ളവരെ സഹായിക്കുന്ന വലിയ മനസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ. അവന് ആകെയുള്ളൊരു കൂട്ട് മുത്തശ്ശിയാണ്. ഒരു ദിവസം വഴിയിൽ പൂക്കൾ വീട്ട് ജീവിക്കുന്ന കാഴ്ചയില്ലാത്ത ശാലിനി എന്ന പെൺകുട്ടിയെ അവൻ യാദൃശ്ചികമായിട്ട് കണ്ടുമുട്ടുന്നു. പെട്ടെന്നൊരു സാഹചര്യത്തിൽ ശ്രീകുട്ടൻ വലിയൊരു കോടീശ്വരനാണെന്ന് ശാലിനി തെറ്റിദ്ധരിക്കുകയാണ്. അവളുടെ ആ ഒരു സന്തോഷം കെടുത്താൻ ആഗ്രഹിക്കാത്തത് കൊണ്ട് തന്നെ ശ്രീകുട്ടൻ ആ കോടീശ്വരൻ എന്ന നിലയിൽ തന്നെ അവളോട് ഇടപഴകുകയാണ്. അവിടെ തുടങ്ങുന്ന അവരുടെ ബന്ധം പതിയെ വളരെ ആഴത്തിലുള്ള ഒരു പ്രണയമായിട്ട് മാറുകയാണ്.
2: എന്നാ ഇത് തന്നെ വീട്? കൂടെ
3: തന്നോളൂ.
2: വീട്ടിൽ കയറുന്നില്ലേ?
3: എന്റെ പേര് ഏലക്കയെന്നല്ല.
2: എനിക്ക് അങ്ങനെയല്ലേ അറിയൂ, പേര് പറഞ്ഞിട്ടില്ലല്ലോ. വരൂ.
3: എന്നെ ശ്രീ എന്ന് വിളിച്ചാ മതി. പൂക്കാരിക്കുട്ടിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ശ്രീയേട്ടാന്ന് വിളിച്ചോളൂ.
2: എന്റെ പേര് പൂക്കാരിക്കുട്ടി എന്നല്ല.
3: എനിക്ക് അങ്ങനെയല്ലേ അറിയൂ, പേര് പറഞ്ഞിട്ടില്ലല്ലോ.
2: ശാലിനി എന്ന അമ്മയുടെ പേര്. എന്നെ ഇഷ്ടമുള്ളവരെല്ലാം ചിക്കു എന്ന് വിളിക്കും. അച്ചൂട്ട് മാത്രം അറാൻ പറഞ്ഞോളെന്ന് വിളിക്കും. അച്ചൂട്ടിന് അങ്ങനെയാ, എല്ലാവരും ചീത്തയും വിളിക്കും.
3: വീഴും.
2: ഏ, ഈ വീടിനകത്തേക്ക് കയറിയാൽ എനിക്ക് കണ്ണ് ശരിക്കും കാണാം. തൂണും വാതിലും പടിയും ഒക്കെ എനിക്ക് നല്ല നിശ്ചയാ.
1: ശാലിനിയുടെ കണ്ണുകൾക്ക് കാഴ്ച തിരികെ കിട്ടാൻ ഒരു ഓപ്പറേഷൻ ചെയ്താൽ മതിയാകുമെന്ന് ഡോക്ടർമാര് പറയുന്നു. പക്ഷേ അതിന് വളരെ വലിയൊരു തുക ആവശ്യമായിരുന്നു. താനൊരു കോടീശ്വരനാണെന്ന് വിശ്വസിക്കുന്ന ശാലിനിക്ക് മുന്നിൽ എങ്ങനെയും ആ പണം എത്തിച്ചു നൽകണം എന്ന് ശ്രീകുട്ടൻ തീരുമാനിക്കുന്നു. പിന്നീട് ആ പണം കണ്ടെത്താൻ വേണ്ടി അവൻ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ പ്രേക്ഷകരുടെ കണ്ണു നനയിക്കുന്നതാണ്.
4: നിനക്ക് എന്ത് ജോലി അറിയാം?
3: ഞാൻ കുറച്ചാള് ടാക്സിന്റെ കിളിയായിട്ട് ഡ്രൈവിംഗ് പഠിച്ചു.
4: അത് ശരി.
3: പിന്നെ കണ്ണാടി കടയിൽ നിന്ന് ചില്ലിടാൻ പഠിച്ചു. പിന്നെ എന്തറിയാന്ന് ചോദിച്ചാലേ പിന്നെ പിന്നെ പിന്നെ
1: ലോക സിനിമയിലെ തന്നെ ഏറ്റവും ഹേർട്ട് ടച്ചിങ് ആയിട്ടുള്ള ഒരു മൊമെന്റ് ആണ് ഈ സിനിമയിലൂടെ ലാലേട്ടനും പ്രേയും കൂടി സ്ക്രീനിൽ അവതരിപ്പിച്ചിരിക്കുന്നത്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.

0: ആശ്രയ എഫ്എം 90 ഇനി ആകാശവാണി വാർത്തകൾ.
1: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അമൃത വൈശാഖ്. പ്രധാന വാർത്തകൾ. 16-ാം കേരള നിയമസഭ നിലവിൽ വന്നു. സമ്മേളനത്തിന്റെ ആദ്യ ദിവസം എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞ നടന്നു. സ്പീക്കർ തിരഞ്ഞെടുപ്പ് നാളെ. കിഴക്കമ്പലം ഭൂമി കുടിയൊഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട് 3 ദിവസത്തിനകം ഡിജിപി റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പാരമ്പര്യ ജനിതക വൈകല്യങ്ങളെ പ്രതിരോധിക്കുന്നതിനുള്ള ദേശീയ പദ്ധതി ഉമിതിന് രാജ്യത്ത് തുടക്കമായി. പശ്ചിമേഷ്യൻ പ്രതിസന്ധിക്കിടയിലും രാജ്യത്ത് ഇന്ധനക്ഷാമമില്ലെന്ന് ഉറപ്പുവരുത്തിയതായി കേന്ദ്ര സർക്കാർ. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. 7 ജില്ലകളിൽ നിന്ന് മഞ്ഞ ജാഗ്രത. ലക്ഷദ്വീപ് തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐപിഎൽ ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസ് ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. 16-ാം കേരള നിയമസഭ നിലവിൽ വന്നു. സമ്മേളനത്തിന്റെ ആദ്യ ദിവസമായ ഇന്ന് എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞ നടന്നു. പ്രോട്ടോം സ്പീക്കർ ജി സുധാകരന് പുറമെ 139 അംഗങ്ങളും സത്യപ്രതിജ്ഞ ചെയ്തു. മഞ്ചേശ്വരം എംഎൽഎ എ കെ എം അഷ്റഫ് കന്നഡയിലും ദേവികുളം അംഗം എഫ് രാജ തമിഴിലുമാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. ജൂൺ 3 വരെയാണ് 16-ാം നിയമസഭയുടെ ആദ്യ സമ്മേളനം നടക്കുന്നത്. നിയമസഭാ സ്പീക്കർ തെരഞ്ഞെടുപ്പ് നാളെ നടക്കും. സ്പീക്കർ സ്ഥാനത്തേക്ക് UDF, LDF, BJP സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: നാളെ രാവിലെ 9 മണിക്കാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ് നിശ്ചയിച്ചിട്ടുള്ളത്. 3 മുന്നണികളും സ്പീക്കർ തെരഞ്ഞെടുപ്പിനായി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മുൻമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണനായിരിക്കും തങ്ങളുടെ സ്പീക്കർ സ്ഥാനാർത്ഥിയെന്ന് UDF നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. LDFന്റെ സ്പീക്കർ സ്ഥാനാർത്ഥി AC മൊയ്തീനായിരിക്കും. BJPയുടെ സ്പീക്കർ സ്ഥാനാർത്ഥി BB ഗോപകുമാറാണ്. നാളെ സ്പീക്കറെ തെരഞ്ഞെടുത്ത ശേഷം പിരിയുന്ന സഭ പിന്നീട് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിനായി May 29 വീണ്ടും സമ്മേളിക്കുന്നത്.
1: എറണാകുളം കിഴക്കമ്പലം ഭൂമി കുടിയൊഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട് 3 ദിവസത്തിനകം DGP റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പോലീസ് നടപടികൾ സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ അദ്ദേഹം വകുപ്പ് സെക്രട്ടറിക്ക് നൽകിയ കത്തിൽ നിർദ്ദേശം നൽകി. പോലീസ് നടപടികളിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാനും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഭാവിയിൽ ഒഴിവാക്കാനുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കാനും അദ്ദേഹം ആവശ്യപ്പെട്ടു. കാസർഗോഡ് പെരിയ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതികൾക്ക് പരോൾ അനുവദിച്ചുള്ള സംഭവത്തിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അടിയന്തര റിപ്പോർട്ട് തേടി. എത്രയും വേഗം റിപ്പോർട്ട് സമർപ്പിക്കാൻ അദ്ദേഹം ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയോട് ആവശ്യപ്പെട്ടു. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടി സ്വീകരിക്കും. കേസിലെ 5 പ്രതികൾക്കാണ് നിലവിൽ പരോൾ ലഭിച്ചിരിക്കുന്നത്. പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾക്കിടയിലും രാജ്യത്ത് ക്രൂഡ് ഓയിൽ, പെട്രോൾ, ഡീസൽ, പ്രകൃതിവാതകം, LPG എന്നിവയ്ക്ക് ക്ഷാമമില്ലെന്ന് കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം. റിഫൈനറികൾ പൂർണ്ണശേഷിയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. എല്ലാ പെട്രോൾ പമ്പുകളിലും ഇന്ധന ലഭ്യത ഉറപ്പാക്കാൻ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും അവർ വ്യക്തമാക്കി. പാരമ്പര്യ ജനിതക വൈകല്യങ്ങളെ പ്രതിരോധിക്കുന്നതിനുള്ള കേന്ദ്ര ബയോടെക്നോളജി വകുപ്പിന്റെ ദേശീയ പദ്ധതിയായ ഉമിതിന് രാജ്യത്ത് തുടക്കമായി. കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ് പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ജനിതക വൈകല്യങ്ങൾ തടയുന്നതിനായി രോഗനിർണയം, കൌൺസിലിംഗ്, പ്രതിരോധം, പരിശീലനം, പൊതുജനാരോഗ്യ ബോധവൽക്കരണം എന്നിവ ഏകോപിപ്പിച്ച് നടപ്പാക്കുന്നതിനുള്ള ആദ്യ സമഗ്ര ദേശീയ പദ്ധതിയാണിത്. സ്വകാര്യ അൺഎയ്ഡഡ് സ്കൂളുകൾക്ക് 2026 സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി മാർഗനിർദ്ദേശങ്ങൾ ബാധകമല്ലെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം. സ്വകാര്യ അൺഎയ്ഡഡ് സ്കൂളുകളുടെ ചെലവുകൾക്കായി സർക്കാരിൽ നിന്നോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നോ ഒരു ഗ്രാന്റും ലഭിക്കുന്നില്ല എന്നതാണ് ഇതിന് കാരണം. സുതാര്യത, ഉത്തരവാദിത്തം, പങ്കാളിത്ത ഭരണം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനായി സ്വകാര്യ അൺഎയ്ഡഡ് സ്കൂളുകളിൽ സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റികൾ രൂപീകരിക്കണമെന്നും വിദ്യാഭ്യാസ മന്ത്രാലയം സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. സൌന്ദര്യ ചികിത്സാ ക്ലിനിക്കുകളും ഉപഭോക്താക്കളും സൌന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങൾ കുത്തിവയ്പായി ഉപയോഗിക്കാൻ പാടില്ലെന്ന് കേന്ദ്ര സർക്കാർ. സൌന്ദര്യവർദ്ധക വസ്തുക്കൾ മനുഷ്യ ശരീരത്തിൽ ലേപനങ്ങളായോ സ്പ്രേ ആയോ മാത്രമേ ഉപയോഗിക്കാവൂ എന്നും സെൻട്രൽ ഡ്രഗ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷൻ അറിയിച്ചു. സൌന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങളിലെ നിരോധിത ചേരുവകളുടെ ഉപയോഗം, തെറ്റിദ്ധരിപ്പിക്കുന്ന അവകാശവാദങ്ങൾ എന്നിവ നിയമലംഘനമാണെന്നും CDSCO വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയുടെ 134-ാം പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ MyGOV ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ

0: എൻ ഡി ആർ എഫിന്റെ നാലാം ബറ്റാലിയനിലെ 33 അംഗ സംഘമാണ് ജില്ലയിലെത്തിയത്. കാക്കനാട് കളക്ടറേറ്റിൽ എത്തിയ സേനാംഗങ്ങൾ ജില്ലാ കളക്ടർ ജി പ്രിയങ്കയുമായി കൂടിക്കാഴ്ച നടത്തി. അതേസമയം മഴക്കാലത്തിന്റെ പശ്ചാത്തലത്തിൽ രണ്ടാംഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന മേഖലകളിൽ പൊതുജന സുരക്ഷയും സുഗമമായ ഗതാഗതവും ഉറപ്പാക്കുന്നതിനായി വിപുലമായ സുരക്ഷാ ട്രാഫിക് നിയന്ത്രണ നടപടികൾ കൊച്ചി മെട്രോ ശക്തിപ്പെടുത്തി. അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന സംസ്ഥാനതല ശില്പശാല മന്ത്രി കെ മുരളീധരൻ നാളെ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. പ്രാദേശിക പ്രവർത്തനങ്ങൾ ആഗോള പ്രതിഫലനം എന്ന പ്രമേയത്തെ അടിസ്ഥാനമാക്കി നടക്കുന്ന ശില്പശാലയിൽ മാതൃകാ ജൈവ വൈവിധ്യ സൌഹൃദ ഗ്രാമങ്ങൾ എന്ന സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെ വിവിധ പദ്ധതികൾക്ക് അദ്ദേഹം തുടക്കം കുറിക്കും. ജൈവ വൈവിധ്യ ദിനത്തിൽ കേരള തപാൽ സർക്കിൾ മൈന്യൂട്ട് ലൈഫ് എന്ന പ്രമേയത്തെ ആസ്പദമാക്കി 6 പ്രത്യേക കവറുകൾ പുറത്തിറക്കും. എറണാകുളം ഹെഡ് പോസ്റ്റ് ഓഫീസിലും ദേവികുളം, പൊന്മുടി, കൽപ്പറ്റ, അഗളി, വെള്ളായണി, പാലക്കാട് തപാൽ ഓഫീസുകളിലും പ്രത്യേക കവറുകൾ നാളെ പ്രകാശനം ചെയ്യും. കർഷകർക്ക് പ്രതീക്ഷയേകി സംസ്ഥാനത്ത് റബ്ബർ വില ഉയരുന്നു. RSS 4 തരം റബ്ബറിന് കിലോയ്ക്ക് 260 രൂപയാണ് വില. മഴക്കാലത്ത് ഉൽപാദനം വർദ്ധിക്കുമെന്നതിനാൽ മരങ്ങളിൽ മഴമറ ഘടിപ്പിച്ച് ടാപ്പിംഗ് നടത്താനുള്ള ഒരുക്കത്തിലാണ് കർഷകർ. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: വലിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് വിപണിയിൽ ഇത്രയും ഉണർവ് ദൃശ്യമാകുന്നത്. വേനൽക്കാലത്ത് ഇലകൊഴിച്ചിലിനെ തുടർന്ന് ഉൽപാദനം കുറഞ്ഞിരുന്നു. പുതുമഴയ്ക്ക് ശേഷം ഇലകൾ തളർത്ത് ടാപ്പിംഗ് പുനരാരംഭിച്ച വേളയിലാണ് വിലയും ഉയർന്നത്. ശക്തമായ മഴ നീണ്ടുനിന്നാൽ മഴമറ വെച്ചാൽ പോലും ടാപ്പിംഗ് നടത്താനാകുമോ എന്ന ആശങ്കയും കർഷകർ പങ്കുവയ്ക്കുന്നുണ്ട്. വിലയിലെ സ്ഥിരതയില്ലായ്മയും കർഷകരുടെ ആശങ്ക ഇരട്ടിയാക്കുന്നു. എങ്കിലും അനുകൂല സാഹചര്യം പരമാവധി പ്രയോജനപ്പെടുത്തി മുന്നോട്ടു പോകാനാണ് ഒരു വിഭാഗം കർഷകരുടെ തീരുമാനം.
0: IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. രാത്രി 7:30 അഹമ്മദാബാദിലാണ് മത്സരം. മുതിർന്ന മാധ്യമപ്രവർത്തകൻ KG പരമേശ്വരൻ നായർക്ക് വിട. തിരുവനന്തപുരം തൃക്കണ്ണാപുരത്തെ വീട്ടുവളപ്പിൽ സംസ്കാര ചടങ്ങുകൾ നടന്നു. തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ നേരത്തെ പൊതുദർശനത്തിന് വെച്ച ഭൌതിക ശരീരത്തിൽ രാഷ്ട്രീയ സാമൂഹ്യ മാധ്യമ രംഗത്തെ പ്രമുഖർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 174 പോയിന്റ് ഇടിഞ്ഞ് 75154, നിഫ്റ്റി 22 പോയിന്റ് നഷ്ടത്തിൽ 23636 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില കൂടി. പവന് 360 രൂപ വർദ്ധിച്ച് 1,17,280 രൂപയും ഗ്രാമിന് 14,660 രൂപയുമാണ് ഇന്നത്തെ വില. കണ്ണൂർ സർവകലാശാലയ്ക്ക് കീഴിലുള്ള വിദ്യാർത്ഥികൾക്കായി ഏർപ്പെടുത്തുന്ന അപകട ഇൻഷുറൻസിന്റെ പോളിസി രേഖകൾ നാളെ കൈമാറും. വൈസ് ചാൻസലർ KK സാജു ഉദ്ഘാടനം ചെയ്യും. പ്രധാന വാർത്തകൾ വീണ്ടും. 16 കേരള നിയമസഭ നിലവിൽ വന്നു. സമ്മേളനത്തിന്റെ ആദ്യ ദിവസം MLA മാരുടെ സത്യപ്രതിജ്ഞ നടന്നു. സ്പീക്കർ തെരഞ്ഞെടുപ്പ് നാളെ. കിഴക്കമ്പലം ഭൂമി കുടിയൊഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട് 3 ദിവസത്തിനകം DGP റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പാരമ്പര്യ ജനിതക വൈകല്യങ്ങളെ പ്രതിരോധിക്കുന്നതിനുള്ള ദേശീയ പദ്ധതി ഉമ്മിദിന് രാജ്യത്ത് തുടക്കമായി. പശ്ചിമേഷ്യൻ പ്രതിസന്ധിക്കിടയിലും രാജ്യത്ത് ഇന്ധനക്ഷാമമില്ലെന്ന് ഉറപ്പുവരുത്തിയതായി കേന്ദ്ര സർക്കാർ. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. 7 ജില്ലകളിൽ നിന്ന് മഞ്ഞ ജാഗ്രത. ലക്ഷദ്വീപ് തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസ് ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ലാലേട്ടന്റെ ആക്ടിംഗ് കരിയറിലെ ഏറ്റവും മികച്ച ഇമോഷണൽ പെർഫോമൻസുകളിൽ ഒന്നാണ് ഇതിലെ ശ്രീകുട്ടൻ എന്ന ക്യാരക്ടർ. സിനിമയുടെ ആദ്യ പകുതി വളരെ നാച്ചുറൽ ആയിട്ടുള്ള കോമഡി, പിന്നീട് അങ്ങോട്ട് വളരെ ഡീപ്പായിട്ടുള്ള സങ്കടവും അദ്ദേഹം വളരെ അനായാസമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട് ഈ ചിത്രത്തിൽ.

0: എന്താന്ന് മിണ്ടാതിരിക്കുന്നത്?
1: ഞാൻ നമ്മുടെ ഏലോ അച്ഛന്റെ കാര്യം ആലോചിക്കുകയായിരുന്നു. ഇന്ന് അഞ്ചിലോട്ട് അയക്കണ്ട. കഴിച്ചോളൂ, കഴിക്കും കഴിക്കും. മസാല ദോശയ്ക്ക് ഭയങ്കര എരിവല്ലേ?
0: അച്ഛ വലുതായിട്ടൊന്നുമില്ല.
1: അപ്പൊ എന്റെ ദോശയ്ക്ക് മാത്രമാവും.

0: ധരണി എന്ന നായിക കഥാപാത്രമായിട്ട് എത്തിയത് പ്രിയയായിരുന്നു. കാഴ്ചയില്ലാത്ത ഒരാളുടെ ബോഡി ലാംഗ്വേജ് അത്രയും നാച്ചുറൽ ആയിട്ട് അവർ അവതരിപ്പിച്ചിട്ടുണ്ട് നിന്നിഷ്ടം എന്നിഷ്ടം എന്ന സിനിമയില്. ഇവരെ കൂടാതെ മുകേഷ്, ജഗതി ശ്രീകുമാർ, ശ്രീനിവാസൻ, സുകുമാരി, കെ പി ഉമ്മർ തുടങ്ങി വലിയൊരു താരനിര തന്നെ ഈ സിനിമയിൽ ഉണ്ടായിരുന്നു. സിനിമയിലെ ഇമോഷണൽ വെയിറ്റിനെ കുറിച്ച് പ്രേക്ഷകരെ റിലാക്സ് ചെയ്യിപ്പിക്കാൻ ഇവരുടെ കോമഡി സീൻസ് വലിയ രീതിയിൽ സഹായിച്ചിട്ടുണ്ട്.
1: വൈരാഗ്യ ബുദ്ധി
2: ബന്ധുവാണ് കൂടോത്രം ചെയ്തത്. അനിയന്റെ ഭാര്യയുടെ അനിയനെ കല്യാണം കഴിച്ചു കൊടുക്കാൻ പറ്റില്ലെന്ന് നിങ്ങൾ പറഞ്ഞത് കൊണ്ട് വൈരാഗ്യം മൂത്ത് മകൾ മാലതിക്കും നിങ്ങൾക്കും കോഴിത്തലയിൽ കൂടോത്രം ചെയ്തിരിക്കുന്നു എന്ന് ചക്രപാണി അദ്ദേഹം പറയുന്നു.
0: പാട്ടുകളെ കുറിച്ച് പറയാതെ ഈ സിനിമയുടെ വിശേഷങ്ങൾ ഒരിക്കലും പൂർണ്ണമാകില്ല. കണ്ണൂർ രാജൻ എന്ന പ്രതിഭാശാലിയായ മ്യൂസിക് ഡയറക്ടറാണ് ഈ സിനിമയിലെ മനോഹരമായ പാട്ടുകൾക്ക് ഈണം പകർന്നത്. മങ്കൊമ്പ് ഗോപാലകൃഷ്ണന്റെ വരികൾക്ക് ഈണം നൽകിയിട്ടുള്ള ഇളം മഞ്ഞൻ എന്ന ഗാനം ഇന്നും നമ്മുടെ ഒക്കെ ചുണ്ടുകളിൽ തത്തിക്കളിക്കുന്ന എക്കാലത്തെ മികച്ച ഗാനങ്ങളിൽ ഒന്നാണ്. ഈ ഒരു പാട്ടോടുകൂടി തന്നെയാണ് ഈ സിനിമ അവസാനിക്കുകയും ചെയ്യുന്നത്. ഈ സിനിമയുടെ ഇമോഷണൽ മൂഡ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് എസ് കുമാറിന്റെ സിനിമറ്റോഗ്രഫി വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. ജോൺസൺ മാസ്റ്റർ നൽകിയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോർ സിനിമയുടെ ആത്മാവ് തന്നെയായിരുന്നു. ഈ സിനിമയുടെ ഇമോഷണൽ മൂഡ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതിൽ എസ് കുമാറിന്റെ സിനിമറ്റോഗ്രഫി വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്.
3: എല്ലാം കണ്ടു, എല്ലാവരെയും കണ്ടു, പക്ഷേ എന്റെ ശ്രീയേട്ടനെ മാത്രം കണ്ടില്ല.
4: ശാലിനി, ഇതുവരെ ഇതൊന്നും എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ.
3: വരുമെന്ന് വിചാരിച്ചു, വന്നില്ല. ഇനിയിപ്പോ ഒന്നും ഒളിച്ചു വെച്ചിട്ട് കാര്യമൊന്നുമില്ലല്ലോ. എനിക്ക് പേരും പണവും ഒന്നും വേണ്ട രാമേട്ട. ശ്രീയേട്ടനെ ഒന്ന് കണ്ടാ മാത്രം മതി.
0: ദാരിദ്ര്യവും പ്രണയവും സങ്കടവും എല്ലാം വളരെ റിയലിസ്റ്റിക് ആയിട്ട് അദ്ദേഹത്തിന്റെ ക്യാമറ ഒപ്പിയെടുത്തു. ഒരു വിദേശ സിനിമയെ അഡാപ്റ്റ് ചെയ്യുമ്പോൾ സംഭവിക്കാവുന്ന പാളിച്ചകളൊന്നുമില്ലാതെ നമ്മുടെ ഓഡിയൻസിന് പെട്ടെന്ന് കണക്ട് ചെയ്യുന്ന രീതിയിൽ അതിനെ മാറ്റിയെടുത്തു എന്നതാണ് നിന്നിഷ്ടം എന്നിഷ്ടം എന്ന സിനിമയുടെ ഏറ്റവും വലിയ വിജയം. ലാലേട്ടന്റെ 100-ാം സിനിമ എന്ന നിലയിൽ വളരെ വലിയൊരു പ്രൊമോഷനിലും സെലിബ്രേഷനിലുമാണ് ഈ സിനിമ അന്ന് തിയേറ്ററുകളിൽ എത്തിയത്. ആ പ്രതീക്ഷകൾ തെറ്റിക്കാതെ 1986 വലിയൊരു ബ്ലോക്ക് ബസ്റ്റർ വിജയങ്ങളിൽ ഒന്നായി ഈ സിനിമ മാറി. വർഷങ്ങൾക്ക് ശേഷം ഈ ഒരു സിനിമയുടെ 2-ാം ഭാഗവും എത്തിയിട്ടുണ്ടായിരുന്നു. എങ്കിലും ആദ്യ ഭാഗം നൽകിയ ആ ഒരു മാജിക് ഇന്നും പ്രേക്ഷകരുടെ മനസ്സിൽ ഒരു

ഒരു സാധാരണക്കാരന്റെ അസാധാരണമായ സ്നേഹത്തിന്റെ കഥ പറഞ്ഞ നിന്നിഷ്ടം ഇന്നിഷ്ടം ലാലേട്ടന്റെ ആക്ടിംഗ് സ്കിൽസ് എത്രത്തോളം വേഴ്സറ്റൈലാണെന്ന് തെളിയിച്ച ഒരു സിനിമ കൂടിയായിരുന്നു. അദ്ദേഹത്തിന്റെ ജന്മദിനത്തിൽ ഈ 100-ാമത്തെ ചിത്രത്തെ കുറിച്ച് ഓർക്കുമ്പോൾ അത് ഓരോ സിനിമാ പ്രേമിക്കും നൽകുന്ന സന്തോഷം വളരെ വലുതാണ്. ഈ മനോഹരമായ സിനിമ പോലെ ഇനിയും ഒരുപാട് വിസ്മയങ്ങൾ തീർക്കാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലബ് ബോർഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട്. ഇതുപോലെ മറ്റൊരു മനോഹരമായ സിനിമയുടെ വിശേഷങ്ങളുമായിട്ട് അടുത്ത ക്ലബ് ബോർഡിൽ വീണ്ടും ജോയിൻ ചെയ്യുന്നതായിരിക്കും. ടിൽ ദെൻ ഇറ്റ്സ് മീ ആർ ജെ അനാമിക സൈനിങ് ഓഫ്.

0: Take a break.
1: Hi, hello, good evening and welcome to Take a Break with me, RJ Anamika. ഇന്നത്തെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള തേഴ്സ്ഡേ ഈവനിങ്ങിൽ ടേക്ക് എ ബ്രേക്കുമായിട്ട് ദാ ജോയിൻ ചെയ്തിരിക്കുന്നത് RJ അനാമികയാണ് കേട്ടോ. അപ്പോ ക്ലബ് ബോർഡിലൂടെ നല്ല മനോഹരമായിട്ടുള്ള സിനിമാ വിശേഷങ്ങളൊക്കെ എല്ലാവരും കേട്ട് കഴിഞ്ഞു. ഇനി കുറച്ച് എക്സൈറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയാനായിട്ടാണ് ഇന്നത്തെ ടേക്ക് എ ബ്രേക്കിൽ ഞാൻ ദാ നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. ഈ ഓഫീസിൽ ജോലി ചെയ്യുന്നതിനിടയിലോ അല്ലെങ്കിൽ ഗെയിമിംഗ് നടത്തുന്നതിനിടയിലോ ആകട്ടെ, വേഗത കുറഞ്ഞ ഇന്റർനെറ്റ് കണക്ഷൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണല്ലേ. ഇത് പ്രൊഡക്ടിവിറ്റിയെ ബാധിക്കുക മാത്രമല്ല നമ്മുടെ സമയം വേസ്റ്റ് ആക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ കുറച്ച് നുറുങ്ങുകളും തന്ത്രങ്ങളും ഒക്കെ ഉപയോഗിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ നെറ്റ്വർക്കിംഗ് പെർഫോമൻസ് മെച്ചപ്പെടുത്താനായിട്ട് സാധിക്കും. എങ്ങനെയാണെന്നല്ലേ പറഞ്ഞുതരാം. നിങ്ങളൊരു വലിയ വീട്ടിലാണ് താമസിക്കുന്നതെങ്കിൽ റൂട്ടർ വീടിന്റെ മധ്യഭാഗത്ത് വെക്കുക. ഇത് വീട് മുഴുവൻ നല്ല കവറേജ് നൽകുന്ന ഒന്നാണ്. വീട് രണ്ട് നിലയുള്ളതാണെങ്കിൽ സിഗ്നൽ രണ്ടാം നിലയിലേക്ക് എളുപ്പത്തിൽ എത്തിക്കുന്നതിനായിട്ട് ഒന്നാം നിലയിൽ ഒരു ഉയർന്ന സ്ഥലത്ത് റൂട്ട് സ്ഥാപിക്കാനായിട്ട് ശ്രദ്ധിക്കാട്ടോ. അതുപോലെ തന്നെ ചുവരുകള്, ലോഹ വസ്തുക്കള് എന്നിവ റൂട്ടറിന്റെ സിഗ്നലിനെ ദുർബലപ്പെടുത്തുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും കുറഞ്ഞ തടസ്സങ്ങൾ ഉള്ള സ്ഥലത്ത് റൂട്ടർ സ്ഥാപിക്കാനായിട്ട് ശ്രദ്ധിക്കാട്ടോ. വീട്ടുപകരണങ്ങൾ, TV, റെഫ്രിജറേറ്ററുകൾ പോലുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങൾ എന്നിവയും ഇന്റർനെറ്റ് സിഗ്നൽ ഗുണനിലവാരത്തെ ദുർബലപ്പെടുത്തുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ റൂട്ടർ ഈ ഭാഗങ്ങളിൽ നിന്ന് മാറ്റി സ്ഥാപിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാട്ടോ. മാത്രമല്ല നിങ്ങളുടെ റൂട്ടറുടെ ഹോംവെയർ ഇടയ്ക്കിടെ അപ്ഡേറ്റ് ചെയ്യേണ്ടത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പുതിയ സവിശേഷതകളും സുരക്ഷാ പാച്ചുകളും ചേർക്കുന്നതിനായിട്ട് റൂട്ടർ കമ്പനികളെ ഹോംവെയർ അപ്ഡേറ്റുകൾ പുറത്തിറക്കിയിട്ടുണ്ട്. ഇത് റൂട്ടറുടെ പെർഫോമൻസ് മെച്ചപ്പെടുത്തുകയും സൈബർ അറ്റാക്കിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യുന്ന ഒന്നാണ്. നിങ്ങളൊരു പഴയ റൂട്ടറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അത് മാറ്റി സ്ഥാപിക്കുന്നത് ബുദ്ധിപരമായിട്ടുള്ള ഒരു തീരുമാനമായിരിക്കും എന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ വീട് മുഴുവൻ ഒരൊറ്റ റൂട്ടർ ഉപയോഗിക്കേണ്ടതുണ്ടെങ്കിൽ വൈഫൈ എക്സ്റ്റെൻഡറുകൾ നിങ്ങളുടെ ജോലി എളുപ്പമാക്കുന്ന ഒന്നാണ്. ഈ വൈഫൈ എക്സ്റ്റെൻഡറുകൾ കണക്ഷൻ പരിധി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന ഒന്നുകൂടിയാണ് കേട്ടോ. മാത്രമല്ല സിഗ്നലുകൾ എത്താത്ത സ്ഥലങ്ങളിൽ നിന്ന് പോലും ഇന്റർനെറ്റ് ആക്സസ് ചെയ്യാനായിട്ട് ഇത് നിങ്ങളെ അനുവദിക്കുന്നുണ്ട്. ഒരു ഉപകരണമോ ഗാഡ്ജറ്റോ പ്രവർത്തിക്കുന്നത് നിർത്തുന്ന സമയത്ത് ഈ റൂട്ടർ റീസ്റ്റാർട്ട് ചെയ്യാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് പലപ്പോഴും ബഗ്ഗുകൾ പരിഹരിക്കുകയും ഇന്റർനെറ്റ് വേഗത പുനഃസ്ഥാപിക്കുകയും ചെയ്തേക്കാവുന്ന ഒന്നാണ് കേട്ടോ. ഫൈനലി ഈ അലുമിനിയം ഫോയില് സിഗ്നലുകളെ പ്രതിഫലിപ്പിക്കുന്നുണ്ട്. സിഗ്നലുകൾ ആവശ്യമായിട്ടുള്ള ദിശയിലേക്ക് പോകുന്നുവെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ ഒരു വെളുത്ത ഫോയിൽ ഷീറ്റ് എടുത്ത് റൂട്ടറിന് പിന്നിൽ വെക്കാവുന്നതാണ് കേട്ടോ. ഈ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വൈഫൈ കണക്ഷന്റെ വേഗത വർദ്ധിപ്പിക്കാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നുകൂടിയാണ്. ടേക്ക് എ ബ്രേക്കിൽ ഇനി ഒരു കുട്ടി ബ്രേക്കാണ്. സിക്കിപ്പോ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം
1: പുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വാളകം.
2: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.

0: ടേക്ക് എ ബ്രേക്ക്.
1: മേഘങ്ങൾ തൊട്ടുരുമുന്ന മലനിരകൾക്കിടയിലൂടെ കാടിന്റെ പച്ചപ്പിനെ കീറുമുറിച്ച് താഴേക്ക് പതിക്കുന്ന ജലധാരകൾ, പ്രകൃതിയുടെ ഏറ്റവും മനോഹരവും രൗദ്രവുമായിട്ടുള്ള ഭാവങ്ങളിൽ ഒന്നാണ് വെള്ളച്ചാട്ടങ്ങൾ എന്ന് പറയുന്നത് അല്ലെ. മനോഹരമായിട്ടുള്ള നിരവധി വെള്ളച്ചാട്ടങ്ങൾ നമ്മുടെ ഇന്ത്യയിലുണ്ട്. എല്ലാം തന്നെ സഞ്ചാരികളുടെ മനം കവരുന്ന സ്ഥലങ്ങൾ കൂടിയാണ്. എന്നാൽ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയിട്ടുള്ള വെള്ളച്ചാട്ടം ഏതാണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ പറഞ്ഞുതരാം ടേക്ക് എ ബ്രേക്കിൽ. കൂടെയുള്ളത് ആർജെ അനാമികയാണ്. കർണാടകയിലെ പശ്ചിമഘട്ട മലനിരകളുടെ ഹൃദയഭാഗത്ത് ഒളിച്ചിരിക്കുന്ന കുഞ്ചിക്കൽ വെള്ളച്ചാട്ടമാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള വെള്ളച്ചാട്ടം. പ്രകൃതി സ്നേഹികളെയും സാഹസിക സഞ്ചാരികളെയും ഒരുപോലെ മോഹിപ്പിക്കുന്ന ഒന്നാണ് കുഞ്ചിക്കൽ വെള്ളച്ചാട്ടം. കർണാടകയിലെ ഷിമോഗ ജില്ലയിലാണ് കുഞ്ചിക്കൽ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. സമുദ്രനിരപ്പിൽ നിന്ന് ഏറെ ഉയരത്തിലുള്ള ഈ വെള്ളച്ചാട്ടത്തിന് 455 മീറ്റർ, അതായത് ഏകദേശം 1493 അടി ഉയരമുണ്ട്. ഇന്ത്യയിലെ ഉയരത്തിന്റെ കാര്യത്തിൽ ഒന്നാമതായിട്ടുള്ള കുഞ്ചിക്കൽ ഏഷ്യയിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയിട്ടുള്ള രണ്ടാമത്തെ വെള്ളച്ചാട്ടം കൂടിയാണ് കേട്ടോ. മറ്റ് വെള്ളച്ചാട്ടങ്ങളെ പോലെ ഒറ്റയടിക്ക് താഴേക്ക് പതിക്കുന്നതിന് പകരം പാറക്കെട്ടുകളിലൂടെ പല തട്ടുകളായിട്ട് ഒഴുകിയിറങ്ങുന്ന രൂപമാണ് ഇതിനുള്ളത്. വരാഹി നദിയിൽ നിന്നാണ് കുഞ്ചിക്കൽ വെള്ളച്ചാട്ടം രൂപമെടുക്കുന്നത് കേട്ടോ. ഇടതൂർന്ന വനങ്ങളാലും വന്യജീവി വൈവിധ്യത്താലും സമ്പന്നമായിട്ടുള്ള പശ്ചിമഘട്ടത്തിന്റെ മടിത്തട്ടിലാണ് ഈ പ്രകൃതി രമണീയമായിട്ടുള്ള കാഴ്ച ഒരുക്കിയിട്ടുള്ളത്. എന്നാൽ ഇന്ത്യയിലെ മറ്റു വെള്ളച്ചാട്ടങ്ങൾ അപേക്ഷിച്ച് ഇവിടെ കുറച്ച് നിയന്ത്രണങ്ങൾ കർശനമാണ് കേട്ടോ. പ്രത്യേക അനുമതി ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ വിസിറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. മാത്രമല്ല കുഞ്ചിക്കൽ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് വിദൂര വനാന്തരത്തിലാണ്. അതുകൊണ്ട് തന്നെ മിക്ക സഞ്ചാരികൾക്കും ഈ വെള്ളച്ചാട്ടം അജ്ഞാതമായിട്ടുള്ള ഒന്നാണ് കേട്ടോ. സന്ദർശന അനുമതി പരിമിതമായതുകൊണ്ട് തന്നെ സംരക്ഷണ മേഖലയിൽ സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇവിടെ മനുഷ്യ സാന്നിധ്യം കുറച്ച് കുറവാണ് എന്ന് തന്നെ പറയാം. പ്രകൃതിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അനുഗ്രഹമാണെന്നും പറയാം കേട്ടോ. മനുഷ്യ സാന്നിധ്യം കുറവായതുകൊണ്ട് തന്നെ കാടിന്റെയും വെള്ളച്ചാട്ടത്തിന്റെയും പ്രകൃതിദത്തമായിട്ടുള്ള ചുറ്റുപാടുകള് നല്ല രീതിയിൽ സംരക്ഷിക്കപ്പെടുന്നുണ്ട്. വൈവിധ്യമാർന്ന സസ്യങ്ങളുടെയും ജീവികളുടെയും സുരക്ഷിത താവളം കൂടിയായിട്ടും മാറിയിരിക്കുകയാണ് കുഞ്ചിക്കൽ വെള്ളച്ചാട്ടത്തിനോട് ചേർന്നുള്ള വനാന്തരം. ഈ ഒരു വൈവിധ്യം പരിസ്ഥിതിപരമായിട്ടുള്ള മൂല്യം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. പ്രകൃതി സ്നേഹികൾക്കും ഗവേഷകർക്കും മനുഷ്യന്റെ ഇടപെടലുകൾ ഇല്ലാത്ത പ്രകൃതിദത്തമായിട്ടുള്ള ഒരു അന്തരീക്ഷം നേരിട്ട് കാണാനായിട്ടും പഠനങ്ങൾ നടത്താനായിട്ടും അപൂർവമായിട്ടുള്ള ഒരു അവസരമാണ് ഈ ഒരു പ്രദേശം നൽകുന്നത്. കുഞ്ചിക്കൽ വെള്ളച്ചാട്ടം വിസിറ്റ് ചെയ്യാനായിട്ട് ഏറ്റവും മികച്ച ഒരു ടൈം എന്ന് പറയുന്നത് മൺസൂൺ കാലമാണ് കേട്ടോ. ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള മാസങ്ങളിൽ മഴ ശക്തമാകുന്നതോടുകൂടി ഈ വരാഹി നദി നിറഞ്ഞൊഴുകിയും കുഞ്ചിക്കൽ വെള്ളച്ചാട്ടം അതിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള രൗദ്ര സൗന്ദര്യ ഭാവങ്ങൾ കൈവരിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ തിരക്കിൽ നിന്നും മാറി തീർത്തും പ്രകൃതിയോട് ഇണങ്ങി ഒരു യാത്ര ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അടുത്ത യാത്ര നേരെ വിട്ടോ കുഞ്ചിക്കൽ വെള്ളച്ചാട്ടത്തിലേക്ക്. അപ്പൊ നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയിട്ടുള്ള വെള്ളച്ചാട്ടമാണ് കുഞ്ചിക്കൽ. കാടിനുള്ളിലെ രഹസ്യങ്ങൾ ഒഴുകുന്ന ഒരു സ്ഥലമാണ് ഈ ഒരു വെള്ളച്ചാട്ടം എന്ന് വേണമെങ്കിൽ പറയാട്ടോ. ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാടധികം കാര്യങ്ങൾ ടേക്ക് എ ബ്രേക്കിലൂടെ എനിക്ക് പറയാനായിട്ടുണ്ട്. അതിനു മുമ്പായിട്ടൊരു മനോഹരമായിട്ടുള്ള പാട്ട് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ് കേട്ടോ. സോ കീപ് ഓൾ ലിസണിംഗ് ടു ആസ്ട്രിയ എഫ് എം 90.9 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കെട്ടിട നിർമ്മാണം ഇനിയൊരു പ്രശ്നമേയല്ല. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS മെറ്റൽസ് ഉള്ളപ്പോൾ YS മെറ്റൽസ് ലോകോത്തര നിലവാരമുള്ള സിമന്റ്, സ്റ്റീൽ, GI പൈപ്പ്, റൂഫിംഗ് മെറ്റീരിയൽസ് എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. YS മെറ്റൽസ്, ട്രിവാൻഡ്രം റോഡ്, പുല്ലമൺ, കൊട്ടാരകര. ഫോൺ 9446322151.

0: ടേക്ക് എ ബ്രേക്ക്.
1: നമ്മുടെ നിത്യജീവിതത്തിലെ ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട ഒന്നാണ് മൊബൈൽ ഫോൺ അല്ലേ. എന്തിനും ഏതിനും മൊബൈൽ ഫോണുകളെ ഡിപ്പെൻഡ് ചെയ്യുന്ന നമ്മൾ ചില അപകട സാധ്യതകളെ കുറിച്ച് അറിയാതെ പോകരുത്. ഈ ചില സ്ഥലങ്ങളിലെ മൊബൈൽ ഫോണുകളെ സൂക്ഷിക്കുന്നത് കേടുപാടുകൾക്കും അപകടങ്ങൾക്കും സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ മൊബൈൽ ഫോണുകൾ ഒരിക്കലും സൂക്ഷിക്കാൻ സാധിക്കാത്ത കുറച്ച് നാല് സ്ഥലങ്ങളെ കുറിച്ച് നോക്കാം. ടേക്ക് എ ബ്രേക്കിൽ വിത്ത് മീ ആർജെ അനാമിക. ഈ താപ സ്രോതസ്സുകൾ എന്ന് പറയുമ്പോൾ അടുക്കളയിലെ ഗ്യാസ് സ്റ്റൗവിനെയോ അല്ലെങ്കിൽ ഇൻഡക്ഷൻ കുക്ക് ടോപ്പിനെയോ മാത്രമല്ല നമ്മൾ ഉദ്ദേശിക്കാറുള്ളത്, മറ്റു പല ഉപകരണങ്ങളും ചൂടുണ്ടാക്കുന്നുണ്ട്. കൂടാതെ ചാർജ് ചെയ്യുന്ന സമയത്ത് ഫോൺ പുതപ്പിലോ തലയിണയിലോ വെക്കുന്നത് മാക്സിമം ഒഴിവാക്കാൻ പല ആൾക്കാരും ചെയ്യുന്നൊരു കാര്യമാണ്. ഇനി മുതൽ ആ ഒരു ശീലം ഒന്ന് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഇത് ഫോൺ അമിതമായിട്ട് ചൂടാകാൻ ഇടയാകുന്നുണ്ട്. ഇങ്ങനെ സ്ഥിരമായിട്ട് ചെയ്യുകയാണെങ്കിൽ ബാറ്ററി ഉൾപ്പെടെ നമ്മുടെ ഫോണിന്റെ പല ഘടകങ്ങളെയും ബാധിച്ചേക്കാവുന്ന ഒന്നാണ്. മാത്രമല്ല ചില സിറ്റുവേഷൻസിൽ തീപിടുത്തത്തിനുള്ള സാധ്യത പോലും ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഈ കാറ് വെയിലത്ത് പാർക്ക് ചെയ്യുന്ന സമയത്ത് കാറിനുള്ളിലെ താപനില ഗണ്യമായിട്ട് വർദ്ധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സൂര്യപ്രകാശം ഏൽക്കുന്നിടത്ത് പാർക്ക് ചെയ്യുന്ന കാറിൽ നിങ്ങളുടെ ഫോൺ വെക്കുന്നത് ഒന്ന് ഒഴിവാക്കുക. ഉയർന്ന താപനില ഫോണിന്റെ ബാറ്ററി ഉൾപ്പെടെയുള്ള ആന്തരിക ഭാഗങ്ങൾക്ക് കേടുവരുത്തുന്ന ഒന്നുകൂടിയാണ്. ഇത് നന്നാക്കി എടുക്കാനായിട്ട് വളരെയധികം പണച്ചെലവും വന്നേക്കാവുന്ന ഒന്നാണ്. സോ ഫോൺ കാറിൽ വെക്കുമ്പോൾ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ തന്നെ ഫോൺ ദീർഘനേരം പോക്കറ്റിൽ സൂക്ഷിക്കുന്നത് അപകടം നിറഞ്ഞൊരു കാര്യമാണ്. ഈ ഫോണുകളെ റേഡിയോ ഫ്രീക്വൻസി തരംഗങ്ങൾ പുറപ്പെടുവിക്കുന്ന ഒന്നാണ്. ഇത് നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സാധ്യമെങ്കിൽ ഫോൺ ഒരു ബാഗിലോ സമാനമായിട്ടുള്ള മറ്റെവിടെയെങ്കിലും ഒക്കെ സൂക്ഷിച്ചു കൊണ്ടുപോകുക കേട്ടോ. മണിക്കൂറുകളോളം ഫോൺ പോക്കറ്റിൽ സൂക്ഷിക്കുന്നതും മാക്സിമം ഒഴിവാക്കുക. അതുപോലെ തന്നെ വിമാനത്താവളത്തിലെ സെക്യൂരിറ്റി ബിന്നിൽ ഫോൺ വെക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. സുരക്ഷാ പരിശോധനയിലൂടെ കടന്നു പോകുന്ന സമയത്ത് പലരും തങ്ങളുടെ ഫോണുകളും മറ്റു വസ്തുക്കൾക്കൊപ്പം തന്നെ സെക്യൂരിറ്റി ബിന്നിൽ ഉപേക്ഷിക്കാറുണ്ട്. ഇത് നിങ്ങളെ തിടുക്കത്തിൽ ഫോൺ എടുക്കാനായിട്ട് മറന്നു പോകാനായിട്ട് ഇടയാകുന്നുണ്ട്. കൂടാതെ മോഷണ സാധ്യതയും കൂടുതലാണ് കേട്ടോ. അപ്പൊ ഞാനീ പറഞ്ഞ നാല് സ്ഥലങ്ങളിൽ നിങ്ങളുടെ മൊബൈൽ ഫോണുകൾ ഒരു കാരണവശാലും സൂക്ഷിക്കാനായിട്ട് പാടില്ല കേട്ടോ. ടേക്ക് എ ബ്രേക്കിലൂടെ വിശേഷങ്ങൾ അവസാനിക്കുന്നില്ല. ബാക്ക് ടു ബാക്ക് ആയിട്ട് ഇനിയും പറയാനായിട്ടുണ്ട്. അതിനു മുമ്പായിട്ടൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് കേൾക്കാം ടേക്ക് എ ബ്രേക്കിൽ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
0: ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
1: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

0: ടേക്ക് എ ബ്രേക്ക്.
1: ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് ആളുകള് ഒരേ ഗതാഗത നിയമങ്ങൾ പാലിക്കുന്നുണ്ട്. ഈ റെഡ് സിഗ്നൽ കാണുകയാണെങ്കിൽ വാഹനം സ്റ്റോപ്പ് ചെയ്യുക, പച്ച സിഗ്നൽ കാണുന്ന സമയത്ത് മുന്നോട്ട് പോകുക, മഞ്ഞ സിഗ്നൽ ആണെങ്കിൽ വാഹനം മുന്നോട്ട് പോകാൻ പ്രിപ്പയർ ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. ഈ മൂന്ന് കളേഴ്സും ആളുകളുടെ ജീവിതത്തിന് ഭാഗമായിട്ട് മാറിയിട്ടുണ്ട്. എന്നാലേ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, എങ്ങനെയാണ് ട്രാഫിക്കുമായിട്ട് ബന്ധപ്പെട്ട ഈ മൂന്ന് കളേഴ്സ് വന്നത്, അല്ലെങ്കിൽ ആരാണ് ഈ ഒരു നിറങ്ങളെ ചൂസ് ചെയ്തത് എന്നെല്ലാം? അതൊക്കെ ഞാൻ വ്യക്തമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. കൂടെയുള്ളത് ആർജെ അനോമികയാണ്. ഈ കളർ സിഗ്നലുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ 1830s ആയിരത്തി ബ്രിട്ടീഷ് റെയിൽവേ കമ്പനികളെ യൂസ് ചെയ്തിട്ടുള്ള ആധുനിക ട്രാഫിക് സിഗ്നലിംഗ് കാലഘട്ടത്തിലേക്ക് നമ്മൾ പോകേണ്ടി വരും. ട്രെയിൻ ഗതാഗതം ആദ്യമായിട്ട് തുടങ്ങിയ കാലത്ത് ലോക്കോ പൈലറ്റുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തുന്നതിനും തിരക്കേറിയിട്ടുള്ള ട്രാക്കുകളിൽ ട്രെയിനിന്റെ കൂട്ടിയിടികൾ തടയുന്നതിനും വിശ്വസനീയമായിട്ടുള്ള ഒരു സംവിധാനം ആവശ്യമായിരുന്നു. ഇത്തരത്തില് സിഗ്നലിംഗ് ആശയങ്ങളെ വികസിപ്പിക്കുന്നതിൽ ഉൾപ്പെട്ട പ്രധാന വ്യക്തികളിൽ ഒരാളാണ് ലിവർപൂൾ ആൻഡ് മാഞ്ചസ്റ്റർ റെയിൽവേയിലെ എഞ്ചിനീയർ ആയിട്ടുള്ള ഹെൻറി ബൂത്ത്. അക്കാലത്തെ റെയിൽവേ സിഗ്നലിംഗില് മൂന്ന് നിറങ്ങളെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ റെഡ് എന്ന് പറയുന്നത് അപകടത്തിനോ അല്ലെങ്കിൽ നിർത്തലിനോ, പച്ച ജാഗ്രതയ്ക്ക്, ആൻഡ് വൈറ്റ് സുരക്ഷിതത്വത്തിനോ അല്ലെങ്കിൽ മുന്നോട്ട് പോകുന്നതിനോ ആയിരുന്നു. എന്നാൽ സുരക്ഷിതത്വത്തിനോ മുന്നോട്ട് പോകുന്നതിനോ ആയിട്ട് തെരഞ്ഞെടുത്ത സിഗ്നൽ ആയിട്ടുള്ള വൈറ്റ് കളറ് രാത്രിയിലെ ട്രെയിൻ ഡ്രൈവർമാരെ അപകടകരമായിട്ടുള്ള ഒരു കൺഫ്യൂഷനിലേക്ക് നയിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഇരുട്ടിലെ വെളുത്ത സിഗ്നല് ലൈറ്റുകൾ നക്ഷത്രങ്ങളോ മറ്റു വിദൂര ലൈറ്റുകളോ ആയിട്ട് തെറ്റിദ്ധരിക്കാമെന്ന് റെയിൽവേ ഓപ്പറേറ്റർമാരെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ റെയിൽവേ ഉദ്യോഗസ്ഥർ വെള്ളയ്ക്ക് പകരം പച്ച നിറം നൽകുകയും മഞ്ഞ പുതിയ ജാഗ്രതാ സിഗ്നൽ ആയിട്ട് മാറുകയും ചെയ്തിട്ടുണ്ട്. ട്രെയിനുകളിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഈ ഒരു സംവിധാനം ട്രാഫിക് ലൈറ്റുകളുടെ അടിത്തറയായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ചരിത്രത്തിലെ ആദ്യത്തെ റോഡ് ട്രാഫിക് സിഗ്നൽ 1868 December 10 ലണ്ടനിലെ പാർലമെന്റ് ഹൗസിന് പുറത്ത് സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. റെയിൽവേ സിഗ്നലിംഗ് എന്ന ആശയം റോഡ് ട്രാഫിക് മാനേജ്മെന്റുമായിട്ട് പൊരുത്തപ്പെടുത്തിയ ജോൺ പിക് നൈറ്റ് ആണ് ഈ സംവിധാനം രൂപകൽപ്പന ചെയ്തിട്ടുണ്ടായിരുന്നത്. തുടക്കത്തിലെ ലൈറ്റുകൾക്ക് ഒരു ഗ്യാസ് പതിപ്പ് വികസിപ്പിച്ചെടുക്കുകയും ചെയ്തു കേട്ടോ. അതിൽ ഈ റെഡ് പച്ച വിളക്കുകൾ മാത്രം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുതിരവണ്ടികളെയും കാൽനട യാത്രക്കാരെയും കൺട്രോൾ ചെയ്യാനായിട്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഈ സിഗ്നലുകൾ പ്രവർത്തിപ്പിക്കാനായിട്ട് നിയമിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. 1912 ലെസ്റ്റർ വെയർ അമേരിക്കയിലെ ആദ്യത്തെ ഇലക്ട്രിക് ട്രാഫിക് ലൈറ്റ് സൃഷ്ടിച്ച സമയത്താണ് അടുത്ത പ്രധാനപ്പെട്ട വഴിത്തിരിവുണ്ടായത്. പിന്നീട് 1920 മറ്റൊരു അമേരിക്കൻ പോലീസ് ഓഫീസർ ആയിട്ടുള്ള വില്യം പോഡ്സ് ചുവപ്പിനും പച്ചയ്ക്കുമിടയിലും മഞ്ഞ അല്ലെങ്കിൽ ആംബർ സിഗ്നൽ ചേർത്തുകൊണ്ട് മൂന്ന് നിറങ്ങളിലുള്ള ആധുനിക ട്രാഫിക് ലൈറ്റ് സംവിധാനം ഒഫീഷ്യലായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്റ്റോപ്പ് സിഗ്നലുകൾക്ക് ചുവപ്പു നിറം തിരഞ്ഞെടുക്കുന്നതിന് ഒരു ശാസ്ത്രീയമായിട്ടുള്ള കാരണമുണ്ട് കേട്ടോ. ദൃശ്യമാകുന്ന വർണ്ണങ്ങളിലെ ഏറ്റവും ദൈർഘ്യമേറിയ തരംഗ ദൈർഘ്യം ചുവപ്പിനുണ്ട്. ഏകദേശം 620 to 740 nanometers വരെ തരംഗ ദൈർഘ്യം. ഈ നീണ്ട തരംഗ ദൈർഘ്യം പൊടി, മൂടൽ മഞ്ഞ്, പുക, മഴ എന്നിവയില് ചുവന്ന വെളിച്ചം കുറച്ചു മാത്രമേ ചിതറാനായിട്ട് അനുവദിക്കുകയുള്ളൂ. മനഃശാസ്ത്രപരമായി എടുത്താലും മനുഷ്യൻ സ്വാഭാവികമായിട്ടും ചുവപ്പ് നിറഞ്ഞ അപകടം, ജാഗ്രത, അടിയന്തരാവസ്ഥ എന്നിവയുമായിട്ട് ബന്ധപ്പെടുത്തുന്നുണ്ട്. ഈ പച്ച നിറത്തിന്റെ തരംഗ ദൈർഘ്യം ഏകദേശം 500 to 565 nanometers വരെയാണ്. പച്ച നിറത്തോട് മനുഷ്യന്റെ കണ്ണ് ഏറ്റവും സെൻസിറ്റീവ് ആയിട്ട് നിൽക്കുന്ന ഒന്നുകൂടിയാണ്. അതുകൊണ്ടാണ് ഈ പച്ച നിറം സെലക്ട് ചെയ്യാനായിട്ടുള്ള മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് കേട്ടോ. ഈ സെൻസിറ്റിവിറ്റി ആളുകളെ പകലും രാത്രിയും പച്ച സിഗ്നലുകൾ വേഗത്തിൽ തിരിച്ചറിയാനായിട്ട് അനുവദിക്കുന്നുണ്ട്. അപ്പോ വാഹനം നിർത്താനായിട്ട്, സ്റ്റോപ്പ് ചെയ്യാനായിട്ട് ഈ റെഡ് കളർ, നീങ്ങാനായിട്ട് പച്ച യൂസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ള റീസൺ എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലേ. ടേക്ക് എ ബ്രേക്കിൽ ഇനി ഒരു കുട്ടി ബ്രേക്കാണ്. സുഖിപ്പോ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: ടേക്ക് എ ബ്രേക്ക്.
1: കണ്ണെത്താ ദൂരത്തോളം പരന്നുകിടക്കുന്ന കടൽ എന്നും ഒരു അത്ഭുത കാഴ്ചയാണല്ലേ. മനുഷ്യന്റെ ഭാവനകൾക്കപ്പുറം വിചിത്ര ജീവികളും പ്രതിഭാസങ്ങളും നിറഞ്ഞ ഒരു ലോകമാണിത്. കടലിലെ പല അത്ഭുത പ്രതിഭാസങ്ങളും എന്നും ഉത്തരം കിട്ടാത്ത ചോദ്യചിഹ്നമായിട്ട് ഇന്നും തുടരുകയും ചെയ്യുന്നുണ്ട്. അത്തരത്തില് ശാസ്ത്ര ലോകത്തെ വട്ടം കറക്കിയിട്ടുള്ള ഒരു അജ്ഞാത പ്രതിഭാസത്തെ കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുള്ള ഒരു സന്തോഷം പങ്കുവെക്കുകയാണ് നമ്മുടെ ശാസ്ത്ര ലോകം. വർഷം 2023 August 30 നാഷണൽ ഓഷ്യാനിക് ആൻഡ് അറ്റ്മോസ്ഫിയറിക് അഡ്മിനിസ്ട്രേഷൻ ടീം ഗൾഫ് ഓഫ് അലാസ്കയില് ഒരു പരിവേഷണം നടത്തുകയാണ്. പരിവേഷണത്തിന്റെ പേര് സീസ്കോപ്പ് അലാസ്ക 5. അലാസ്ക ഉൾക്കടലില് സമുദ്ര ഉപരിതലത്തിൽ നിന്ന് ഏകദേശം 2 മൈലിലധികം താഴ്ചയില് കൊടും തണുപ്പും ഭീകരമായിട്ടുള്ള മർദ്ദവുമുള്ള ഇരുണ്ട അന്തരീക്ഷത്തിലൂടെ സയന്റിസ്റ്റുകളുടെ ഡീപ് ഡിസ്കവർ എന്ന റിമോട്ട് കൺട്രോൾഡ് റോബോട്ടിക് വാഹനം നീങ്ങുകയായിരുന്നു. പെട്ടെന്നാണ് ഒരു പാറക്കെട്ടിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന തിളങ്ങുന്ന സ്വർണ്ണ നിറത്തിലുള്ള ഒരു ഗോളാകൃതിയിലുള്ള വസ്തു അവരുടെ ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ടായിരുന്നത്. ഏകദേശം 4 ഇഞ്ച് അതായത് 10 സെന്റിമീറ്റർ വ്യാസമുണ്ടായിരുന്നു ആ സ്വർണ ഗോളത്തിന്. ഒറ്റ നോട്ടത്തിൽ എന്തെങ്കിലും ജീവിയുടെ മുട്ട അല്ലെങ്കിൽ സമുദ്രത്തിലെ ഒരു അപൂർവ സ്പോഞ്ച് അതുമല്ലെങ്കിൽ ഇതുവരെ തിരിച്ചറിയാത്ത പ്രത്യേകതരം പവിഴപ്പുറ്റ തുടങ്ങിയ നിഗമനങ്ങളായിരുന്നു നമ്മുടെ സയന്റിസ്റ്റുകൾക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. എന്തായാലും പാറയിൽ നിന്ന് ആ സ്വർണ ഗോളം അടർത്തിയെടുത്ത് ശാസ്ത്ര പരിശോധനയ്ക്ക് വിധേയമാക്കാനായിട്ട് നമ്മുടെ സയന്റിസ്റ്റുകൾ തീരുമാനിച്ചു. സമുദ്രത്തിലെ പാറയിൽ നിന്നും അടർത്തിയെടുത്ത സ്വർണ ഗോളത്തിന്റെ രഹസ്യം അറിയാനായിട്ട് ശാസ്ത്ര പരിശോധനയ്ക്കായിട്ട് സ്മിത്ത് സോണിയൻ നാഷണൽ മ്യൂസിയം ഓഫ് നാച്ചുറൽ ഹിസ്റ്ററി എന്ന ലാബിലേക്കാണ് സാമ്പിള് അയച്ചിട്ടുണ്ടായിരുന്നത്. സാധാരണ പരീക്ഷണ മാർഗങ്ങൾ ഉപയോഗിച്ച് പെട്ടെന്ന് ആ രഹസ്യം മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്നായിരുന്നു നമ്മുടെ സയന്റിസ്റ്റുകളുടെ പ്രതീക്ഷ. പക്ഷേ തന്റെ രഹസ്യം അത്ര പെട്ടെന്ന് വെളിപ്പെടുത്താൻ ആ സ്വർണ ഗോളം അങ്ങോട്ട് തയ്യാറായില്ല എന്ന് തന്നെ പറയാം. ചെയ്യുന്ന ടെസ്റ്റുകളെല്ലാം പരാജയപ്പെടാനായിട്ട് തുടങ്ങിയിട്ട് ഓരോ ടെസ്റ്റുകളും മാറ്റി മാറ്റി ശാസ്ത്ര ലോകം പരീക്ഷിച്ചതിന്റെ ഫലമായിട്ട് 2 വർഷങ്ങൾ അങ്ങോട്ട് കടന്നുപോയിട്ടോ. ഒടുവിൽ സങ്കീർണമായിട്ടുള്ള DNA ടെസ്റ്റുകളും ഒപ്പം പ്രസ്തുത വസ്തുവിന്റെ മൈക്രോസ്കോപ്പിക് ഘടനയും പരിശോധിക്കാനായിട്ട് നമ്മുടെ ശാസ്ത്ര സംഘം അങ്ങോട്ട് തീരുമാനിച്ചു. അതില് കോറലുകളിലും കടൽ അനിമോണുകളിലും കാണപ്പെടുന്ന സിനിഡോസൈറ്റുകൾ എന്നറിയപ്പെടുന്ന വിഷമുള്ള ചെറിയ കോശങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ഇതോടെ ഇതൊരു കടൽ ജീവിയുടെ ഭാഗമാണെന്ന ഏകദേശ ധാരണ അവർക്ക് ലഭിച്ചു. ഒടുവിൽ അത്യാധുനികമായിട്ടുള്ള ഹോൾ ജെനോം സീക്വൻസിംഗ് എന്ന ജനിതക പരിശോധനയിലൂടെയാണ് സയന്റിസ്റ്റുകൾ ആ സത്യം മനസ്സിലാക്കിയത്. എന്താണെന്നോ, കടൽ ജീവിയുടെ മുട്ടയോ നിഗൂഢ പ്രതിഭാസമോ ഒന്നും ആയിരുന്നില്ല ആ സ്വർണ ഗോളം. മറിച്ച് ആഴക്കടലിൽ ജീവിക്കുന്ന റെലിക്കാന്തസ് ഡാഫ്നിയ എന്ന ഭീമൻ കടൽ അനിമോണിന്റെ ശരീരഭാഗമായിരുന്നു അത്ര. ഈ ആഴക്കടലിൽ 6 അടിയോളം നീളമുള്ള ടെന്റക്കിളുമായിട്ട് ജീവിക്കുന്ന വിചിത്രമായിട്ടുള്ള ഒരു ജീവിയാണ് റെലിക്കാന്തസ് ഡാഫ്നിയ. ഇവ പാറകളിൽ ഒട്ടിപ്പിടിച്ചിരിക്കാനായിട്ട് അവയുടെ ബോഡിയുടെ അടിഭാഗത്ത് ക്യൂട്ടിക്കൾ എന്നറിയപ്പെടുന്ന ഒരു തരം പാളിയുണ്ട്. ആ പാളിയാണ് പരിവേഷകർക്ക് ലഭിച്ച ആ സ്വർണ ഗോളം എന്ന് പറയുന്നത് കേട്ടോ. മനുഷ്യന്റെ നഖവും മുടിയും ഒക്കെ വളർന്നു കൊഴിയുന്നത് പോലെ അല്ലെങ്കിൽ പാമ്പുകൾ പടം പൊഴിക്കുന്നത് പോലെ ഈ ഭീമൻ അനിമോൺ അതിന്റെ ബോഡിയുടെ അടിഭാഗം പാറയിൽ ഉപേക്ഷിച്ച് മറ്റൊരിടത്തേക്ക് മാറിപ്പോയതോ അല്ലെങ്കിൽ അത് ചത്തുപോയതിനോ ശേഷം അവശേഷിച്ച ഭാഗമോ ആകാം ഇതെന്നാണ് നമ്മുടെ സയന്റിസ്റ്റുകളുടെ നിഗമനം. എന്തായാലും 2 വർഷത്തോളം സയന്റിസ്റ്റുകളെ വട്ടം കറക്കിയിട്ടുള്ള ആ സ്വർണ ഗോളം ഒടുവിൽ തന്റെ രഹസ്യം വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ഇത്തരം അത്ഭുതവും ജിജ്ഞാസയും തോന്നിപ്പിക്കുന്ന അനേകം വിചിത്രമായിട്ടുള്ള കാര്യങ്ങൾ കടലൊളിപ്പിച്ചു വെച്ചിട്ടുണ്ട് എന്നാണ് NOAA ഡയറക്ടർ ക്യാപ്റ്റൻ വില്യം മോവിറ്റ് പറയുന്നത് കേട്ടോ. ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാടധികം കാര്യങ്ങൾ ടേക്ക് എ ബ്രേക്കിലൂടെ പറയാനായിട്ടുണ്ട്. അതിന് മുമ്പായിട്ട് കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ട്രാക്കുകൾ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ഓസ്ട്രിയ FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

ചെയ്യുമ്പോൾ മാക്സിമം ഒന്ന് ഒഴിവാക്കുക. ഇത് നമ്മുടെ ഫോൺ അമിതമായിട്ട് ചൂടാകാനായിട്ട് കാരണമാകുന്നുണ്ട്. അതുപോലെ തന്നെ വില കുറഞ്ഞ ചാർജർ പണം ലാഭിക്കുകയും ഫോൺ ദിവസങ്ങളോളം ചാർജ് ചെയ്ത് വെക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ അത്തരം ഒരു ചാർജർ യഥാർത്ഥത്തിൽ നമ്മളുടെ ഫോണിന്റെ ബാറ്ററിയാണ് നശിപ്പിക്കുന്നത് കേട്ടോ. നിലവാരം കുറഞ്ഞ ചാർജറുകൾക്ക് വോൾട്ടേജ് കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയില്ല. ഇത് നമ്മുടെ ബാറ്ററി ലൈഫിനെ അഫക്ട് ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ്. അതുപോലെ തന്നെ ചില ആളുകൾ ബാറ്ററി കംപ്ലീറ്റ് ആയിട്ടും ഡിസ്ചാർജ് ആകുന്നത് വരെ ഫോണുകൾ ചാർജ് ചെയ്യാറില്ല എന്നുള്ളതാണ്. ഇത് ബാറ്ററിക്ക് അത്ര നല്ലതല്ല കേട്ടോ. കംപ്ലീറ്റ് ആയിട്ടും ഡിസ്ചാർജ് ആയതിനു ശേഷം ബാറ്ററി ആവർത്തിച്ച് ചാർജ് ചെയ്യുന്നത് ബാറ്ററിയെ കൂടുതൽ കഠിനാധ്വാനം ചെയ്യിക്കാനായിട്ട് നിർബന്ധിതമാക്കുന്നുണ്ട്. ഈ ഒരു സിറ്റുവേഷനിൽ സാധാരണ ചാർജിംഗ് വോൾട്ടേജിൽ എത്താനായിട്ട് കൂടുതൽ സമയം എടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ ഫോണിന്റെ ആന്തരിക ഭാഗങ്ങളെയും ദോഷകരമായിട്ട് ബാധിക്കുന്ന ഒരു കാര്യം കൂടിയാണ് കേട്ടോ. ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ വയർലെസ് ചാർജിംഗ് പ്രചാരത്തിലായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണല്ലേ. പക്ഷേ ഈ രീതി കംപ്ലീറ്റ് ആയിട്ടും കാര്യക്ഷമമല്ല കേട്ടോ. വയർലെസ് ചാർജിംഗ് ഫോണുകളെ കൂടുതൽ ചൂടാക്കാൻ ഇടയാക്കുന്നുണ്ട്. ഇത് നമ്മുടെ ബാറ്ററി ലൈഫിനെ ഒരുപാട് അഫക്ട് ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ് കേട്ടോ. അപ്പോൾ ഫോണിന്റെ ബാറ്ററി കൂടുതൽ കാലം നിലനിൽക്കാനായിട്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ടേക്ക് എ ബ്രേക്കിൽ ഇനി ഒരു കുട്ടി ബ്രേക്കാണ്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആശ്രയ എഫ് എം 90.9 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: ടേക്ക് എ ബ്രേക്ക്.
1: ജനിച്ചു വീഴുന്ന ഏതൊരാളും മരിക്കാൻ വിധിക്കപ്പെട്ടവരാണെന്നത് ഒരു പ്രപഞ്ച സത്യമാണല്ലേ. എന്നാൽ മരണത്തെ കുറ്റമായിട്ട് കാണുന്ന ഒരു കൺട്രി നമ്മുടെ ഭൂമിയിലുണ്ട്. ഏതാണെന്നല്ലേ, ഉത്തര ധ്രുവത്തിനടുത്തുള്ള തണുത്തുറഞ്ഞ ഒരു പ്രദേശമാണ് പറഞ്ഞു വരുന്നത്. ഈ രാജ്യത്ത് വെച്ച് ഒരാളെയും മരിക്കാൻ അവിടുത്തെ നിയമം അനുവദിക്കില്ല. പകരം എന്താണ് ചെയ്യുന്നതല്ലേ പറഞ്ഞു തരാം. ടേക്ക് എ ബ്രേക്ക് ആണ് ആശ്രയ FM 90 കൂടെയുള്ളത്. RJ അനോമികയാണ്. നോർവേയിലെ ഒരു പട്ടണമാണ് വിചിത്രമായിട്ടുള്ള നിയമങ്ങൾ നടപ്പിലാക്കുന്ന ഇടം. ആർട്ടിക് സമുദ്രത്തിനടുത്ത് നോർവേയിലെ ഒരു ചെറിയ ദ്വീപാണിത്. ഈ മഞ്ഞു മൂടിയ ദ്വീപിനെ സ്വാൽബാർഡ് എന്നും അതിന്റെ തലസ്ഥാനത്തെ ലോംഗിയർബൈൻ എന്നും വിളിക്കുന്നുണ്ട്. ഉത്തര ധ്രുവത്തോട് അടുത്ത് നിൽക്കുന്നത് കൊണ്ട് തന്നെ ലോകത്തിലെ ഏറ്റവും തണുപ്പുള്ള ജനവാസ പ്രദേശങ്ങളിൽ ഒന്നായിട്ട് ഇവിടം കണക്കാക്കപ്പെടുന്ന ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ. കഴിഞ്ഞ 70 വർഷമായിട്ട് ഇവിടെ മനുഷ്യ മരണങ്ങൾക്കും ശവസംസ്കാരങ്ങൾക്കും കംപ്ലീറ്റ് ആയിട്ട് സർക്കാർ നിരോധനം നിലവിലുണ്ട്. ഈ സ്ഥലത്ത് ആരെങ്കിലും രോഗിയാകുകയോ പ്രായമാകുകയോ ചെയ്യുകയാണെങ്കിൽ ഭരണകൂടം അവരെ ഉടൻ തന്നെ ഒരു വിമാനത്തിൽ കയറ്റി അയക്കുന്നുണ്ട്. ഈ നിയമം ഒരു സ്വേച്ഛാധിപത്യ ഭരണകൂടത്തിന്റെയോ പഴയ അന്ധവിശ്വാസത്തിന്റെയോ വിചിത്രമായിട്ടുള്ള ഒരു കൽപ്പനയായിട്ട് തോന്നുമെങ്കിലും ഇത് കംപ്ലീറ്റ് ആയിട്ടും ഒരു ശാസ്ത്രീയ സത്യത്തിൽ വേരൂന്നിയതാണ് കേട്ടോ. ഭരണപരമായിട്ടുള്ള ഈ നിയമത്തിന് പിന്നില് മനുഷ്യന്റെ നിലനിൽപ്പ് സംരക്ഷിക്കാനായിട്ടുള്ള ഒരു സുപ്രധാന ശ്രമമുണ്ട്. ഈ നിയമത്തിന് അല്പമെങ്കിലും അയവ് വരുത്തിയിട്ടുണ്ടെങ്കിൽ ലോകം മുഴുവൻ ഒരു ഭീകരമായിട്ടുള്ള പ്രതിസന്ധിയെ ഫേസ് ചെയ്യേണ്ടി വരുമെന്നാണ് കരുതപ്പെടുന്നത്. അതിശൈത്യം അനുഭവപ്പെടുന്ന ഒരു സ്ഥലം കൂടിയാണ് ലോംഗ് ഇയർ ബൈ. ഇവിടെ ശൈത്യകാലത്ത് താപനില -40°C വരെ എത്താറുണ്ട്. ഈ ഒരു കൊടും തണുപ്പ് കാരണം നഗരത്തിന്റെ മുഴുവൻ പ്രദേശവും എപ്പോഴും കട്ടിയുള്ള ഐസ് പാളിയാൽ മൂടപ്പെട്ട് നിൽക്കുന്ന ഒന്നുകൂടിയാണ്. സ്ഥിരമായിട്ട് മരവിച്ച മണ്ണിന്റെയും ഐസിന്റെയും ഒരു പാളി ശാസ്ത്ര ലോകത്ത് അറിയപ്പെടുന്നത് പെർമോഫ്രോസ്റ്റ് എന്നാണ്. 1950കളിലാണ് ഇവിടങ്ങളിൽ ഈ വിചിത്രമായിട്ടുള്ള നിയമം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് സെമിത്തേരികളുമായിട്ട് ബന്ധപ്പെട്ട് ഗവേഷണം നടത്തിയിട്ടുള്ള കുറച്ച് സയന്റിസ്റ്റുകൾ ഒരു ഞെട്ടിക്കുന്ന കാര്യം കണ്ടെത്തിയിട്ടോ. എന്താണെന്നോ, ഈ കൊടും തണുപ്പ് കാരണം വർഷങ്ങൾക്ക് മുമ്പ് കുഴിച്ചിട്ട മനുഷ്യ ശരീരങ്ങൾ പോലും അഴുകുകയോ കേടുപാടുകൾ സംഭവിക്കുകയോ ചെയ്യാതെ അവിടെ കേടുകൂടാതെ കിടക്കുകയായിരുന്നു എന്നാണ് നമ്മുടെ സയന്റിസ്റ്റുകൾ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല 1918 ലോകമെമ്പാടും നാശം വിതച്ച സ്പാനിഷ് ഫ്ലൂ എന്ന മഹാമാരിയുടെ ഇരകളും അവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ആ ശരീരങ്ങളുടെ മാരകമായിട്ടുള്ള വൈറസ് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്നും അവിടെ സജീവമാണെന്നും കണ്ടെത്തിയതോടുകൂടിയാണ് സയന്റിസ്റ്റുകളുടെ ആശങ്കകൾ കൂടുതൽ രൂക്ഷമായിട്ടുണ്ടായിരുന്നത്. ഈ വെളിപ്പെടുത്തൽ ലോകമെമ്പാടുമുള്ള ഭരണകൂടത്തെയും വിദഗ്ധരെയും അമ്പരപ്പിച്ച ഒരു കേസ് കൂടിയായിരുന്നു കേട്ടോ. ആഗോള താപനം മൂലം എന്തെങ്കിലും ഇവിടുത്തെ മഞ്ഞ് ഉരുകുകയാണെങ്കിൽ ഈ ശവശരീരങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന 100 പഴക്കമുള്ളതും മാരകവുമായിട്ടുള്ള വൈറസുകളും ബാക്ടീരിയകളും വീണ്ടും വായുവിലേക്ക് പടരുമെന്ന ഗവേഷണങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇത് ലോകമെമ്പാടും വിനാശകരമായിട്ടുള്ള പകർച്ചവ്യാധിക്ക് കാരണമാകുന്നുണ്ട്. ആധുനിക ശാസ്ത്രത്തിന് ചികിത്സ കണ്ടെത്താൻ കഴിയാത്ത ഒന്നായിരിക്കും ഇതെന്നാണ് പറയുന്നത് കേട്ടോ. ചുരുക്കി പറഞ്ഞാൽ ഈ സെമിത്തേരി മനുഷ്യരാശിയെ ബാധിക്കുന്ന ഒരു ടൈം ബോംബാണ് എന്ന് തന്നെ പറയാം. ഈ മാരകമായിട്ടുള്ള ഭീഷണിയിൽ നിന്ന് പൗരന്മാരെയും ലോകത്തെയും സംരക്ഷിക്കുന്നതിനായിട്ട് 1950 തദ്ദേശ ഭരണകൂടം ഒരു നിയമം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അന്നു മുതൽ ഈ നിയമം കർശനമായിട്ട് നടപ്പിലാക്കി വരികയാണ് കേട്ടോ. ഒരാൾക്ക് ഗുരുതരമായിട്ടുള്ള രോഗം പിടിപെടുകയോ അല്ലെങ്കിൽ മരണപ്പെടുകയോ ചെയ്യുകയാണെങ്കിൽ അവരെ ഉടൻ തന്നെ വിമാനത്തിലോ കപ്പലിലോ കയറ്റി നോർവേയിലെ ഒരു ഭൂപ്രദേശത്തേക്ക് കൊണ്ടുപോകുകയാണ് ചെയ്യാറുള്ളത്. എന്തായാലും സ്വസ്ഥമായിട്ട് മരിക്കാൻ പോലും സമ്മതിക്കില്ല എന്ന് പറഞ്ഞാൽ എന്താ ഇപ്പൊ ചെയ്യുക. എന്തായാലും മരിക്കുന്നത് കുറ്റമായിട്ട് കാണുന്ന ഒരു രാജ്യമാണ് നോർവേ. നോർവേയിലെ ലോംഗ് ഇയർ ബൈനിലാണ് ഈ വിചിത്രമായിട്ടുള്ള നിയമങ്ങൾ ഇങ്ങനെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ടേക്ക് എ ബ്രേക്കിലൂടെ വിശേഷങ്ങൾ അവസാനിക്കുന്നില്ല. ബാക്ക് ടു ബാക്ക് ആയിട്ട് ഇനിയും പറയാനായിട്ടുണ്ട്. അതിനു മുമ്പായിട്ട് കുറച്ച് മനോഹരമായിട്ടുള്ള പാട്ടുകൾ കേൾക്കാം. ഇനി ടേക്ക് എ ബ്രേക്കിൽ

0: You are listening to Ashraya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
1: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789963 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

0: ബ്രേക്ക്.
1: ലോകത്തിലെ ഏറ്റവും വലിയ റെയിൽവേ ശൃംഖലകളിൽ ഒന്നാണ് നമ്മുടെ ഇന്ത്യൻ റെയിൽവേ എന്ന് പറയുന്നത് അല്ലേ. 68,000 കിലോമീറ്ററിലധികമാണ് ഇത് വ്യാപിച്ചു കിടക്കുന്നത്. ദിവസവും ദശലക്ഷക്കണക്കിന് ആളുകളാണ് യാത്രക്കായിട്ട് ട്രെയിനുകളെ ഡിപ്പെൻഡ് ചെയ്യാറുള്ളത്. എന്നാലേ നമ്മൾ ദിവസവും ഉപയോഗിക്കുന്ന ട്രെയിൻ എന്ന വാക്കിനൊരു പൂർണ്ണ രൂപമുണ്ട് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ട്രെയിൻ എന്നൊക്കെ പൂർണ്ണ രൂപമുണ്ടോ എന്നായിരിക്കും ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നത്. അധികം ഇങ്ങനെ ആലോചിച്ചു കൂട്ടണ്ട, അതിനുള്ള റീസൺ ഞാൻ പറഞ്ഞുതരാട്ടോ. ട്രെയിൻ എന്നതിന്റെ ചുരുക്കെഴുത്ത് ടൂറിസ്റ്റ് റെയിൽവേ അസോസിയേഷൻ ഇൻകോർപ്പറേറ്റഡ് എന്നാണെന്നാണ് ചിലർ അവകാശപ്പെടുന്നത്. എന്നിരുന്നാലും ഇതൊരു ഒഫീഷ്യൽ ചുരുക്കെഴുത്തല്ലെന്ന് ഭാഷാ സയന്റിസ്റ്റുകൾ വ്യക്തമാക്കുന്നുണ്ട്. ട്രെയിൻ എന്ന വാക്ക് ഒരു ഹ്രസ്വ രൂപമല്ല, മറിച്ചൊരു സാധാരണ ഇംഗ്ലീഷ് പദമാണ്. ട്രെയിൻ എന്ന വാക്കിന്റെ ഉത്ഭവം വലിക്കുക അല്ലെങ്കിൽ വലിച്ചിടുക എന്നർത്ഥമുള്ള ട്രെയിനർ പോലുള്ള ഫ്രഞ്ച് പദങ്ങളിൽ നിന്നാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് കേട്ടോ. ഒരു എഞ്ചിൻ വലിക്കുന്ന ഒരു കൂട്ടം കോച്ചുകൾ ഒരു ട്രെയിനിന്റെ പ്രവർത്തനത്തെ പ്രതിഫലിപ്പിക്കുന്ന ഒന്നാണ്. ഹിന്ദിയിലെ ട്രെയിനെ ലൗപത് ഗാമിനി എന്ന് വിളിക്കാറുണ്ട്, അതായത് ഇരുമ്പ് ട്രാക്കുകളിൽ സഞ്ചരിക്കുന്ന വാഹനം എന്നർത്ഥം. എന്നിരുന്നാലും ട്രെയിൻ എന്ന വാക്ക് വളരെ സാധാരണമായിട്ട് എല്ലാവരും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. വാസ്തവത്തിൽ ട്രെയിൻ എന്നതിന് ഔദ്യോഗികമായിട്ടുള്ള ഒരു പൂർണ്ണ രൂപമില്ല എന്ന് തന്നെ പറയാം. കാലക്രമേണ പരിണമിച്ചു വന്ന ഒരു വാക്ക് മാത്രമാണ്. എന്നിരുന്നാലും ഈ വാക്കിനെ ചുറ്റുപറ്റിയുള്ള ജിജ്ഞാസ ആളുകളെ ഇപ്പോഴും ആകർഷിക്കുന്ന ഒന്നുകൂടിയാണ്. റെയിൽവേയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന മറ്റ് ചില വേർഡ്സും കൂടി നോക്കാം. അതിലൊന്നാണ് IRCTC, ഇന്ത്യൻ റെയിൽവേ കാറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷൻ എന്നതാണ് ഇതിന്റെ ഫുൾ ഫോം. രണ്ടാമത്തേതാണ് IRFC, അതായത് ഇന്ത്യൻ റെയിൽവേ ഫിനാൻസ് കോർപ്പറേഷൻ. മൂന്നാമത്തേത് IRCON, അതായത് ഇന്ത്യൻ റെയിൽവേ കൺസ്ട്രക്ഷൻ ലിമിറ്റഡ്. ലാസ്റ്റ് വൺ RVNL, അതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് റെയിൽ വികാസ് നിഗം ലിമിറ്റഡ് എന്നുള്ളതാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഒഫീഷ്യൽ ആയിട്ട് ട്രെയിനൊരു പൂർണ്ണ രൂപമുണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇല്ല എന്ന് തന്നെ പറയാം. പക്ഷേ ചിലർ അവകാശപ്പെടുന്നത് ടൂറിസ്റ്റ് റെയിൽവേ അസോസിയേഷൻ ഇൻകോർപ്പറേറ്റഡ് ആണ് റെയിൽവേയുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള പേര് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ വിശേഷങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞ് നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിലേക്ക് സമയം നോക്കുമ്പോൾ ദാ 9 മണിയാകാനായിട്ട് പോവാണ്. ഇന്നത്തെ ടേക്ക് കെയർ ബ്രേക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്ത് എനിക്ക് ഗുഡ് ബൈ പറയാനുള്ള സമയമായിട്ടുണ്ട്. അപ്പൊ അടുത്ത ദിവസം മറ്റ് കലക്കൻ ഇൻട്രസ്റ്റിംഗ് ആയുള്ള വിശേഷങ്ങളുമായിട്ട് ടേക്ക് കെയർ ബ്രേക്കിൽ ഞാൻ വീണ്ടും ജോയിൻ ചെയ്യുന്നതായിരിക്കും. സോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ശുഭരാത്രി നേർന്നുകൊണ്ട് ഇറ്റ്സ് മീ ആർ ജനാമിക സൈനിങ് ഓഫ്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: വർഷങ്ങൾ കടന്നുപോയാലും പ്രായമാറിയാലും ജീവിതം എത്ര തിരക്കായാലും ചില മുഖങ്ങൾ മാത്രം മനസ്സിൽ നിന്ന് മങ്ങിപ്പോകില്ല. മലയാളിയുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു നിഴലായി, ഒരു ശബ്ദമായി, ഒരാശ്വാസമായി നിന്ന മനുഷ്യനാണ് മലയാളത്തിൻ്റെ സ്വന്തം മോഹൻലാൽ. അദ്ദേഹത്തിൻ്റെ സിനിമകൾ കാണുമ്പോൾ നമ്മൾ കഥാപാത്രങ്ങളെ മാത്രം കാണുന്നില്ല, മറിച്ച് നമ്മളെ തന്നെയാണ് കാണുന്നത്. ഒരു മകൻ്റെ വേദനയും ഒരു പ്രണയയുടെ നിശബ്ദതയും ഒരു സുഹൃത്തിൻ്റെ സ്നേഹവും ഒരച്ഛൻ്റെ കരുതലുമെല്ലാം ആ കണ്ണുകളിൽ എവിടെയോ ഒളിഞ്ഞിരിക്കുന്നു. ചില അഭിനേതാക്കൾ നമ്മളെ ചിരിപ്പിക്കും, ചിലർ നമ്മെ കരയിപ്പിക്കും. പക്ഷേ മോഹൻലാൽ എന്ന മനുഷ്യൻ നമ്മെ നമ്മളോട് തന്നെ ചേർത്ത് നിർത്തും. ഒരുപാട് രാത്രികളിൽ നമ്മൾ ഒറ്റപ്പെടുമ്പോൾ ടി വിയിലോടുന്ന അദ്ദേഹത്തിൻ്റെ ഒരു പഴയ സിനിമ പോലും നമുക്ക് ഒരു കൂട്ടാവും. അതാണ് മോഹൻലാൽ എന്ന മായാജാലം. ഇന്ന് ആ മഹാപ്രതിഭയുടെ ജന്മദിനമാണ്. നമ്മളെ സംബന്ധിച്ച് അത് അദ്ദേഹത്തിൻ്റെ മാത്രം ജന്മദിനമല്ല, നമ്മുടെ ഓർമ്മകളുടെ ഒരു ജന്മദിനം കൂടിയാണ്. കാരണം മലയാളിയുടെ ലൈഫിലെ ഏറ്റവും മനോഹരമായ ചില ഓർമ്മകൾക്ക് പിന്നിൽ എവിടെയോ ഒരു മോഹൻലാൽ സിനിമ ഒളിഞ്ഞിരിപ്പുണ്ടാവും. ലോകം കണ്ട ഏറ്റവും വലിയ അഭിനയ ചക്രവർത്തി മോഹൻലാലിന്, മലയാളത്തിൻ്റെ സ്വന്തം ലാലേട്ടന് ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. മലയാളികളുടെ ഹൃദയത്തിൽ എന്നും മായാതെ നിൽക്കുന്ന വികാരമാണ് കിലുക്കം. ചിരിയുടെ മണിനാഥങ്ങളായി തുടങ്ങി ഒടുവിൽ കണ്ണു നനയ്ക്കുന്ന സ്നേഹത്തിന്റെ ആഴങ്ങളിലേക്ക് പ്രേക്ഷകനെ കൊണ്ടുപോകുന്ന ഈ സിനിമ മോഹൻലാൽ എന്ന അതുല്യ നടന്റെ അഭിനയ ജീവിതത്തിലെ ഒരു പൊൻതൂവലാണ്. ജോജി എന്ന ടൂറിസ്റ്റ് ഗൈഡായി അദ്ദേഹം പകർന്നാടിയത് വെറുമൊരു കഥാപാത്രത്തെയല്ല, മറിച്ച് നിഷ്കളങ്കതയുടെയും സ്നേഹത്തിൻ്റെയും ആൾരൂപത്തെയാണ്. നർമ്മത്തിൻ്റെ കൊടുമുടിയിൽ നിന്ന് വൈകാരികതയുടെ ആഴങ്ങളിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ ഭാവമാറ്റങ്ങളും അത്രമേൽ സ്വാഭാവികവും ഹൃദ്യവുമായിരുന്നു. പ്രത്യേകിച്ച് ക്ലൈമാക്സ് രംഗങ്ങളിൽ നന്ദനെ യാത്രയാക്കുമ്പോൾ ഒരു വാക്ക് പോലും ഉരിയിടാതെ കണ്ണുകൾ കൊണ്ട് ജോജി നടത്തുന്ന വികാര പ്രകടനങ്ങൾ ഏതൊരു പ്രേക്ഷകന്റെ നെഞ്ചിൽ എന്നും നേരെയൊരു വിങ്ങൽ സൃഷ്ടിക്കുന്നു. ചിരിപ്പിക്കാനും അതിലും എളുപ്പത്തിൽ കരയിപ്പിക്കാനും അനായാസം സാധിക്കുന്ന ലാലേട്ടന്റെ അഭിനയ ചാരുതയുടെ ഏറ്റവും മനോഹരമായ കാവ്യമാണ് കിലുക്കം.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, ഈ കഥകളുടെ മായാലോകത്ത് ജീവിക്കുകയും എന്നാൽ യാഥാർത്ഥ്യങ്ങളിൽ കാലിടറുകയും ചെയ്യുന്ന സാഗർ എന്ന പൈൻകിളി എഴുത്തുകാരൻ്റെ അസാധാരണമായ യാത്രയാണ് അയാൾ കഥ എഴുതുകയാണ്. പുറമെ അഹങ്കാരിയും അല്പം ഭ്രാന്തനുമായ സാഗറിൻ്റെ ഉള്ളിലൊളിച്ചിരിക്കുന്ന അതികഠിനമായ ഒരു ഏകാന്തതയുണ്ട്. ഈ ഏകാന്തതയെ മോഹൻലാൽ എന്ന നടൻ സ്ക്രീനിൽ പകർന്നാടിയത് അവിശ്വസനീയമായ സ്വാഭാവികതയോടെയാണ്. ചിരിയുടെയും കുസൃതിയുടെയും മുഖം മൂടി അണിഞ്ഞ സാഗറിൻ്റെ കണ്ണുകളിലെ നിസ്സഹായത ഒരു നൊമ്പരമായി അദ്ദേഹം പ്രേക്ഷകനിലേക്ക് സന്നിവേശിപ്പിക്കുന്നു. ഒരേ സമയം നമ്മളെ പൊട്ടിച്ചിരിപ്പിക്കാനും പെട്ടെന്ന് തന്നെ അയാളുടെ ഉള്ളിലെ വലിയ ശൂന്യത കാണിച്ച് നമ്മുടെ നെഞ്ചിൽ നേരെയൊരു വിങ്ങൽ അവശേഷിപ്പിക്കാനും ലാലേട്ടിന് മാത്രമേ കഴിയൂ. എഴുത്തുകാരൻ്റെ ലോകത്തെ യാതൊരു അതിഭാവത്വമില്ലാതെ അത്രമേൽ സ്വാഭാവികമായാണ് അദ്ദേഹം സാഗർ കോട്ടപ്പുറമായി പകർന്നു.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. മലയാള സിനിമയിൽ പ്രണയത്തിന് ഒരു പുതിയ ഭാവം നൽകിയ സിനിമയാണ് തൂവാനത്തുമ്പിലും. ഇതിലെ ജയകൃഷ്ണൻ എന്ന കഥാപാത്രമായി ലാലേട്ടൻ ജീവിച്ച് കാണിക്കുകയായിരുന്നു എന്ന് പറയുന്നതാവും കൂടുതൽ ശരി. ഗ്രാമീണതയുടെ നിഷ്കളങ്കതയും നഗരത്തിൻ്റെ വന്യതയും ഒരേ സമയം ഉള്ളിൽ കൊണ്ടു നടക്കുന്ന ജയകൃഷ്ണൻ്റെ രണ്ട് മുഖങ്ങളെയും അത്രമേൽ സ്വാഭാവികതയോടെയാണ് അദ്ദേഹം സ്ക്രീനിൽ എത്തിച്ചത്. ആ കണ്ണുകളിലെ തിളക്കവും നേർത്ത പുഞ്ചിരിയും എന്നും ഓരോ മഴ പെയ്യുമ്പോഴും പ്രേക്ഷകരുടെ ഉള്ളിൽ ഒരു വിങ്ങലായി മനോഹരമായൊരു ഓർമ്മയായി അവശേഷിക്കുന്നു. ഒരു നടൻ്റെ ഭാവപകർച്ചകൾ എത്രത്തോളം ഹൃദ്യമാകാമെന്നതിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് തൂവാനത്തുമ്പികളിലെ ജയകൃഷ്ണൻ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. മലയാള സിനിമാ ചരിത്രത്തിൽ വിസ്മയമേ മാറിയ പ്രണയവും വിരഹവും ഒരുപോലെ ഹൃദയത്തിൽ തൊട്ട ഒരു കാവ്യമാണ് ചിത്രം. ഇതിലെ വിഷ്ണു എന്ന കഥാപാത്രത്തിലൂടെ മോഹൻലാൽ എന്ന നടൻ പ്രേക്ഷകരെ കൊണ്ടുപോയത് വികാരങ്ങളുടെ ഒരു വലിയ കടലിലൂടെയാണ്. പുറമേ കാണിക്കുന്ന കുസൃതികളും തമാശകളും വെറുമൊരു മുഖം മൂടിയാണെന്നും അതിൻ്റെ ഉള്ളിൽ എരിഞ്ഞുതീരുന്ന ഒരു വലിയ ജീവിതമുണ്ടെന്നും തിരിച്ചറിയുന്ന നിമിഷം ഏതൊരു പ്രേക്ഷകന്റെയും നെഞ്ച് ഒന്നിപ്പിടയും. തമാശയിൽ നിന്ന് നിമിഷ നേരം കൊണ്ട് വൈകാരികതയുടെ ആഴങ്ങളിലേക്ക് മാറ്റാനുള്ള അദ്ദേഹത്തിൻ്റെ അസാധ്യമായ കഴിവ് ഈ സിനിമയിൽ ഉടനീളം കാണാം. പ്രത്യേകിച്ച് മരണത്തെ മുഖാമുഖം കാണുമ്പോഴും ചുണ്ടിൽ വരുത്തി തീർക്കുന്ന ആ കപട പുഞ്ചിരിയും വിറയ്ക്കുന്ന കൈകളോടെ വിട പറയുമ്പോൾ കണ്ണുകളിൽ നിറയുന്ന ആ നിസ്സഹായതയും മോഹൻലാൽ എന്ന അഭിനയ പ്രതിഭയ്ക്ക് മാത്രം സാധ്യമാകുന്ന ഒന്നാണ്. ചിരിയുടെയും കരച്ചിലിൻ്റെയും അതിർവരമ്പുകൾ മായ്ച്ചു കളഞ്ഞ വിഷ്ണു എന്നും മലയാളിയുടെ ഉള്ളിൽ മായാത്തൊരു നൊമ്പരമാണ്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. മനോഹരമായ കോമഡികളിലൂടെ തുടങ്ങി ഒടുവിൽ പ്രേക്ഷകന്റെ നെഞ്ചിൽ ഒരു വലിയ വിങ്ങൽ ബാക്കി വെച്ച് കടന്നുപോയ സിനിമയാണ് വന്ദനം. ഇതിലെ ഗാഥ എന്ന കഥാപാത്രത്തെ പ്രാണന തുല്യം സ്നേഹിക്കുന്ന ഉണ്ണികൃഷ്ണൻ എന്ന പോലീസ് ഓഫീസറായി മോഹൻലാൽ നിറഞ്ഞാടുകയായിരുന്നു. ആദ്യ പകുതികളിൽ അങ്ങേയറ്റം രസകരമായ നർമ്മ മുഹൂർത്തങ്ങളിലൂടെ നമ്മളെ ചിരിപ്പിച്ച അദ്ദേഹം രണ്ടാം പകുതിയിലേക്ക് കടക്കുമ്പോൾ ഒരു വലിയ പ്രണയവേഹത്തിന്റെ നോവായി മാറുന്നു. പ്രത്യേകിച്ച് സിനിമയുടെ ക്ലൈമാക്സിൽ ട്രാഫിക് ബ്ലോക്കിൽപ്പെട്ട് തൻ്റെ പ്രിയപ്പെട്ടവളെ ഒരു നോക്ക് കാണാനോ സത്യം വിളിച്ചു പറയാനോ കഴിയാതെ കാർന്നിങ്ങി പോകുമ്പോൾ അദ്ദേഹം പ്രകടിപ്പിക്കുന്ന ആ നിസ്സഹായത വിവരിക്കാനാവാത്തതാണ്. ആ നിമിഷത്തിൽ മോഹൻലാലിൻ്റെ കണ്ണുകളിൽ വിരിയുന്ന വേദനയും നിരാശയും ഇന്നും ഓരോ പ്രേക്ഷകന്റെയും ഉള്ളിൽ ഒരു പിടച്ചിലായി അവശേഷിക്കുന്നു. ചിരിയും പ്രണയവും ഒടുവിൽ കണ്ണീരുമായി മാറിയ ഉണ്ണികൃഷ്ണൻ ലാലേട്ടൻ്റെ കരിയറിലെ ഏറ്റവും പ്രിയപ്പെട്ട ഭാവങ്ങളിലൊന്നാണ്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റ് വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. മലയാള സിനിമയിലെ എക്കാലത്തെയും ഏറ്റവും വലിയ മാസ് വിസ്മയമാണ് സ്ഫടികം. എന്നാൽ അതിലുപരി അച്ഛൻ്റെ കർക്കശമായ നിലപാടുകളാൽ സ്വപ്നങ്ങൾ കൊഴിഞ്ഞുപോയ ഒരു മകൻ്റെ ആത്മസംഘർഷങ്ങളുടെ കഥ കൂടിയാണത്. തോമസ് ചാക്കോ എന്ന നിഷ്കളങ്കനായ കുട്ടിയിൽ നിന്നും ആടുതോമ എന്ന തൻ്റെയടിയായ റൗഡിയിലേക്കുള്ള മാറ്റം, മോഹൻലാൽ എന്ന നടൻ്റെ അഭിനയ ജീവിതത്തിലെ സമാനതയില്ലാത്ത ഒരു വേഷപ്പകർച്ചയാണ്. മുണ്ടൂരി അടിച്ചും റെയ്ബാൻ ഗ്ലാസ് വെച്ചും അദ്ദേഹം സ്ക്രീനിൽ വരുത്തിയ മാസ് പ്രകടനങ്ങൾ എന്നും മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. സിനകളിൽ ചോര തിളയ്ക്കുന്ന രൗദ്രഭാവങ്ങളിൽ നിന്ന് അമ്മയുടെയും പെങ്ങളുടെയും മുന്നിൽ വെറുമൊരു കൊച്ചുകുട്ടിയെ മാറുന്ന ആ കൊച്ചു ആടുതോമയെ മലയാളികൾ എന്നും ഇഷ്ടത്തോടെ നോക്കിക്കാണുന്നു. സ്ഫടികം വെറുമൊരു മാസ് പടം മാത്രമല്ല, മറിച്ച് തോമയുടെ നെഞ്ചിലെ തീക്കനൽ പ്രേക്ഷകരിലേക്ക് ആളിപ്പെടുന്ന ഒരത്ഭുതം.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്.
3: അതെ, ചില ജന്മദിനങ്ങൾ കേക്ക് മുറിച്ചും ആശംസകൾ പറഞ്ഞും അവസാനിക്കും. പക്ഷേ ചില മനുഷ്യരുടെ ജന്മദിനങ്ങൾ ഒരു ജനതയുടെ മുഴുവൻ വികാരമായി മാറും. അത്തരത്തിൽ ഒരു ബർത്ത്ഡേയാണ് നമ്മുടെ സ്വന്തം ലാലേട്ടൻ്റെത്. കാരണം അദ്ദേഹം ഒരു നടൻ മാത്രമല്ല, മലയാളിയുടെ ലൈഫിൽ വർഷങ്ങളായി ശ്വാസം പോലെ ചേർന്നിരിക്കുന്ന ഒരനുഭവമാണ്. അദ്ദേഹത്തിൻ്റെ സിനിമകൾ നമ്മളെ വളർത്തി ചിരിപ്പിച്ചു, കരയിപ്പിച്ചു, പ്രണയിക്കാൻ പഠിപ്പിച്ചു, ബന്ധങ്ങളെ വിലമതിക്കാൻ പഠിപ്പിച്ചു. അതാണ് ഒരു കലാകാരൻ്റെ യഥാർത്ഥ വിജയം. സമയം കടന്നുപോയാലും മനുഷ്യരുടെ ഹൃദയത്തിൽ ജീവിച്ചിരിക്കുക, ലോകം കണ്ട ഏറ്റവും വലിയ അഭിനയ ചക്രവർത്തിക്ക്, മലയാളിയുടെ സ്വന്തം ലാലേട്ടന് ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ.

യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

You are listening to Ashraya FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.